ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948, ഭാദ്രപദം 29, കൊല്ലവർഷം 1202, കന്നിമാസം 4, 2026 സെപ്റ്റംബർ 20 ഞായറാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 37 സെക്കൻഡും. 101.9 മെഗാഹെഡ്സിൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: സുഭാഷിതം ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: ഞായറാഴ്ച വൈകുന്നേരം സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പോൾ സുഹൃത്തിന്റെ 18-കാരൻ മകന് ഒരു അഭ്യർത്ഥന. അയാൾ അടുത്ത വർഷം കോളേജ് യൂണിയൻ ചെയർമാൻ പദവിക്ക് തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട്. ജയിക്കണം, വെറുതെ ജയിച്ചാൽ പോരാ, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കണം. അതിന് സഹപാഠികളുടെ ഇടയിൽ നല്ല അംഗീകാരവും പ്രശസ്തിയും വേണം. ഇത് രണ്ടും നേടിയെടുക്കാൻ എന്തെങ്കിലും മനഃശാസ്ത്രവിദ്യ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ചുറ്റും ഉള്ളവരുടെ അംഗീകാരവും അവരുടെ കണ്ണിൽ അല്പം പ്രശസ്തിയും ആഗ്രഹിക്കാത്തവർ കുറയും. ഇത് രണ്ടും നേടിയെടുക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. പക്ഷേ ചില നേർവഴികളുണ്ട്. അവ എണ്ണി എണ്ണി പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാനാണ് പ്രയാസം. ചിലത് പറയാം. പോപ്പുലർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിൽ ഞാൻ, എന്റെ, എനിക്ക് എന്നീ തരത്തിലുള്ള ചിന്തകൾ വരുന്നത് കുറയ്ക്കുകയാണ്. അതിനുശേഷം മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത കൂടുതലാക്കുകയും വേണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിന്റെ ഫോക്കസ് സെൽഫിൽ നിന്നും മാറ്റി ദി അതർ പേഴ്സണിലേക്കും ആക്കണം. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറച്ചാൽ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും കിട്ടും. മനസ്സിന്റെ ഫോക്കസ് സെൽഫിൽ നിന്നും മാറ്റി ദി അതർ പേഴ്സണിലേക്ക് ആക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ തലയിടുക എന്നല്ല അർത്ഥം. മകളുടെ കല്യാണ സമയത്ത് ഒരു കസിനും അയാളുടെ ഭാര്യയും എന്റെ കൂടെ ഒരാഴ്ചയോളം താമസിക്കുകയുണ്ടായി. ഈ ദമ്പതികൾക്ക് മക്കളില്ല. അതിൽ അവർ വളരെ ദുഃഖിതരുമായിരുന്നു. കല്യാണത്തിന് വന്ന ഒരു അതിഥി ഇവരുമായി പരിചയപ്പെട്ടു. കുശല പ്രശ്നങ്ങൾ തുടങ്ങി. മക്കളില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി, ഇങ്ങനെ പോയി അതിഥിയുടെ ചോദ്യവർഷം. ഇത് അന്യരിൽ താല്പര്യമെടുക്കലല്ല, അന്യരുടെ സ്വകാര്യതയിൽ ഇറങ്ങി മുങ്ങിത്തപ്പലാണ്. സെൽഫിൽ നിന്നും ഫോക്കസ് മാറ്റി അന്യരിൽ താല്പര്യമെടുക്കുക എന്നുവെച്ചാൽ ഈ അബദ്ധം പറ്റാതിരിക്കുക എന്നാണ് അർത്ഥം. ഈ അബദ്ധം കാണിച്ചാൽ നിങ്ങൾ പോപ്പുലറാകില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കാണുമ്പോൾ അന്യർ ഓടി ഒളിക്കുകയും ചെയ്യും. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്ന ആൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായിരിക്കും. സഹായം വേണ്ട ആൾ ചോദിക്കാതെ തന്നെ അയാളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിക്കുന്നതാണ് ഉത്തമം. വിദേശ യാത്ര കഴിഞ്ഞ് വെളുപ്പിന് 4 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ സമയം രാവിലെ 6 മണി. യാത്രാക്ഷീണം, ഉറക്കം വരവ്, വീട് തുറന്ന് പൊടി തട്ടി വാസയോഗ്യമാക്കാനുള്ള ബുദ്ധിമുട്ട്, കുറേശ്ശെയുള്ള വിശപ്പ്, ഇതെല്ലാം കൂടെ വിഷമിച്ച് നിൽക്കുമ്പോൾ അയൽ വീട്ടിലെ വീട്ടമ്മ കുറേ ഇഡ്ഡലിയും ചട്നിയും കാപ്പിയും കൊടുത്തയച്ചു. ഇത് എത്ര ആശ്വാസം നൽകിയെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസം. പ്രാതൽ വേണമെന്ന് അയൽക്കാരോട് പറയാൻ പറ്റുമോ? പക്ഷേ പറയാതെ തന്നെ ആ ആവശ്യം അറിഞ്ഞ് അത് നിറവേറ്റി തന്ന ആ വീട്ടമ്മ ഇന്നും മനസ്സിലെ ഉറ്റ സുഹൃത്താണ്. ഒരു നല്ല സംഭാഷണ രീതി വളർത്തിയെടുക്കുന്നത് പോപ്പുലറാകാനുള്ള മറ്റൊരു മാർഗമാണ്. എന്റെ ഒരു അമ്മാവൻ പറയും, എനിക്ക് വെറുതെ വാചകമടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, ആ സമയം ഉപകാരപ്രദമായ വല്ല ജോലിയും ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന്. ഈ മനുഷ്യൻ വല്ല വീട്ടിലും വിരുന്നു പോയാൽ ഒന്നും മിണ്ടില്ല. ചോദിക്കുന്നതിന് മറുപടി പറയും, അത്ര തന്നെ, ഇദ്ദേഹത്തെ ആർക്കും ഇഷ്ടമല്ല. മറ്റൊരു ബന്ധു ഇതിന്റെ നേർ വിപരീതമാണ്. ഒരു ജോലിയും ചെയ്യാൻ ഇഷ്ടമല്ല, പ്രധാന പരിപാടി വാചകമടിച്ച് നടക്കലാണ്. ഈ രണ്ടു രീതികളും വർജ്യമാണ്.

0: സംഭാഷണം പന്തുകളി മാതിരിയാണ്. ഏതെങ്കിലും ഒരു കളിക്കാരൻ പന്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ കളി നടക്കില്ല. ഇടതും വലതും നോക്കാതെ പന്ത് തിലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നാലും കളി നടക്കില്ല. നല്ല പന്ത് കളി പോലെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ എല്ലാവർക്കും നമ്മെ ഇഷ്ടമാകും. എല്ലാവരാലും ഇഷ്ടപ്പെടണമെങ്കിൽ പൊങ്ങച്ചം വേണ്ട. പൊങ്ങച്ചം പറയുന്ന ആൾ കടുത്ത അപകർഷതാബോധമുള്ള ആളായിരിക്കും. ഇത്തരം ആൾക്കാരെ ജനം അകറ്റി നിർത്തും. ശാരീരിക വൃത്തി പോപ്പുലാരിറ്റിക്കുള്ള മുഖ്യ ഘടകമാണ്. എന്നും കുളിക്കുക, ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ എന്നും മാറ്റുക, കയ്യിലെയും കാലിലെയും നഖം വിട്ടി വൃത്തിയാക്കി വയ്ക്കുക, തലമുടി ചീകി ഒതുക്കി വയ്ക്കുക മുതലായവ ശാരീരിക വൃത്തിയുടെ ബാലപാഠങ്ങളാണ്.
1: സുഭാഷിതം അവതരിപ്പിച്ചത് ഡോക്ടർ ദേവദാസ് മേനോൻ. ഈ സുഭാഷിതം വീണ്ടും കേൾക്കാം രാത്രി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടിയിൽ ഇന്ന് രാജ്യവ്യാപകമായി രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിക്കുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. രാജ്യത്തെ സെമി കണ്ടക്ടർ സമ്മേളനം സെമികോൺ ഇന്ത്യ 2026 അഞ്ചാം പതിപ്പിന് ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ സമാപനം. സിലിക്കൺ ടു സിസ്റ്റംസ് ബിൽഡിംഗ് ദി ഇക്കോസിസ്റ്റം എന്ന പ്രമേയത്തിൽ സംഘടിപ്പിച്ച 3 ദിവസത്തെ സമ്മേളനത്തിൽ 600-ലധികം പ്രദർശകർ പങ്കെടുത്തു. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുകാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ട അതിഥിയാകും. ദേശീയ തലസ്ഥാനത്തെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിക്കും. വോട്ടർ പട്ടികയിൽ പുതിയ പേരുകൾ ചേർക്കാനും പേര് ചേർക്കാനും ഒഴിവാക്കാനും ആവശ്യമായ പരാതികൾ സമർപ്പിക്കാനും പട്ടികയിലെ വിവരങ്ങളിൽ തിരുത്താനും ജനങ്ങളെ സഹായിക്കുകയാണ് ക്യാമ്പുകളുടെ ലക്ഷ്യം. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ സംഘടിപ്പിക്കും. പരിപാടിയുടെ നടത്തിപ്പിന് സംഘാടക സമിതി രൂപീകരിച്ചു. IMA വനിതാ വിഭാഗം സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് ചേരും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോ MN മേനോൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ച പരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും NK വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും AK മാഹീൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. FM ന്യൂസ് ലൈൻസിനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9. അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ:

ഈ അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ബാലാമണിയമ്മ എഴുതിയ വന്ദനം എന്ന കവിത, ആലാപനം അപൂർവ സുനിൽ, ഉദയഗീതം അശോക് കുമാർ, പട്ടാഴി ബി അശോകൻ, അൽഫോൺസ ബേബൻ, സീമ ബാലാജി എന്നിവർ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കണ്ടതും കേട്ടതും ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും. 8:30 ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 146-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം, 10:02 ഓർമ്മച്ചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 11:02 ബാലലോകം. തിരുവനന്തപുരം കവടിയാർ നിർമ്മല ഭവൻ സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിച്ച വിവിധ പരിപാടികൾ. 11:30 പഞ്ചാര മിഠായി, 12:02 ഗാനമാലിക, 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. ഒന്ന് രണ്ടിന് ഈണപ്പൂക്കൂട, 2:02 ബാക്ക് ടു ബാക്ക് ഹിന്ദി ഫിലിം സോങ്സ്, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ, 2:45 ലംഹെ സ്പോൺസേർഡ് പരിപാടി, 3:00 തിരൈപ്പൂക്കൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 4:00 ഗാനവിസ്മയം, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ, 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി, സുജാകുമാരി യെസുമായി അഭിമുഖം, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത് പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ.

ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയോ ഇടിയോടുകൂടിയ മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 8.9 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.6 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.8 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.5 മില്ലിമീറ്റർ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സ്വാഗതം ഇന്നത്തെ നമസ്തേ അനന്തപുരിയിലേക്ക്. നന്മ നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് പരിപാടി ആരംഭിക്കുകയാണ്. പതിവ് പോലെ ആദ്യം
1: ഉഷമലരി. ഉഷമലരിയിൽ ഇന്ന് ബാലാമണിയമ്മയുടെ വന്ദനം എന്ന കവിത. ആലാപനം അപൂർവ സുനിൽ.

കാട്ടാഴി ബി അശോകൻ, അൽഫോൺസ ബേബൻ, സീമ ബാലാജി എന്നിവർ പാടിയ ഗാനങ്ങൾ കേൾക്കാം. പാടിൻ ഇമ്പഗീതം ഇന്നേശു ജാതനായ് എന്ന് തുടങ്ങുന്നു ആദ്യ ഗാനം.

0: നമസ്തേ അനന്തപുരിയിൽ, ഇനി ഉദയഗീതം.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഉദയഗീതത്തിൽ ഇന്ന് അശോക് കുമാർ

അശോക് കുമാർ, പട്ടാഴി ബി അശോകൻ, അൽഫോൺസ ബേബൻ, സീമ ബാലാജി എന്നിവർ പാടിയ ഗാനങ്ങളാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
1: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

ഇന്നത്തെ പത്രങ്ങളിലൂടെ പത്രവൃത്താന്തം. ഏഷ്യൻ ഗെയിംസിന്റെ 20-ാം പതിപ്പിന് ജപ്പാനിലെ ഐചി നഗോയയിൽ തിരിതെളിഞ്ഞു. ജപ്പാൻ ചക്രവർത്തി നരുഹിതോ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ റേഷൻ വിതരണ നിയന്ത്രണം കേന്ദ്ര സർക്കാരിലെത്തുന്നു. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് പദ്ധതിയുടെ ഭാഗമായി സ്മാർട്ട് PDS ഉടൻ നടപ്പാക്കും. ഇതിനുള്ള ധാരണാപത്രത്തിൽ സംസ്ഥാനം 2024 ഒപ്പിട്ടിരുന്നു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ ഇന്ത്യയ്ക്കും ചൈനയ്ക്കും 100% ഇറക്കുമതി തീരുവ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. ഹൂതി വിമതരും സൌദി സഖ്യസേനയും തമ്മിലുള്ള സംഘർഷത്തിനിടെ ആദ്യമായി സൌദി തലസ്ഥാനമായ റിയാദ് ആക്രമിക്കപ്പെട്ടു. റിയാദ് രാജ്യാന്തര വിമാനത്താവളത്തിന് സമീപം സ്ഫോടനം നടന്നതായി രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു. SSLC പരീക്ഷയ്ക്ക് മിനിമം മാർക്ക് വ്യവസ്ഥ ഈ അധ്യയന വർഷം നടപ്പാക്കില്ല. അതേസമയം 8-9 ക്ലാസുകളിലടക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തെ മിനിമം മാർക്ക് രീതി നടപ്പാക്കിയത് തുടരും. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഫൈനൽ ബർത്തുറപ്പിക്കാൻ ടീം ഇന്ത്യ ഇന്നിറങ്ങും. ബംഗ്ലാദേശിനെതിരെയാണ് ഇന്ത്യയുടെ മത്സരം. ഇന്ത്യൻ സമയം രാവിലെ 10:30 മുതലാണ് മത്സരം.

0: വാർത്താവലോകനം
1: തയ്യാറാക്കിയത് ഷില്ലർ സ്റ്റീഫൻ, സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ തിരുവനന്തപുരം.
2: ഇന്ത്യയ്ക്കും ചൈനയ്ക്കും മേൽ 100% തീരുവ ചുമത്താൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒപ്പുവച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിലും പ്രകൃതിവാതകവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്കുമേൽ 100% വരെ ഇറക്കുമതി തീരുവ ചുമത്തുമെന്ന് നേരത്തെ തന്നെ ട്രംപ് അറിയിച്ചിരുന്നു. ഇതിനു പിന്നാലെയാണ് നിർണായക റഷ്യ ഉപരോധ ബിൽ US ജനപ്രതിനിധി സഭ പാസാക്കിയതും പ്രസിഡന്റ് ഒപ്പുവച്ചതും. ഇതോടെ റഷ്യൻ ഇന്ധനത്തിന്റെ പ്രധാന ഉപയോക്താക്കളായ ഇന്ത്യയും ചൈനയും കടുത്ത താരിഫ് ഭീഷണിയിലാണ്. ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതി രാജ്യത്തിന്റെ മൊത്തം എണ്ണ ഇറക്കുമതിയുടെ 40%. ഇത് ഇന്ത്യ US വ്യാപാര ബന്ധത്തിലും ഇന്ധന വിലയിലും പ്രതിഫലിക്കുമെന്ന് ആശങ്ക ഉയർന്നിട്ടുണ്ട്. US നീക്കത്തിൽ ഇന്ത്യ ശക്തമായ എതിർപ്പറിയിച്ചു. രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ വിവിധ രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. തുടർച്ചയായ വിലക്കയറ്റം നേരിടാൻ ബാങ്ക് ഓഫ് ജപ്പാൻ പലിശ നിരക്ക് 31 ഉയർന്ന നിലയിലേക്ക് ഉയർത്തി. എണ്ണവില ഉയർന്നതും നാണ്യപ്പെരുപ്പ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. ജപ്പാന്റെ തീരുമാനം ഏഷ്യൻ സാമ്പത്തിക വിപണികളിലും സ്വാധീനം ചെലുത്തും. ഓസ്ട്രേലിയ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങൾ കുട്ടികളുടെ സോഷ്യൽ മീഡിയ ഉപയോഗം നിയന്ത്രിക്കാനുള്ള നടപടികളിലേക്ക് നീങ്ങുന്നു. ടിക്ടോക്, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളാണ് പ്രധാനമായും ചർച്ചയിൽ. കുട്ടികളുടെ സുരക്ഷയും സോഷ്യൽ മീഡിയയുടെ ആരോഗ്യ പ്രശ്നങ്ങളുമാണ് നിയന്ത്രണത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ. യമനിലെ ഹൂതി പ്രതിനിധികളുമായി US ഉദ്യോഗസ്ഥർ ഒമാനിൽ കൂടിക്കാഴ്ച നടത്തിയതായി റിപ്പോർട്ട്. പ്രദേശത്തെ സംഘർഷം കുറയ്ക്കാനും കപ്പൽ ഗതാഗത സുരക്ഷ ഉറപ്പാക്കാനുമുള്ള നയതന്ത്ര നീക്കമായാണ് ചർച്ച വിലയിരുത്തപ്പെടുന്നത്. യമനിൽ ഹൂതി വിഭാഗവും സൌദി അറേബ്യയും തമ്മിൽ ആക്രമണങ്ങൾ ശക്തമായി. പ്രദേശത്തെ സംഘർഷം കൂടുതൽ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുമോ എന്ന് ആശങ്ക ഉയരുന്നു. ഇറാന്റെ പിന്തുണയുള്ള ഹൂതികളുടെ നീക്കവും ഗൾഫ് രാജ്യങ്ങളുടെ സുരക്ഷയും

പ്രധാന വിഷയമായി. ഗൂഗിളിന്റെ നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൈബർ ആക്രമണം നടത്തിയതായി റിപ്പോർട്ട് പുറത്തുവന്നു. സൈബർ സുരക്ഷാ പരിശോധനയ്ക്കിടെ 3 കമ്പനികൾക്കെതിരെ നടന്ന ആക്രമണമാണ് ശ്രദ്ധയിൽപ്പെട്ടത്. എഐയുടെ ദുരുപയോഗം സംബന്ധിച്ച ആഗോള ആശങ്കകൾ ഇതോടെ വീണ്ടും ശക്തമായി. 2,000 രൂപയ്ക്ക് മുകളിലുള്ള ചില വ്യാപാരി UPI ഇടപാടുകൾക്ക് 0.4% ഫീസ് ഈടാക്കുന്ന സംവിധാനം 15 ഒക്ടോബർ മുതൽ നടപ്പാക്കുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്കുള്ള UPI ഇടപാടുകൾക്ക് ഇത് ബാധകമല്ല. ഒരു ഇടപാടിന് പരമാവധി 300 രൂപ എന്ന പരിധിയും നിശ്ചയിച്ചിട്ടുണ്ട്. April 1 മുതൽ September 17 വരെ രാജ്യത്തെ നേരിട്ടുള്ള നികുതി വരുമാനം 13% ഉയർന്ന് 12.1 ലക്ഷം കോടി രൂപയിലെത്തി. കോർപ്പറേറ്റ് നികുതിയും വ്യക്തിഗത ആദായ നികുതിയും ഉൾപ്പെടുന്നതാണ് കണക്ക്. മൊത്തം നേരിട്ടുള്ള നികുതി പിരിവ് 15%ത്തിലേറെയാണ് വർദ്ധിച്ചത്. ഓഗസ്റ്റിൽ ഇന്ത്യയുടെ ചരക്ക് വ്യാപാര കമ്മി $2,686 കോടി കുറഞ്ഞു. സ്വർണ ഇറക്കുമതിയിലുണ്ടായ കുറവും കയറ്റുമതിയിലെ മാറ്റങ്ങളും ഇതിന് കാരണമായതായി പറയുന്നു. 2026-27 സാമ്പത്തിക വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചാ പ്രവചനം മൂഡീസ് 7% ഉയർത്തി. ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള പാദത്തിൽ 7.8% വളർച്ച രേഖപ്പെടുത്തിയതാണ് പ്രവചനം ഉയർത്താനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന്. കടലിൽ ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുമായി പാകിസ്ഥാൻ നാവിക യൂണിറ്റുകൾ കൂട്ടിയിടിച്ചതിൽ ഇന്ത്യ പ്രതിഷേധിച്ചു. പാകിസ്ഥാൻ നയതന്ത്ര പ്രതിനിധിയെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ പ്രതിഷേധം അറിയിച്ചത്. പാകിസ്ഥാന്റെ പ്രതികരണം പതിവ് പോലെ സ്ഥിരം ന്യായീകരണവും വാസ്തവവിരുദ്ധവുമാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പടിഞ്ഞാറൻ അറബിക്കടലിൽ പതിവ് നിരീക്ഷണ ദൌത്യത്തിലായിരുന്ന ഇന്ത്യൻ നാവികസേനയുടെ യുദ്ധക്കപ്പലായ INS കൊൽക്കത്തയിലേക്ക് പാകിസ്ഥാന്റെ PNS ഹുനൈൻ എന്ന പെട്രോൾ കപ്പൽ ഇടിക്കുകയായിരുന്നു. കൂട്ടിയിടിയിൽ ഇന്ത്യൻ യുദ്ധക്കപ്പലിന് കാര്യമായ കെടുപാടുകൾ സംഭവിച്ചിട്ടില്ലെന്നും അത് ദൌത്യം തുടർന്നുവെന്നും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. മഴയുടെ കുറവ് കാരണം രാജ്യത്തെ അരി ഉൽപ്പാദനം 2 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഇടിവ് നേരിടാൻ സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ട്. അരി വിലയെയും കയറ്റുമതിയെയും ഇത് ബാധിക്കാം. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ IPO നടപടികൾ രാജ്യത്തെ ഓഹരി വിപണിയിൽ വലിയ ശ്രദ്ധ നേടി. IPOയുടെ വലിപ്പം ഏകദേശം 2.3 ലക്ഷം കോടി രൂപ എന്ന നിലയിലാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ മൂലധന വിപണിയിലെ ഏറ്റവും ശ്രദ്ധേയമായ ലിസ്റ്റിംഗുകളിൽ ഒന്നായി ഇത് മാറും. വയനാട്ടിലെ വസതിയിൽ നിന്ന് അനധികൃതമായി 63 ലിറ്റർ വിദേശമദ്യം കണ്ടെടുത്ത അബ്കാരി കേസിൽ റിപ്പോർട്ടർ TV MD ആന്റോ അഗസ്റ്റിനെ എക്സൈസ് സംഘം കൊച്ചിയിലെ ഓഫീസിലെത്തി അറസ്റ്റ് ചെയ്തു. കോടതി ആന്റോയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. ആന്റോയുടെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് ഹൈക്കോടതി ഈ മാസം 22 മാറ്റി. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പരിശോധനയ്ക്കിടെയാണ് അനധികൃത മദ്യശേഖരം കണ്ടെത്തിയത്. അതേസമയം SIT റെയ്ഡിൽ മെസ്സിയുടെ കേരള സന്ദർശനം ഒരുക്കാനെന്ന പേരിലെ നടന്ന തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട ഒട്ടേറെ രേഖകൾ പിടിച്ചെടുത്തതായി അധികൃതർ സൂചിപ്പിച്ചു. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ മുൻ കായികമന്ത്രി VAബ്ദുറഹ്മാനെ ചോദ്യം ചെയ്യാൻ SIT തീരുമാനിച്ചു. ബ്രിക്സ് കൂട്ടായ്മയിലെ പ്രമുഖ സമൂഹ മാധ്യമ ഇൻഫ്ലുവൻസർമാരുടെയും കണ്ടന്റ് ക്രിയേറ്റർമാരുടെയും പ്രതിനിധി സംഘം കേരളത്തിലെത്തി. കേരളത്തെ രാജ്യാന്തര ഡിജിറ്റൽ നിക്ഷേപ സൌഹൃദ സംസ്ഥാനമായും പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായും ഉയർത്തിക്കാട്ടാനുള്ള സംരംഭത്തിന്റെ ഭാഗമായാണിത്. വിനോദസഞ്ചാരം, സ്റ്റാർട്ടപ്പ്, വിവരസാങ്കേതിക വിദ്യ എന്നീ മേഖലകളിൽ കേരളത്തിന്റെ സാധ്യതകൾ ആഗോളതലത്തിൽ അവതരിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഇവർ മുഖ്യമന്ത്രി VD സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. റേഷൻ സാധനങ്ങൾ 6 മാസത്തിലേറെയായി വാങ്ങാത്ത കാർഡുകൾ മരവിപ്പിക്കുമെന്ന് സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. തുടർന്ന് 90 ദിവസത്തിനകം കാർഡിലെ അംഗങ്ങൾ EKYC നടപടികൾ പൂർത്തിയാക്കിയാൽ മാത്രമേ റേഷൻ വിതരണം പുനരാരംഭിക്കൂ. അടുത്ത മാസം മുതൽ കേന്ദ്ര സർക്കാരിന്റെ സ്മാർട്ട് PDS പദ്ധതിയുടെ ഭാഗമായി ഇത്തരം നിയന്ത്രണം നടപ്പാക്കാനാണ് നീക്കം. റേഷൻ വിതരണം, സംഭരണം, ഗുണഭോക്താക്കളുടെ നിരീക്ഷണം എന്നിവ ഉൾപ്പെടുന്ന സ്മാർട്ട് PDS പദ്ധതി നടപ്പാക്കാൻ കേരളവുമായി കേന്ദ്ര സർക്കാർ 2024 ധാരണാപത്രം ഒപ്പിട്ടത്. ലഹരിമരുന്ന് കേസുകളിൽ പ്രത്യേക അന്വേഷണ വിഭാഗമായ ആന്റി നർക്കോട്ടിക്സ് ഇൻവെസ്റ്റിഗേഷൻ യൂണിറ്റിന് ആഭ്യന്തര വകുപ്പ് രൂപം നൽകി. തൂഫാൻ പദ്ധതിയുടെ നോഡൽ ഓഫീസറും ഉത്തരമേഖല IGയുമായ പുട്ട വിമലാദിത്യ നേതൃത്വം നൽകും. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ ടാസ്ക് ഫോഴ്സുകളും സജ്ജമാക്കും.
കടുത്ത ചൂടിൽ വൈദ്യുതി ഉപയോഗം നിയന്ത്രണം വിട്ട് ഉയരുന്നതിനാൽ കേരളത്തിലെ വൈദ്യുതി നിയന്ത്രണം ഈ മാസം മുഴുവൻ തുടരാൻ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ഊർജ്ജ വകുപ്പ് സൂചന നൽകി. തത്സമയ വിപണിയിൽ നിന്ന് വൈദ്യുതി

0: ലഭിച്ചത് കാരണം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നില്ല. മറ്റു സംസ്ഥാനങ്ങളുമായും വൈദ്യുതി ഉൽപ്പാദക കമ്പനികളുമായും KCB ചർച്ച നടത്തിയെങ്കിലും ഈ മാസത്തെ ആവശ്യത്തിനുള്ള വൈദ്യുതി ലഭിച്ചിട്ടില്ല. സംസ്ഥാനത്തെ അണക്കെട്ടുകളിലെ ജലനിരപ്പും മെച്ചപ്പെട്ട രീതിയിലല്ലെങ്കിലും ഈ മാസം പീക്ക് സമയത്തേക്ക് മാത്രമായി പരമാവധി ഉൽപ്പാദനം ക്രമീകരിച്ചിട്ടുണ്ട്. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ രാജ്യത്താദ്യമായി ഒരു മുൻ DGP തടവും പിഴശിക്ഷയും വിധിച്ചു. കേരളത്തിലെ മുൻ DGP ടോമിൻ ജെ തച്ചങ്കരിക്കാണ് 4 വർഷം കഠിന തടവും 30.84 ലക്ഷം രൂപ പിഴയും കോട്ടയം വിജിലൻസ് കോടതി വിധിച്ചത്. 10 വർഷം നീണ്ട നിയമ നടപടികൾക്കൊടുവിലാണ് വിധി. തച്ചങ്കരി പൂജപ്പുര സെൻട്രൽ ജയിലിലാണിപ്പോൾ. DGP ആയിരിക്കെ 2000 മുതൽ 2007 വരെയുള്ള കാലത്ത് 64 ലക്ഷം രൂപയുടെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് കേസ്. CMRL എക്സാലോജിക് പണമിടപാടിൽ ഹവാല ഇടപാടുകളുണ്ടെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സംസ്ഥാന സർക്കാരിന് നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം ആകാമെന്ന് സംസ്ഥാന പോലീസ് മേധാവിക്ക് അഡ്വക്കേറ്റ് ജനറൽ ജാജു ബാബു നിയമോപദേശം നൽകി. തെളിവുണ്ടെന്ന് പോലീസിന് അഭിപ്രായമുണ്ടെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാം, ഇല്ലെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യും മുൻപ് പ്രാഥമിക അന്വേഷണവുമാകാമെന്നാണ് നിയമോപദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, മകൾ ടി വീണ, ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ സർക്കാർ അന്വേഷണത്തിന് തുനിഞ്ഞേക്കും. ഏതുതരം അന്വേഷണം വേണമെന്ന് സർക്കാരിന് തീരുമാനിക്കാം. ഏഷ്യയുടെ ഏറ്റവും വലിയ കായികോത്സവമായ ഏഷ്യൻ ഗെയിംസിന് ജപ്പാനിലെ തുറമുഖ നഗരമായ ഐച്ചി നഗോയയിൽ തുടക്കമായി. ജപ്പാന്റെ ചക്രവർത്തി നാരുഹിതോ കായിക മാമാങ്കം ഉദ്ഘാടനം ചെയ്തു. ഇത് 3ാം തവണയാണ് ജപ്പാൻ ഏഷ്യൻ ഗെയിംസിന് ആതിഥ്യം അരുളുന്നത്. 16 ദിവസങ്ങൾ നീളുന്ന ഗെയിംസിൽ 43 ഇനങ്ങളിലായി 469 മെഡൽ പോരാട്ടങ്ങളാണ് ഇത്തവണ നടക്കുന്നത്. 17,000 കായിക താരങ്ങളും ഒഫീഷ്യലുകളും ഗെയിംസിന്റെ ഭാഗമാകും. ചൈനയാണ് കഴിഞ്ഞ ഗെയിംസുകളിൽ മെഡൽ പട്ടികയിൽ തുടർച്ചയായി 1ാം സ്ഥാനത്ത് ഉള്ളത്.
1: സ്പെഷ്യൽ കറസ്പോണ്ടന്റ് മലയാള മനോരമ തിരുവനന്തപുരം.
2: വാർത്താവലോകനം വീണ്ടും അടുത്ത ഞായറാഴ്ച ഇതേ സമയം.
3: ഇന്നത്തെ പ്രഭാതഭേരി സമാപിക്കുന്നു. പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ ഈ സമയത്ത്.

ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
2: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പറ്റാറല്ലോ.
3: ഹാപ്പി ബർത്ത്ഡേ ടു യു.
4: ഓ, താങ്ക് യു.
1: ഹലോ,
2: എന്റെ ദൈവമേ, ഇതാര്, എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടുന്നും കിട്ടിട്ടില്ല. ആരേത്?
5: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
6: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
5: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം.

0: നമ്പർ
1: 8281-423-05.
0: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ 10 മണിക്ക്.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലെ മറ്റു പരിപാടികൾ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം. സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റും 56 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. വാർത്തകൾ വിശദമായി. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ 1 ഒക്ടോബർ മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ് അറിയിച്ചു. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതി ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. അർഹതയില്ലാത്ത കണക്ഷനുകൾ നീക്കം ചെയ്യാനും സബ്സിഡിയോടുകൂടിയ വിതരണം സുതാര്യമാക്കുന്നതിനുമാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. യഥാർത്ഥ ഉപഭോക്താവിനും കുടുംബത്തിനും LPG കണക്ഷൻ ലഭ്യമാക്കുന്നതാണ് തീരുമാനമെന്നും മന്ത്രാലയം അറിയിച്ചു. വികസിത ഭാരതത്തിന് ലഹരിമുക്ത യുവത്വം എന്ന ലക്ഷ്യത്തിന്റെ ഭാഗമായി 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് ഇന്ന് തുടക്കമാകുമെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. 1067 കേന്ദ്രങ്ങളിലാണ് പരിപാടി. 471 ജില്ലാ MY ഭാരത് ഓഫീസുകളിലും പങ്കാളിത്ത സംഘടനകളുടെ 596 കേന്ദ്രങ്ങളിലും പരിപാടി സംഘടിപ്പിക്കും. ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ഒപ്പുശേഖരണ യജ്ഞം, തെരുവുനാടകങ്ങൾ, മുദ്രാവാക്യം രചന, യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ചർച്ചകൾ എന്നിവയിലൂടെ പ്രചാരണത്തിന്റെ സന്ദേശം നേരിട്ട് യുവാക്കളിലേക്ക് എത്തിക്കാൻ രാഷ്ട്രീയ സങ്കല്പ് സമാരോഹിന് കഴിയും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നു. ജൻസേവ, ദേശ്സേവ എന്ന ദർശനത്താൽ ജീവിതം തുടരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാൻ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതോടനുബന്ധിച്ച് സേവാസങ്കൽപ് അഭിയാൻ എന്ന പ്രത്യേക പരിപാടിയിൽ ചരക്ക് സേവന നികുതിയെക്കുറിച്ച് ആകാശവാണി തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആഭ്യന്തര വിപണിയെ ഏകീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ 2017 രാജ്യത്ത് ചരക്കു സേവന നികുതി നിയമം GST നടപ്പിലാക്കിയത്. 17 നികുതികളും 13 സെസ്സുകളും ഒരു പൊതുചട്ടക്കൂടിൽ ഇതോടെ കൊണ്ടുവരാൻ കഴിഞ്ഞു. ഒരു രാഷ്ട്രം, ഒരു നികുതി, ഒരു വിപണി എന്ന പ്രയോഗം യാഥാർത്ഥ്യമാക്കി. GST മുൻപ് അന്തർ സംസ്ഥാന ചരക്കു നീക്കത്തിന് ആവർത്തിച്ച നികുതി പരിശോധനകളും പേപ്പർ വർക്കുകളും നീണ്ട കാത്തിരിപ്പുകളുമായിരുന്നു. എന്നാൽ നിയമം വന്നതോടെ ഇതിന് പരിഹാരമായി. നിരക്കുകളിലെ സമീപകാല പരിഷ്കാരങ്ങളിൽ വ്യവസായ മേഖലയ്ക്കും സാധാരണക്കാർക്കും ഒരുപോലെ ഉണർവുണ്ടാക്കാൻ കഴിഞ്ഞു.
1: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൗമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഡയാലിസിസ് ചെയ്യുന്നവർ, വൃക്ക അല്ലെങ്കിൽ കരൾ മാറ്റിവെച്ചവർ, ഹീമോഫീലിയ, അരിവാൾ രോഗം തുടങ്ങിയവ ബാധിച്ച അർഹരായ 3,640

0: ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. വൃക്ക അല്ലെങ്കിൽ കരൾമാറ്റ ശസ്ത്രക്രിയകൾക്ക് വിധേയരായ 360 പേർക്കും ഹീമോഫീലിയയും അനുബന്ധ രോഗങ്ങളും ബാധിച്ച 1400 പേർക്കും പ്രതിമാസം 1000 രൂപ വീതം ലഭിക്കുന്നതാണ് സമാശ്വാസ പദ്ധതി. ഡയാലിസിസിന് വിധേയരാകുന്ന 1680 പേർക്ക് പ്രതിമാസം 1100 രൂപ നിരക്കിലും അരിവാൾ രോഗം ബാധിച്ച 200 രോഗികൾക്ക് പ്രതിമാസം 2000 രൂപ ധനസഹായവും ലഭിക്കുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതിയിലെ ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിന് മന്ത്രി രമേശ് ചെന്നിത്തല ഉത്തരവിട്ടു. മിഡ്ലാൻഡ് കോൺട്രാക്ടിംഗ് പ്രൈവറ്റ് ലിമിറ്റഡിന് ടെൻഡർ നൽകിയതിൽ ഉൾപ്പെടെ ഉദ്യോഗസ്ഥർ വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി കോഴിക്കോട് നോർത്ത് MLA കെ ജയന്ത് നൽകിയ പരാതിയിലാണ് പ്രാഥമിക അന്വേഷണം. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശനാനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിൻ്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് ആവശ്യപ്പെട്ടു. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്. ഈ മാസം 25 മുതൽ 30 വരെയാണ് മേള. പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും മികച്ച പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നതിന് സംസ്ഥാനത്തെ എല്ലാ പോലീസ് ജില്ലകളിലും എല്ലാ മാസവും 4ാമത്തെ ശനിയാഴ്ച അഭിനന്ദന ദിനമായി ആചരിക്കും. ക്രമസമാധാന വിഭാഗം ADGP PVജയൻ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇത് സംബന്ധിച്ച് നിർദ്ദേശം നൽകി. തിരുവനന്തപുരത്തുനിന്ന് രജു കൊലിയക്കോട്.
1: അഭിനന്ദന ദിനത്തിന്റെ ഭാഗമായി ജില്ലാ യൂണിറ്റ് ആസ്ഥാനങ്ങളിൽ സംഘടിപ്പിക്കുന്ന ചടങ്ങുകളിൽ മുൻമാസത്തിൽ മികച്ച സേവനം, മാതൃകാപരമായ പെരുമാറ്റം, മികച്ച അന്വേഷണ മികവ്, ധീരതാ പ്രവർത്തനം തുടങ്ങിയവ കാഴ്ചവച്ച പോലീസ് ഉദ്യോഗസ്ഥരെ കണ്ടെത്തി ജില്ലാ പോലീസ് മേധാവിമാർ ആദരിക്കും. കൂടാതെ പൊതുസുരക്ഷയ്ക്കായി പ്രവർത്തിച്ചവർ, പോലീസിന് വിലപ്പെട്ട സഹായം നൽകിയവർ എന്നിങ്ങനെ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയ വ്യക്തികളെ കണ്ടെത്തി ആദരിക്കണമെന്നും ഉത്തരവിലുണ്ട്. ഇത്തരത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കും പൌരന്മാർക്കും അഭിനന്ദന സർട്ടിഫിക്കറ്റുകൾ, മെമെൻഡോകൾ തുടങ്ങിയ അംഗീകാരങ്ങൾ നൽകണം. ഏതെങ്കിലും കാരണത്താൽ 4ാമത്തെ ശനിയാഴ്ച പരിപാടി നടത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ അതിനു മുൻപായി അതേ മാസത്തിൽ തന്നെ ചടങ്ങ് സംഘടിപ്പിക്കണം. ഓരോ മാസവും അഭിനന്ദിക്കപ്പെടുന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെയും പൊതുജനങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടെ ജില്ലാതലത്തിൽ ഡോക്യുമെന്റ് ചെയ്യണം.
0: ശ്രീനാരായണ ഗുരുവിന്റെ 99ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദ അധ്യക്ഷനാകും. ചടങ്ങിൽ മന്ത്രി TC സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് രാവിലെ കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. ഏഷ്യൻ ഗെയിംസ് സ്വർണമെഡൽ ജേതാവും ഒളിമ്പ്യനുമായ MD വത്സമ ചടങ്ങിൽ വിശിഷ്ടാതിഥിയാകും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കാസർകോട് ജില്ലയുടെ വടക്കൻ മേഖലയിലെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് KSEB വിഭാവനം ചെയ്ത മൈലാട്ടി വിദ്യാനഗർ സിംഗിൾ സർക്യൂട്ട് പ്രസാരണ ലൈൻ നവീകരിച്ച് മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ലൈനാക്കുന്ന പദ്ധതി പൂർത്തീകരണത്തിലേക്ക് അടുക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി കാസർകോട്ട് നിന്ന് PJഗന്നിവാസൻ.
2: മൈലാട്ടി 220 kV സബ്സ്റ്റേഷനിൽ നിന്ന് വിദ്യാനഗർ ഭാഗത്തേക്കുള്ള നിലവിലെ സിംഗിൾ സർക്യൂട്ട് പ്രസരണ ലൈൻ നവീകരിച്ച് കൂടുതൽ ശേഷിയുള്ള മൾട്ടി സർക്യൂട്ട് മൾട്ടി വോൾട്ടേജ് ആക്കുന്ന ഈ പദ്ധതി പൂർത്തിയാകുന്നതോടെ മൈലാട്ടി വിദ്യാനഗർ മുള്ളേരിയ കുമ്പള മഞ്ചേശ്വരം പെരള ബദിയടുക്ക അനന്തപുരം കാസർഗോഡ് ടൗൺ തുടങ്ങിയ പ്രദേശങ്ങളിലെ സബ്സ്റ്റേഷനുകളിലേക്കും പ്രധാന മേഖലകളിലേക്കും കൂടുതൽ വിശ്വസനീയമായും കാര്യക്ഷമമായും വൈദ്യുതി എത്തിക്കാൻ സാധിക്കും. 2019 ആരംഭിച്ച ഈ പദ്ധതി കോവിഡ് മഹാമാരി, കോറിഡോർ തടസ്സങ്ങൾ, നിയമപരമായ പ്രശ്നങ്ങൾ എന്നിവയാൽ വൈകിയെങ്കിലും പഴയ കരാർ അവസാനിപ്പിച്ച് KCB യുടെ SPV ആയ ട്രാൻസ്ഗ്രിഡ് വഴി ട്രാൻസ് ഗ്ലോബൽ കമ്പനിയെ ഏൽപ്പിച്ചാണ് നിലവിൽ ബാക്കി പ്രവൃത്തികൾ വേഗത്തിൽ പൂർത്തിയാക്കുന്നത്.
0: ജപ്പാനിലെ നഗോയയിൽ ഏഷ്യൻ ഗെയിംസിൽ നിരവധി ഇന്ത്യൻ താരങ്ങൾ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. ടെക്ബോളിൽ ഇന്ത്യൻ താരം ക്വിൻസി ഡിസൂസ ജപ്പാന്റെ യുയിന സകാമോട്ടോയെ നേരിടും. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾസ് ഇനത്തിൽ ഇന്ത്യയുടെ എലവേനിൽ വാലറിവൻ, സോനം മസ്കർ, വിദർസ വിനോദ് എന്നിവരും മത്സരത്തിന് ഇറങ്ങും. വനിതാ ഹോക്കി ടീം ഇന്ന് ഉസ്ബെക്കിസ്ഥാനെയും പുരുഷ ഹോക്കി ടീം ഇന്ന് ഇന്തോനേഷ്യയും നേരിടും. ടേബിൾ ടെന്നീസ്, ബാഡ്മിന്റൺ, വുഷു, വനിതാ ക്രിക്കറ്റ് തുടങ്ങിയ ഇനങ്ങളിലും ഇന്ത്യൻ താരങ്ങൾ മത്സരിക്കും. ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിൽ ചെസ് ഒളിമ്പ്യാഡിൽ ഡി ഗുഗേഷിന്റെ നേതൃത്വത്തിലെ ഇന്ത്യൻ പുരുഷ സംഘം സ്പെയിനിനെ പരാജയപ്പെടുത്തി. വനിതാ വിഭാഗത്തിൽ ഇന്ത്യ മംഗോളിയെയും തോൽപ്പിച്ചു. 41st ജില്ലാ ജൂനിയർ ആൻഡ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളുമായി കാസർകോട് നീലേശ്വരം EMS സ്റ്റേഡിയത്തിൽ നടത്തും. 40 യൂണിറ്റുകളിൽ നിന്ന് 1200 പുരുഷ വനിതാ കായിക താരങ്ങൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കും.

ഏറ്റെടുക്കുമെന്ന് ജില്ലാ അത്ലറ്റിക്സ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ചപരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും എൻ കെ വിഷ്ണുവും ജേതാക്കളായി. മലപ്പുറം സ്വദേശികളായ പി രതീഷും എ കെ മാഹിൻ ബഷീറും രണ്ടാം സ്ഥാനം നേടി. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് 16 ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. പ്രധാന വാർത്തകൾ വീണ്ടും. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. 100 ആഴ്ച നീളുന്ന ലഹരിമുക്ത യുവജന പ്രചാരണ പരിപാടി രാഷ്ട്രീയ സങ്കല്പ സമാരോഹിന് ഇന്ന് തുടക്കം. സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട് മാനാഞ്ചിറ വെള്ളിമാടുകുന്ന് റോഡ് നിർമ്മാണ പദ്ധതി ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മന്ത്രി രമേശ് ചെന്നിത്തല. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ പ്രതീക്ഷയുമായി ഇന്ത്യൻ താരങ്ങൾ ഇന്നിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരിയിലേക്ക് വീണ്ടും സ്വാഗതം. ഒരു ഗാനം കേൾക്കാം. ഗുരുവായൂർ കേശവൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും പി. ലീലയും പാടിയത്. ഗാനം എഴുതിയത് പി. ഭാസ്കരൻ, സംഗീതം ദേവരാജൻ.

ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം എന്താണെന്നറിയണ്ടേ? ചോദ്യമിതാ, കേന്ദ്ര സർക്കാർ അടുത്തിടെ രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? ഒരിക്കൽ കൂടി പറയാം. കേന്ദ്ര സർക്കാർ അടുത്തിടെ രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? നമസ്തേ, അനന്തപുരി കേട്ടുകൊണ്ടിരിക്കൂ. ഉത്തരം 8 മണിക്ക് ശേഷം പറയാം.

0: വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: നമസ്തേ അനന്തപുരിയിൽ ഇനി
2: കാർഷിക മേഖലാ വാർത്തകൾ. തിരുവല്ലം കെആർടെക് ലോഞ്ച് പാഡ് വെള്ളായണി കാർഷിക കോളേജ് ഒക്ടോബർ 23 സംഘടിപ്പിക്കുന്ന ഏകദിന മൈക്രോ ഗ്രീൻ ഉത്പാദന പരിശീലന പരിപാടിയിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചു. കെ ആക്ടെക് ലോഞ്ച് പാഡിൽ വെച്ച് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4 മണിവരെ നടക്കുന്ന പരിശീലനത്തിൽ മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കൽ, വിളവെടുപ്പ്, വിവിധ ഭക്ഷ്യവിഭവങ്ങളുടെ തയ്യാറാക്കൽ, സംരംഭകത്വ സാധ്യതകൾ എന്നിവയിൽ പ്രായോഗിക പരിശീലനം നൽകും. പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്ട്രേഷൻ ഫീസായ 500 രൂപയടച്ച് ഒക്ടോബർ 21

0: മുൻപായി രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് 9995624888 എന്ന ഫോൺ നമ്പറിൽ വിളിക്കുക. കേരള കാർഷിക സർവകലാശാലയുടെ ഈ പഠനകേന്ദ്രം നടത്തിവരുന്ന തേനീച്ച വളർത്തൽ എന്ന വിഷയത്തിലെ സൗജന്യ ഓൺലൈൻ കോഴ്സിന്റെ പുതിയ ബാച്ച് ഈ മാസം 23-ന് ആരംഭിക്കുന്നു. കേരള കാർഷിക സർവകലാശാല ശാസ്ത്രജ്ഞർ കൈകാര്യം ചെയ്യുന്ന ഈ കോഴ്സിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യുക. 2 ഒക്ടോബർ ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. 20 ദിവസം ദൈർഘ്യമുള്ള കോഴ്സ് പൂർണ്ണമായും മലയാളത്തിലാണ് പരിശീലിപ്പിക്കുന്നത്. ഇതിനായി കമ്പ്യൂട്ടറോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാം. ഫൈനൽ പരീക്ഷ പാസ്സാവുന്ന പഠിതാക്കൾക്ക് ആവശ്യമെങ്കിൽ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ്. സർട്ടിഫിക്കറ്റിന് നിശ്ചിത ഫീസ് ഈടാക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്തവർക്ക് ഈ മാസം 23 മുതൽ യൂസർ ഐഡിയും പാസ്വേഡും ഉപയോഗിച്ച് ക്ലാസുകളിൽ പങ്കെടുക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0487243856. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഓണേഴ്സ് ഹോർട്ടിക്കൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷിക്കുന്നതിനുള്ള അവസാന തീയതി ഈ മാസം 30 വരെ നീട്ടിയിരിക്കുന്നു. യോഗ്യത, പ്രവേശന രീതി, ഫീസ് തുടങ്ങിയ വിശദ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും www.admissions.ku.in എന്ന സർവകലാശാല വെബ് പോർട്ടൽ സന്ദർശിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് 0487243819 എന്ന ഫോൺ നമ്പറിൽ ഓഫീസ് സമയത്ത് വിളിക്കുക. മലമ്പുഴ സർക്കാർ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പശു വളർത്തൽ എന്ന വിഷയത്തിൽ ഈ മാസം 24-25 തീയതികളിൽ മലമ്പുഴ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ വച്ച് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ സൌജന്യ പരിശീലനം ഉണ്ടായിരിക്കുന്നതാണ്. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ 0491-281-5454 എന്ന ഫോൺ നമ്പറിൽ പ്രവൃത്തി ദിവസങ്ങളിൽ ഓഫീസ് സമയത്ത് വിളിച്ച് പേര് മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുക. പരിശീലനത്തിന് എത്തുന്നവർ ആധാർ കാർഡിന്റെ പകർപ്പ് കൊണ്ടുവരേണ്ടതാണ്. തെങ്ങിലെ കൂമ്പുചീയൽ നിയന്ത്രണത്തിന് ഉപയോഗിക്കാവുന്ന ട്രൈക്കോഡെർമ കോയർപിത് കേക്കുകൾ കണ്ണൂർ കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. കേക്ക് 1 ന് 5 രൂപ. ആവശ്യമുള്ള സ്റ്റേഷനുകൾ 8547675124 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. പാഴ്സലായും എത്തിച്ചു തരുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: അന്തിവെയിലിലെ പൊന്ന് ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം. രചന ONV കുറിപ്പ്, സംഗീതം സലിൽ ചൌധരി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഇന്ന് സെപ്റ്റംബർ 20. ഈ ദിനത്തിന്റെ ചരിത്ര പ്രാധാന്യം എന്താണെന്നറിയണ്ടേ? കേൾക്കൂ.
1: ചരിത്രത്തിൽ ഇന്ന്
2: സെപ്റ്റംബർ 20 പൂനെയിലെ ഏർവാഡ സെൻട്രൽ ജയിലിൽ വെച്ചാണ് മഹാത്മാഗാന്ധി തന്റെ വിഖ്യാതമായ മരണം വരെയുള്ള ഉപവാസ സമരം ആരംഭിച്ചത്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി റാംസേ മക്ഡൊണാൾഡ് പ്രഖ്യാപിച്ച കമ്മ്യൂണൽ അവാർഡിന് എതിരായിരുന്നു ഈ സമരം. താഴ്ന്ന ജാതിയിലുള്ളവർക്ക് പ്രത്യേക നിയോജക മണ്ഡലങ്ങൾ അനുവദിക്കുന്നതായിരുന്നു ബ്രിട്ടീഷ് പ്രഖ്യാപനം. ഇത് ഹിന്ദു സമൂഹത്തിൽ വലിയ ചേരിതിരിവുണ്ടാക്കുമെന്നും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഐക്യത്തെ തകർക്കുമെന്നും ഗാന്ധിജി വിശ്വസിച്ചു. അധസ്ഥിത വിഭാഗങ്ങളെ ഹിന്ദു സമൂഹത്തിൽ നിന്ന് വേർപെടുത്തുന്നതിന് പകരം പൊതു നിയോജക മണ്ഡലങ്ങളിൽ അവർക്കായി സീറ്റുകൾ സംവരണം ചെയ്യുകയാണ് വേണ്ടതെന്ന് അദ്ദേഹം വാദിച്ചു. ഗാന്ധിജിയുടെ ആരോഗ്യം അതിവേഗം വഷളായതിനെ തുടർന്ന് രാജ്യത്തുടനീളം വലിയ ആശങ്കയുണ്ടായി. തുടർന്ന് അധസ്ഥിത വിഭാഗങ്ങളുടെ നേതാവായ ഡോ ബി ആർ അംബേദ്കറും മദൻമോഹൻ മാളവിയയും ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ജയിലിലെത്തി ഗാന്ധിജിയുമായി ചർച്ച നടത്തി. ഇതിന്റെ ഫലമായി 1932 സെപ്റ്റംബർ 24 ചരിത്രപ്രസിദ്ധമായ പൂന ഉടമ്പടി ഒപ്പുവച്ചു. ഉടമ്പടി പ്രകാരം പ്രത്യേക നിയോജക മണ്ഡലം എന്ന വാദം ഉപേക്ഷിക്കുകയും പകരം പൊതുമണ്ഡലങ്ങളിൽ ദളിത് വിഭാഗങ്ങൾക്കുള്ള സംവരണ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഈ ഉടമ്പടി ബ്രിട്ടീഷ് സർക്കാർ അംഗീകരിച്ചതോടെ സെപ്റ്റംബർ 26 ആറ് ദിവസം നീണ്ടുനിന്ന തന്റെ ഉപവാസം ഗാന്ധിജി അവസാനിപ്പിച്ചു. കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്ന മഹാത്മാവായിരുന്നു ശ്രീനാരായണ ഗുരുദേവൻ. അദ്ദേഹം 1928 സെപ്റ്റംബർ 20 മലയാള വർഷം 1104 കന്നി 5 തിരുവനന്തപുരം ജില്ലയിലെ വർക്കല ശിവഗിരിയിൽ വെച്ചാണ് മഹാസമാധി അടഞ്ഞത്. ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന അദ്ദേഹത്തിന്റെ മാനവിക സന്ദേശം ഇന്നും കേരളീയ സമൂഹത്തിന് വഴികാട്ടിയാണ്. കേരളത്തിന്റെ സാമൂഹിക മുഖച്ഛായ മാറ്റി എഴുതുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെയും സാമൂഹിക പരിഷ്കരണ രംഗത്തെയും സമാനതകളില്ലാത്ത വ്യക്തിത്വമായിരുന്ന ഡോ

0: ആനി ബസന്റ് തമിഴ്നാട്ടിലെ മദ്രാസിനടുത്തുള്ള അടയാറിൽ വെച്ച് 1933 സെപ്റ്റംബർ 20 അന്തരിച്ചത്. ബ്രിട്ടീഷ് പൌരത്വമുണ്ടായിരുന്നിട്ടും ഇന്ത്യയെ തന്റെ കർമ്മഭൂമിയാക്കി മാറ്റിയ അവർ രാജ്യത്തിന് നൽകിയ സംഭാവനകൾ വിലമതിക്കാനാവാത്തതാണ്. 1893 ഇന്ത്യയിലെത്തിയ അവർ പിന്നീട് തിയോസഫിക്കൽ സൊസൈറ്റിയുടെ അന്താരാഷ്ട്ര പ്രസിഡന്റായി ചുമതലയേൽക്കുകയും അതിന്റെ ആസ്ഥാനം അടയാറിലേക്ക് മാറ്റുകയും ചെയ്തു. ഇന്ത്യക്കാർക്ക് സ്വയംഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് 1916 ബാലഗംഗാധര തിലകിനൊപ്പം ചേർന്ന് അവർ ഹോം റൂൾ ലീഗ് പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റായി 1917 ആനി ബസന്റ് തെരഞ്ഞെടുക്കപ്പെട്ടു. വാരണാസിയിലെ സെൻട്രൽ ഹിന്ദു കോളേജ് സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇതാണ് പിന്നീട് പ്രശസ്തമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയായി മാറിയത്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യവാദങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി ന്യൂ ഇന്ത്യ, കോമൺവെൽ എന്നീ പത്രങ്ങൾ അവർ നടത്തിയിരുന്നു. എല്ലാ വർഷവും സെപ്റ്റംബർ 20 ലോക ശുചീകരണ ദിനമായി ആചരിക്കുന്നത്. ഭൂമിയെ മാലിന്യമുക്തമാക്കാനും പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം വളർത്താനുമായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾ ഒന്നിക്കുന്ന ഏറ്റവും വലിയ നാഗരിക മുന്നേറ്റങ്ങളിൽ ഒന്നാണിത്. 2023 ഡിസംബറിൽ ഐക്യരാഷ്ട്ര പൊതുസഭ ഔദ്യോഗിക പ്രമേയത്തിലൂടെ സെപ്റ്റംബർ 20 അന്താരാഷ്ട്ര ശുചീകരണ ദിനമായി പ്രഖ്യാപിച്ചു. ഈ വർഷത്തെ ആഗോള ആചരണം ഭക്ഷ്യ പാഴ്വസ്തുക്കൾ തടയുന്നതിലാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. വൃത്തിയുള്ള പ്ലേറ്റുകളിൽ നിന്ന് വൃത്തിയുള്ള നഗരങ്ങളിലേക്ക് എന്നതാണ് ഈ വർഷത്തെ ഔദ്യോഗിക പ്രമേയം.
1: ചരിത്രത്തിൽ ഇന്ന്.

0: യൂസഫ് അലി കേച്ചേരി എഴുതി, ദേവരാജൻ സംഗീതം നൽകി. യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം വനദേവത. ഇനി ആയുരാരോഗ്യം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഉറക്കമില്ലായ്മയ്ക്കുള്ള പരിഹാരമാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഡോക്ടർ സുനീഷ് മോൻ MS സംസാരിക്കുന്നു.
2: ഉറക്കവുമായി ബന്ധപ്പെട്ട് നിരവധി രോഗാവസ്ഥകൾ ഉണ്ടെങ്കിലും ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ഉറക്കക്കുറവ് അഥവാ ഇൻസോംനിയ എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാം. ഇതിനെ ഒരു ആരോഗ്യ പ്രശ്നമായി കണ്ട് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ ഏറെ വർദ്ധിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ മറ്റു പല രോഗലക്ഷണങ്ങളുമായി വരുന്നവരുടെ രോഗചരിത്രം വിശദമായി പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അവരുടെ ആരോഗ്യ പ്രശ്നങ്ങളുടെ പ്രധാന കാരണമായി ഉറക്കമില്ലായ്മ എന്ന രോഗകാരണം കൂടിയുണ്ട് എന്നതുമാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന തലവേദന, ദഹന പ്രശ്നങ്ങൾ, പൊളിച്ചു തികട്ടൽ, പേശികൾക്കുണ്ടാകുന്ന വേദന, തരിപ്പ്, പ്രത്യേകമായി വിശദീകരിക്കാൻ കഴിയാതെ പോകുന്ന താൽപര്യക്കുറവ്, ക്ഷീണം എന്നിവയുടെ കാരണം പരിശോധിക്കുമ്പോൾ അതിനു പിന്നിൽ സമീപകാലത്തുണ്ടായ ഉറക്കക്കുറവ് ഒരു കാരണമായി സ്ഥിരീകരിക്കേണ്ടി വരുന്നു. പരിഹാരമായി ഉറക്കത്തിലേക്ക് തിരികെ എത്താനുള്ള ജീവിത ക്രമീകരണങ്ങൾ നിർദ്ദേശിക്കുകയും അത് നടപ്പിലാവുകയും ചെയ്യുമ്പോൾ പ്രത്യേക മരുന്നുകൾ ഒന്നും തന്നെ ഇല്ലാതെയോ ലഘുവായ ഔഷധങ്ങളിലൂടെയോ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതായി കണ്ടുവരുന്നുണ്ട്. ആവശ്യത്തിന് ഉറക്കം ലഭിക്കാതെ വരുമ്പോൾ സ്ട്രെസ് ഹോർമോണുകളുടെ സാന്ദ്രത ശരീരത്തിൽ വർദ്ധിക്കുന്നു. ഇത്തരമൊരവസ്ഥ ശരീരത്തെ നീണ്ടു നിൽക്കുന്നതും അനിയന്ത്രിതവുമായ പ്രത്യേകതരം നീർക്കെട്ടിലേക്ക് അഥവാ ഇൻഫ്ലമേഷനിലേക്ക് നയിക്കുന്നു. സെല്ലുലാർ ലെവൽ അഥവാ കോശങ്ങളുടെ തലത്തിൽ സംഭവിക്കുന്ന ഇത്തരം നീർക്കെട്ട് വ്യത്യസ്ത അവയവധർമ്മങ്ങളെ ബാധിക്കുന്നു. കാലക്രമേണ അമിത രക്തസമ്മർദ്ദം, രക്തക്കുഴികൾക്ക് അടവുകൾ ഉണ്ടാവുക, അതിലൂടെ ഹൃദ്രോഗം, പക്ഷാഘാതം എന്നിവയിലേക്ക് ഉറക്കമില്ലായ്മ നമ്മെ നയിക്കുന്നു. അമിതമായ ഉത്കണ്ഠ, വിഷാദം, ഗുരുതര മാനസിക രോഗങ്ങൾ, വ്യക്തിത്വ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് ഉറക്കമില്ലായ്മ കാരണമാകുന്നു. മറ്റൊരു പ്രധാന കാര്യം, ഉറക്കനാശം ശരീരത്തിന്റെ പ്രതിരോധശേഷിയെ സാരമായി ബാധിക്കുന്നു എന്നതാണ്. ഉറക്കമില്ലായ്മയെയും ഒരു ജീവിതശൈലി രോഗമായി വിശദീകരിക്കാം. പഠനം, ജോലി, യാത്രകൾ, സോഷ്യൽ ലൈഫ് എന്നിവയൊക്കെ കാരണം പലപ്പോഴും രാത്രി ഉറക്കത്തിന് നൽകുന്ന പ്രാധാന്യം കുറഞ്ഞു വരുന്നു. ഈ ജീവിതശൈലി നമ്മുടെ ഉറക്കത്തിന്റെയും ഉണർവിന്റെയും സൈക്കിളിനെ താളം തെറ്റിക്കുന്നു. ഒരു വീട്ടിലെ ഏതാണ്ട് എല്ലാ അംഗങ്ങൾക്കും സ്മാർട്ട് ഫോണുകളുള്ള സംസ്ഥാനമാണ് കേരളം എന്ന് പറഞ്ഞാൽ അതിലത്ര അതിശയിക്കാനില്ല എന്ന് പറയേണ്ടി വരും. ഉറങ്ങുന്നതിന് മുമ്പുള്ള അമിതമായ ഡിജിറ്റൽ മീഡിയ ഉപയോഗം ഉറക്കത്തിന്റെ തുടക്കം, നിലനിൽക്കൽ, നേരത്തെയുള്ള ഉണരൽ എന്നിവയെ സ്വാധീനിക്കുന്നു. രാത്രി ഏറെ വൈകിയുള്ള അമിത ഭക്ഷണമാണ് നല്ല ഉറക്കത്തെ തടയുന്ന മറ്റൊരു വില്ലൻ. രാത്രി വൈകിയുള്ള അമിത ശബ്ദം, അതിയായ വെളിച്ചം, മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്ന വാർത്തകൾ ശ്രവിക്കൽ, തർക്കങ്ങൾ എന്നിവ ഉറക്കത്തെ നശിപ്പിക്കുന്നു. നല്ല ഉറക്കത്തിന് വേണ്ടിയുള്ള ആയുർവേദ സമീപനങ്ങൾ എന്തൊക്കെയാണ്? ഉറക്കം നിസാരമല്ലെന്നും നല്ല ഭക്ഷണശീലങ്ങൾ, വ്യായാമം, ശരിയായ സാമൂഹിക ബന്ധങ്ങൾ എന്നിവ പോലെ ആരോഗ്യത്തിനും ക്ഷമതയുള്ള ജീവിതത്തിനും ഉറക്കം ആവശ്യമാണെന്നും ആയുർവേദം വിശദീകരിക്കുന്നു. ഉറക്കത്തിന് അത്രയും പരിഗണന നൽകാൻ സ്വയം തയ്യാറാവുക എന്നതാണ് പ്രധാനം. വിദ്യാർത്ഥികൾ, തൊഴിലാളികൾ, മധ്യവയസ്കർ, വയോജനങ്ങൾ എന്നിങ്ങനെ വിവിധ പ്രായം, ജീവിത സാഹചര്യങ്ങളുള്ളവർ എന്നിവരെല്ലാം ഉറക്കത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഒരു ജീവിതക്രമം തയ്യാർ ചെയ്ത് അത് പ്രാവർത്തികമാക്കുക. ലഘുവായ ഉറക്കമില്ലായ്മ ഇതിലൂടെ തന്നെ പരിഹരിക്കാം. എന്നാൽ അതിനുശേഷവും ഉറക്കമില്ലായ്മ അലട്ടുന്നു എങ്കിൽ പരിശോധനയും പരിചരണവും ആവശ്യമായി വരുന്നു. രോഗചരിത്രം കൃത്യമായി മനസ്സിലാക്കുന്നതിലൂടെയും പരിശോധനകളിലൂടെയും ഉറക്കക്കുറവിന്റെ കാരണങ്ങൾ കണ്ടെത്തേണ്ടി വരുന്നു. ഉള്ളിലേക്ക് കഴിക്കുന്ന ഔഷധങ്ങൾ, ശിരസിലും ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഉപയോഗിക്കുന്ന ഉചിതമായ തൈലങ്ങൾ, ശിരസിൽ ചെയ്യുന്ന ധാര പോലെയുള്ള ചികിത്സകൾ, വിവിധങ്ങളായ പഞ്ചകർമ്മങ്ങൾ, രസായന ഔഷധങ്ങൾ എന്നിവ ശരിയായ വൈദ്യപരിശോധനയ്ക്ക് ശേഷം ഉപയോഗിച്ചാൽ നല്ലൊരു ശതമാനം ഉറക്കക്കുറവിനും ആയുർവേദ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയും. മറ്റു രോഗങ്ങളുടെ തുടർച്ച എന്ന നിലയിലും ഉറക്കക്കുറവ് ഉണ്ടായേക്കാം. അത്തരം സന്ദർഭങ്ങളിൽ പ്രഥമ രോഗത്തിന്റെ ചികിത്സയും പ്രധാനമായി തീരുന്നു. ഭക്ഷണശീലങ്ങൾ, ജീവിതശൈലി, ഉറക്ക ഷെഡ്യൂൾ, ഉറങ്ങുന്ന അന്തരീക്ഷം എന്നിവയെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തയ്യാർ ചെയ്യുന്ന ഉറക്ക ശുചിത്വം അഥവാ സ്ലീപ്പ് ഹൈജീൻ എന്ന ആശയം ഫലപ്രദമായ ഒരു സമീപനമാണ്. സിനിമ കാണുന്നതിനോ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിനോ പകരം പതിവായി ഉറങ്ങുന്ന സമയത്തിന് മുമ്പായി ഒരു ശരിയായ പുസ്തകം വായനയ്ക്കായി തിരഞ്ഞെടുക്കുക എന്ന രീതി ഉറക്ക ശുചിത്വത്തിന്റെ ഭാഗമായുള്ള ഒരു ടിപ്പാണ്. ഇവിടെ ശരിയായ പുസ്തകം എന്നത് ഏറ്റവും പ്രധാനം എന്നോർക്കുക. നമുക്ക് ഏറ്റവും

0: താല്പര്യമുള്ള പുസ്തകമല്ല, നേരെ മറിച്ച് നമുക്കൊരല്പം താല്പര്യക്കുറവുള്ള വിഷയം വായനയ്ക്കായി തിരഞ്ഞെടുക്കുക. നമ്മൾ നന്നായി ഉറങ്ങാൻ സാധ്യതയേറുന്നു. സുന്ദരമായ ഒരു പ്രഭാതത്തിലേക്ക് ഉന്മേഷത്തോടെ ഉണർന്നെഴുന്നേൽക്കാൻ ശാന്തമായ ഒരു ഉറക്കം നമുക്ക് പരിശീലിക്കാം.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് ഉറക്കമില്ലായ്മയ്ക്കുള്ള പരിഹാര മാർഗങ്ങൾ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ സുനീഷ് മോൻ MS.
2: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
3: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.

0: പ്രിയ ശ്രോതാക്കൾ കേൾക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.
1: തൊഴിൽ ദർശനം.
2: ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ ഇൻഫർമാറ്റിക്സ് സെന്ററിൽ സയന്റിഫിക് ടെക്നിക്കൽ അസിസ്റ്റന്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വിവിധ വിഷയങ്ങളിലായി 376 ഒഴിവുണ്ട്. 2024, 2025, 2026 വർഷങ്ങളിലെ ഗേറ്റ് സ്കോർ അടിസ്ഥാനമാക്കിയായിരിക്കും തിരഞ്ഞെടുപ്പ്. തിരഞ്ഞെടുക്കപ്പെടുന്നവരെ രാജ്യത്തിനകത്തോ പുറത്തോ ഉള്ള ഏത് കേന്ദ്രത്തിലും നിയമിക്കാം. വിഷയങ്ങളും ഒഴിവും കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി 300, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് 26, ഡേറ്റ സയൻസ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് 50. യോഗ്യത: ഇലക്ട്രോണിക്സ്, ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ, ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷൻ, കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്കിംഗ് സെക്യൂരിറ്റി, സോഫ്റ്റ്വെയർ സിസ്റ്റം, ഇൻഫർമേഷൻ ടെക്നോളജി, ഇൻഫർമാറ്റിക്സ് എന്നിവയിലോ അവയുടെ കോമ്പിനേഷനിലോ നേടിയ MA, MSc, MS, MCA, BE, BTECും 2024, 2025, 2026 വർഷങ്ങളിൽ ബന്ധപ്പെട്ട പേപ്പറിൽ നേടിയ ഗേറ്റ് സ്കോറും. പ്രായം 30 വയസ്സ് കവിയരുത്. SC/ST വിഭാഗക്കാർക്ക് 5 വർഷത്തെയും OBC വിഭാഗക്കാർക്ക് 3 വർഷത്തെയും ഇളവുണ്ട്. ഭിന്നശേഷിക്കാർക്ക് ജനറൽ 10 വർഷം, SC/ST 15 വർഷം, OBC 13 വർഷം എന്നിങ്ങനെയാണ് ഇളവ്. വിമുക്ത ഭടന്മാർക്കും നിയമാനുസൃത ഇളവ് ലഭിക്കും. വനിതകൾക്കും SC/ST വിഭാഗക്കാർക്കും ഭിന്നശേഷിക്കാർക്കും ഫീസ് ബാധകമല്ല. മറ്റുള്ളവർ 800 രൂപ ഓൺലൈനായി അടയ്ക്കണം. ഓൺലൈനായി അപേക്ഷിക്കണം. അപേക്ഷയോടൊപ്പം ഫോട്ടോയും ഒപ്പും സർട്ടിഫിക്കറ്റുകളും വിജ്ഞാപനത്തിൽ നിർദ്ദേശിച്ചിട്ടുള്ള മാതൃകയിൽ അപ്ലോഡ് ചെയ്യണം. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nic.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.nic.gov.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.nic.gov.in. ഡൽഹി ആസ്ഥാനമായുള്ള കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ കണ്ടെയ്നർ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയിൽ മാനേജ്മെന്റ് ട്രെയിനി അസിസ്റ്റന്റ് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 77 ഒഴിവുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി ഒഴിവ് 45, C&O 25, അക്കൌണ്ട്സ് കംപ്ലയൻസ് 9, ടെക്നിക്കൽ 4, MIS 3, സിവിൽ 2, PNA 2. പ്രായം 18-നും 28 വയസ്സിനും ഇടയിൽ. അസിസ്റ്റന്റ് ഓഫീസർ ഒഴിവ് 32, C&O 20, അക്കൌണ്ട്സ് 2, ടെക്നിക്കൽ 4, MIS 2, സിവിൽ 4. പ്രായം 18-നും 32 വയസ്സിനും ഇടയിൽ. ഓൺലൈനായി അപേക്ഷിക്കണം. യോഗ്യത ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.concorindia.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി www.concorindia.co.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി സെപ്റ്റംബർ 30. ശ്രീവിജയപുരം ആസ്ഥാനമായുള്ള നേവൽ ഷിപ്പ് റിപ്പയർ യാർഡിൽ അപ്രന്റിസ്ഷിപ്പിന് അവസരം. 50 ഒഴിവുകളാണുള്ളത്. ITI യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ട്രേഡുകളും ഒഴിവും. ഇലക്ട്രീഷ്യൻ 8, ഫിറ്റർ 5, ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി സിസ്റ്റം മെയിന്റനൻസ് 5, ഇൻസ്ട്രുമെന്റ് മെക്കാനിക് 2, മെഷീനിസ്റ്റ് 2, മെക്കാനിക് റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിംഗ് 3, മെക്കാനിക് ഡീസൽ 5, പ്രോഗ്രാമിംഗ് ആൻഡ് സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ അസിസ്റ്റന്റ് 2, പൈപ്പ് ഫിറ്റർ 3, ഷിപ്പ് റൈറ്റ് വുഡ് 6, വെൽഡർ ഗ്യാസ് ആൻഡ് ഇലക്ട്രിക് 5, ഇലക്ട്രോണിക്സ് മെക്കാനിക് 2, ഷീറ്റ് മെറ്റൽ വർക്കർ 2. യോഗ്യത: ബന്ധപ്പെട്ട വിഷയത്തിൽ ITI, NCVT, SCVT. അപേക്ഷിക്കാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാണ്. നേരത്തെ അപ്രന്റിസ്ഷിപ്പ് പൂർത്തിയാക്കിയവർക്കോ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കോ വീണ്ടും അപേക്ഷിക്കാൻ പറ്റില്ല. വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://apprenticeship.rectindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://apprenticeship.rectindia.in. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഒക്ടോബർ 10.
1: തൊഴിൽ ദർശനം. തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഇനി പി ജയചന്ദ്രൻ പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം ഏഴാം കടലിനക്കരെ. രചന പി ഭാസ്കരൻ, സംഗീതം എം എസ് വിശ്വനാഥൻ.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി കണ്ടതും കേട്ടതും.
1: രമേശ് അണ്ണനോ, എന്തൊരു പറ്റിയ എന്തോ?
2: ഹലോ
3: രഘു, നീ കിടന്നോടെ?
2: മണി രണ്ടായില്ലേ അണ്ണാ, പിന്നെ കിടക്കാതെ എന്തൊരു പറ്റി? അന്നത്തെ പോലെ വല്ല നെഞ്ചുവേനെ വന്നാ?
3: ഏയ്, അതൊന്നും അല്ല.
2: ഹോ, ആശ്വാസമായി.
3: നീ ബെഡ്റൂമിലാന്നോ?
2: പിന്നല്ലാതെ തിണ്ണയിലാണോ മനുഷ്യ ഉറങ്ങുന്നേ? എന്തൊരു ചോദ്യം അണ്ണാ അത്.
3: ബിന്ദു എങ്ങാനും അടുത്തുണ്ടോ?
2: അവൾ അപ്പുറത്ത് കിടന്ന് പോത്തുപോലെ ഉറങ്ങുക. അണ്ണ ധൈര്യമായിട്ട് പറ.
3: നീ ഒരു കുഞ്ഞിനോടും പറയരുത്.
2: ഇല്ലെന്നേ.
3: എടേ, ചതിക്കരുത്. ചെറുക്കൻ ജോജു അടുത്തൊന്നും ഇല്ലല്ലോ.
2: അവൻ മോളിൽ അവന്റെ മുറിയിലല്ലേ കിടക്കുന്നേ. എന്തരാന്ന് വച്ച ഒന്ന് പറയണ്ട അണ്ണാ.
3: എടേ, എനിക്കൊരു അബദ്ധം പറ്റിയടേ.
2: അതെപ്പ പറ്റിയെന്ന് ചോദിച്ചാ മതിയല്ലോ. ഇപ്പൊ അതെന്തൊരു പുതിയ ഐറ്റം?
3: മോള് ബാംഗ്ലൂരിൽ നിന്ന് വന്നപ്പോ എനിക്കൊരു ലാപ്ടോപ്പ് കൊണ്ടു തന്നായിരുന്നല്ലോ.
2: ലാപ്ടോപ്പ് അല്ല, ലാപ്ടോപ്പ്.
3: ആ, അത് തന്നെ. ഞാൻ അതിന്റെ യൂസ് എങ്ങനെ പഠിച്ചു വരുമായിരുന്നു.
2: എന്നിട്ട്
3: ഇന്നിപ്പൊ രാത്രി ഞാൻ ഇന്റർനെറ്റ് തുറന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു.
2: പാതി രാത്രി. അത് ശരി. എന്നിട്ട്
3: അങ്ങനെ നോക്കി നോക്കി പോയപ്പോ ഓരോരോ പിക്ചർ എങ്ങനെ കണ്ട്.
2: ഓക്കേ, മനസ്സിലായി. എന്നിട്ട്
3: ഓരോന്നിലും അങ്ങനെ മൗസ് ഞെക്കി ഞെക്കി ചെന്നപ്പോ ഒരിടത്ത് രജിസ്റ്റർ ചെയ്യാൻ ചോദിച്ചു.
2: അണ്ണ ഊരും പേരും ആധാർ നമ്പരും എല്ലാം ടക്കനെ അടിച്ചു കൊടുത്തു കാണും.
4: ഏയ്, ഞാൻ അത്ര മണ്ടനാന്ന് വിചാരിച്ചോടെ പേര് വേറെയാ കൊടുത്തേ.
2: മിടുക്കൈ. എന്നിട്ട്
3: ഓർക്കാതെ ഫോൺ നമ്പർ ഒന്ന് കൊടുത്തുപോയി.
2: ബെസ്റ്റ്.
3: രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം ഒരു ഫോൺ, ആദ്യം ഇംഗ്ലീഷിലും പിന്നെ കുറച്ചു മലയാളത്തിലും.
2: എന്തൊരു പറഞ്ഞെന്നിട്ട്?
3: ആദ്യം മിസ്റ്റർ രമേശൻ അല്ലയോന്ന് ഒരു പെണ്ണിന്റെ ചോദ്യം, പിന്നെ ഒരുത്തം ഫോൺ വാങ്ങിച്ചു ഇന്റർനാഷണൽ സൈബർ പോലീസിൽ നിന്നാന്ന്.
2: എന്നിട്ട്
3: ഞാൻ ഒരു സീരിയൽ സൈബർ കുറ്റം ചെയ്തിരിക്കുക പോലും. അതിന്റെ എന്തോ വകുപ്പ് നമ്പരും ഒക്കെ പറഞ്ഞു.
2: ഓഹോ. എന്നിട്ട്
3: ഇപ്പൊ ഉടനെ 50,000 രൂപ ഫൈൻ അടച്ചാ ഊരാം, അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യുമെന്ന്.
2: എന്നിട്ടെണ്ണം കാശ് അടച്ചോ?
3: 15 മിനിറ്റ് സമയം തരാ എന്ന് പറഞ്ഞിരിക്കുക. തിരിച്ചു വിളിക്കും.
2: എന്റെ പൊന്നൂ,
3: ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോ ചിരിക്കാന്നോ വേണ്ടേ?
2: അയ്യോ, എന്റെ അണ്ണനെ പോലൊരു മണ്ടൻ. എന്റെ അണ്ണ അത് പോലീസും പട്ടാളവും ഒന്നല്ല.
3: അല്ലേ,
2: ഇന്റർനെറ്റ് വഴി ആളുകളെ പറ്റിച്ച് കാശ് തട്ടിക്കുന്ന ഗ്യാങ്ങാ.
3: അത് നിനക്കെങ്ങനെ അറിയാവിടെ?
2: ഇതുപോലൊരു കേസ് നമ്മളെ പിള്ളസാറ് പെട്ടതല്ലയോ 3-4 മാസം മുമ്പ്.
3: നേരാന്നോടെ?
2: പിന്നല്ലാതെ. ആദ്യം 25,000 രൂപ പോയി. അങ്ങേരെ ആരോടും മിണ്ടാൻ പോയില്ല. 2 ദിവസം കഴിഞ്ഞ് പിന്നെയും വിളിച്ച് 30,000 ചോദിച്ചപ്പം അങ്ങേര് രഹസ്യമായിട്ട് നമ്മുടെ മെമ്പറേയും കൂട്ടി പോലീസ് സ്റ്റേഷനിൽ പോയി. അവരത് സൈബർ സെല്ലിലോട്ട് വിട്ടു. അവിടെ ചെന്നപ്പോ അവര് സമാധാനിപ്പിച്ചിരുത്തി കാര്യമായിട്ടൊന്ന് ഗുണദോഷിച്ചിഞ്ഞു വിട്ടു.
3: അത് ശരി.
2: മാനം 3-4 കിലോ പോയെങ്കിലും വിവരം 4-5 ടൺ ഇങ്ങോട്ട് കിട്ടി. അല്ല പിന്നെ.
3: അപ്പൊ നീ എന്താണടേ പറയുന്നേ? കാശ് കൊടുക്കണ്ടെന്നാണോ?
2: അത്ര നിർബന്ധമാണെങ്കിൽ കൊണ്ടുപോയി കൊട്.
3: അവന്മാര് വല്ലതും ചെയ്യോടെ?
2: ചെയ്യും. പിടിച്ചോണ്ട് പോയി തൂക്കിക്കൊല്ലും. പോരായോ?
3: അവന്മാരിപ്പം വിളിക്കുമ്പോ എന്തിനാണ് പറയണ്ട?
2: ഒന്നും പറയണ്ട. എന്റെ പൊന്നണ്ണ ആ നമ്പർ അങ്ങ് ബ്ലോക്ക് ചെയ്താ പോരെ.
3: എന്നാലും ഒരു
2: എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. ഞാൻ കൂടെ വരാം. രാവിലെ പോലീസ് സ്റ്റേഷനിൽ പോയി പറയാം.
3: അയ്യോ, അതൊന്നും വേണ്ട.
2: എന്നാലേ പോയി മൂടി പൊതച്ച് കിടന്നുറങ്ങാൻ നോക്ക്.
3: എന്റെ പൊന്നു രഘു, ഇതാരും അറിയല്ലോടേ.
2: എന്റെ വായി നല്ല ചുരുളി ഭാഷ വരും, പറഞ്ഞേക്കാം. നട്ടപ്പാതിരയ്ക്ക് വിളിച്ച് ഉറക്കവും കളഞ്ഞ്.
3: എന്നാ ശരി, ഗുഡ് നൈറ്റ്.
5: കട്ട് ചെയ്തോ?

0: നീ ഇതെവിടുന്ന് എഴുന്നേറ്റ് വന്ന്?
1: ഞാൻ പോത്തുപോലെ കിടന്നുറങ്ങുമല്ലായിരുന്നു. എനിക്കെന്താ ചെവിയില്ലെന്ന് വിചാരിച്ചോ? വെടിവെക്കുന്ന പോലല്ലയോ ഫോണി രഹസ്യം പറയുന്നേ. ഞാൻ എല്ലാം കേട്ടു.
0: നീ ഇത് ആരോടും കേറി വിളമ്പല്ലേ?
1: പിന്നെ എനിക്ക് വേറെ പണിയില്ലേ? എന്നാലും അങ്ങൊരാള് കൊള്ളാം. ആ മോള് കൊച്ചു വലിയ കാര്യമായിട്ട് പപ്പായ്ക്കൊരു ലാപ്ടോപ്പ് കൊണ്ടുകൊടുത്തതാ. രാത്രി അതും വച്ച് ഇതാ കളി. ആ പാവം വനജ ചേച്ചിയെ സമ്മതിക്കണം.
0: നീ ഒന്ന് പതുക്കെ പറ, ഇതെങ്ങാനും വെളിയിൽ പോയാ നീ ആയിരിക്കും ഉത്തരവാദി.
1: പിന്നെ ആണുങ്ങൾക്ക് രാത്രി പതുങ്ങിയിരുന്ന് എന്തോ വേണോ ചെയ്യാം. വെളിയിലറിയുന്നതാ പ്രശ്നം. ഓരോ പകൽമാന്യന്മാര്. ഞാൻ പോണ്.
0: ഒന്ന് നടുനൂത്ത് കിടക്കട്ടെ. ഒരു ഇന്റർനാഷണൽ സൈബർ പോലീസും.
2: പിന്നണിയിൽ രാജ്മോഹൻ കുവളശ്ശേരി, സുഷമ അനിൽ, ബിജു കല്ലുവാതുകൾ.
3: രചന ടി കെ മനോജൻ.
4: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
5: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

കേൾക്കാം തേടിയ വള്ളി കാലേൽ ചുറ്റി. ഈ ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. രചന എ പി ഗോപാലൻ, സംഗീതം സിയ വഹാബ്.

0: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
1: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
2: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ചൊവ്വാഴ്ച രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.

0: ഇപ്പോൾ കേട്ടത് രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ദക്ഷിണാമൂർത്തി. പ്രധാന വാർത്തകൾക്ക് ശേഷം നമസ്തേ അനന്തപുരിയിലെ മറ്റു പരിപാടികൾ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സെമി കണ്ടക്ടർ മേഖലയിൽ ഇന്ത്യ മുന്നേറുന്നത് ഇഷ്ടമില്ലാത്ത രാജ്യങ്ങളിൽ നിന്നും സൈബർ ആക്രമണങ്ങൾ ഉണ്ടാകാമെന്നും ഇതിനെതിരെ ജാഗ്രത പാലിക്കണമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ചിപ്പുകൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും കഴിയുന്ന രാജ്യമായി ഇന്ത്യ വളർന്നുവരുന്ന സാഹചര്യത്തിൽ ഉണ്ടായേക്കാവുന്ന ഭൌമരാഷ്ട്രീയ വെല്ലുവിളികളെക്കുറിച്ചും രാജ്യം നിരന്തരം കരുതൽ പാലിക്കണമെന്നും അദ്ദേഹം ന്യൂഡൽഹിയിൽ പറഞ്ഞു. ചെന്നൈയിൽ വിവിധ കേന്ദ്ര ഗവൺമെന്റ് മന്ത്രാലയങ്ങൾ, വകുപ്പുകൾ, സ്ഥാപനങ്ങൾ എന്നിവയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 285 ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്ര സഹമന്ത്രി ഡോ എൽ മുരുകൻ നിയമന ഉത്തരവുകൾ വിതരണം ചെയ്തു. റോസ്ഗാർ മേളകളിലൂടെ ഇതുവരെ 12,75,000-ത്തിലധികം നിയമന കത്തുകൾ വിതരണം ചെയ്തതായി അദ്ദേഹം പറഞ്ഞു. സബ്സിഡിയോടുകൂടിയ പാചകവാതക സിലിണ്ടർ ലഭിക്കാൻ ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ നിർബന്ധമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. സബ്സിഡിയോടുകൂടിയ കണക്ഷനുകൾ അർഹരായ ആളുകൾക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂവെന്ന് ഉറപ്പാക്കാനാണ് ബയോമെട്രിക് നിർബന്ധമാക്കിയതെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി അനുസൂചിത് ജാതി അഭ്യുദയ യോജനയ്ക്ക് കീഴിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ 11,186 കോടിയിലധികം രൂപ അനുവദിച്ചതായി സാമൂഹിക നീതി ശാക്തീകരണ മന്ത്രാലയം സെക്രട്ടറി സുധാൻഷ് പന്ത്. 16,000-ത്തിലധികം ഗ്രാമങ്ങളെ ആദർശ ഗ്രാമങ്ങളായി പ്രഖ്യാപിച്ചതായും അദ്ദേഹം അറിയിച്ചു. യമനിലെ ഹൂതി വിമതർ ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ച് തലസ്ഥാനം ആക്രമിക്കാൻ ശ്രമിച്ചതായി സൌദി അറേബ്യ. ശ്രമം സഖ്യസേന തടഞ്ഞതായും സൌദി അറിയിച്ചു. ഡൽഹി ദ്വാരക ജില്ലാ പരിധിയിൽ അനധികൃതമായി താമസിക്കുന്നവരും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരുമായ വിദേശ പൌരന്മാരെ കണ്ടുപിടിക്കാൻ ഡൽഹി പോലീസ് ജില്ലയിലുടനീളം പ്രത്യേക പരിശോധന നടത്തി. അനധികൃതമായി താമസിക്കുന്നവരെയും കാലാവധി കഴിഞ്ഞിട്ടും തുടരുന്നവരെയും കണ്ടെത്തുക, കുടിയേറ്റ രേഖകളുടെ നില പരിശോധിക്കുക തുടങ്ങിയവയാണ് പരിശോധനയുടെ ലക്ഷ്യം. വന്യജീവി ആക്രമണത്തിൽ നിന്ന് കർഷകരെയും കൃഷിയെയും രക്ഷിക്കാൻ ഇടപെടണമെന്ന് കേരള കർഷക സംഘം സംസ്ഥാന സമ്മേളനം. കൃഷി നശിപ്പിക്കുന്ന കാട്ടുപന്നിയെ കൊല്ലാൻ ഗവൺമെന്റും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും സത്വര നടപടികൾ സ്വീകരിക്കണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ഡേവിസ് കപ്പ് ടെന്നീസിൽ ഇന്ത്യൻ ടീം പുറത്തായി. ദക്ഷിണ കൊറിയയോട് 1-3 സെറ്റുകൾക്ക് പരാജയപ്പെട്ടതോടെയാണ് ഇന്ത്യൻ ടീം മത്സരത്തിൽ നിന്ന് പുറത്തായത്. FM ന്യൂസ് ലൈൻസ്, ഇനി 10 മണിക്ക്.

പ്രേമം എന്ന ചിത്രത്തിനുവേണ്ടി വിജയ് യേശുദാസ് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. രചന ശബരീഷ് വർമ്മ, സംഗീതം രാജേഷ് മുരുകേശൻ. ശ്രോതാക്കളെ, നേരത്തെ നമസ്തേ അനന്തപുരിയിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നു. ചോദ്യം ഓർമ്മയുണ്ടല്ലോ അല്ലേ? ആവർത്തിക്കാം. കേന്ദ്ര സർക്കാർ അടുത്തിടെ രാജ്യത്തെ പ്രകൃതി ദുരന്തങ്ങളുടെ അംഗീകൃത പട്ടികയിൽ ഉൾപ്പെടുത്തിയ ദുരന്തങ്ങൾ ഏതെല്ലാമാണ്? ഇതായിരുന്നു ചോദ്യം. ഉത്തരം: ഉഷ്ണതരംഗവും മിന്നലും. ഇതോടെ ഇത്തരം ദുരന്തങ്ങൾ മൂലമുണ്ടാകുന്ന ദുരിതങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ, അതായത് SDRFൽ നിന്നും ലഘൂകരണ ഫണ്ടുകളിൽ നിന്നും പൂർണ്ണതോതിൽ സാമ്പത്തിക സഹായം ഉപയോഗിക്കുവാൻ സാധിക്കും. തുക പര്യാപ്തമല്ലാതെ വരുമ്പോൾ ദേശീയ ദുരന്ത പ്രതികരണ നിധിയുടെ, അതായത് NDRFന്റെ സഹായവും ലഭ്യമാകും. നിലവിൽ ഇതുൾപ്പെടെ ആകെ 14 പ്രകൃതി ദുരന്തങ്ങളാണ് കേന്ദ്രത്തിന്റെ ഔദ്യോഗിക പട്ടികയിലുള്ളത്.

0: പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർഡ്. സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: നമസ്തേ അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
2: മിന്നൽ എന്നറിയപ്പെട്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പരമശിവൻ നായർ 1918 കന്യാകുമാരി ജില്ലയിലെ മുഞ്ചറയ്ക്കടുത്ത് മങ്കാട് ജനിച്ചു. സ്കൂൾ വിദ്യാഭ്യാസം പാറശാലയിലും മാർത്താണ്ഡത്തും ചങ്ങനാശ്ശേരി SB കോളേജിൽ നിന്നും ഡിഗ്രി നേടിയ ശേഷം പോലീസ് IG ഓഫീസിൽ ഗുമസ്തനായി ജോലിയിൽ പ്രവേശിച്ചു. 1947 സബ് ഇൻസ്പെക്ടറായി തലസ്ഥാനത്ത് പോലീസ് കൺട്രോൾ റൂം സ്ഥാപിക്കുന്നതിലും കുറ്റാന്വേഷണം ശാസ്ത്രീയമാക്കുന്നതിലും പ്രധാന പങ്കുവഹിച്ച മിന്നൽ അക്കാലത്തെ പല പ്രസിദ്ധമായ കേസുകൾക്കും പരിഹാരം കണ്ടെത്തിയിട്ടുണ്ട്. സിനിമാ തിയേറ്ററുകളിലും മറ്റു പൊതുസ്ഥലങ്ങളിലും ക്യൂ സിസ്റ്റം നടപ്പിലാക്കുന്നതിലും മിന്നലിന് പങ്കുണ്ട്. 1972 തിരുവനന്തപുരം സിറ്റി അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറായി വിരമിച്ചു. തുടർന്ന് കുറച്ചുനാൾ ട്രാവൻകൂർ ടൈറ്റാനിയത്തിൽ ചീഫ് സെക്യൂരിറ്റി ഓഫീസറായി ജോലി നോക്കി. മിന്നൽ കഥകൾ എന്ന പുസ്തകം രചിച്ചിട്ടുണ്ട്. 2013 സെപ്റ്റംബർ 18 മിന്നൽ പരമശിവൻ നായർ അന്തരിച്ചു.
3: ഒരു പരാതി പോലീസ് സ്റ്റേഷനിൽ കിട്ടിക്കഴിഞ്ഞായിരുന്നു. ആ പരാതി അന്വേഷിച്ച് പോലീസുകാർ നിയോഗിക്കുന്നതോടൊപ്പം ഞാനും ആ സ്ഥലം സന്ദർശിക്കുകയും പരാതിക്കാരെ കണ്ട് അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെ അന്വേഷിക്കുമ്പോൾ സാധാരണ പോലീസുകാരല്ല ചെയ്യാത്തതുപോലെ ഞാൻ ആ സ്ഥലത്ത് 1 മണിക്കൂറിന് 2, 3, 4 പ്രാവശ്യം പോകും. ഈ റൗഡികളൊക്കെ ഉള്ള സ്ഥലത്ത് ഈ കൂടുതൽ സമയം പോലീസുകാർ പോകുന്നത് ഈ റൗഡി ശല്യം വളരെ കുറയ്ക്കും എന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചതില്ലാതെ ചെയ്തിരുന്നു. അത് വളരെ വിജയകരമായിരുന്നു. അപ്പോൾ ഇപ്രകാരം വളരെ അടുത്തടുത്ത നിമിഷങ്ങളിൽ തന്നെ ഞാൻ ചെന്നതുകൊണ്ട് അവര് മിന്നലെന്നുള്ള അപരനാമധേയം എനിക്ക് നൽകിയിട്ടുള്ളത്. തിരുവനന്തപുരത്ത് ജനകീയ മന്ത്രിസഭ ഉണ്ടായിരുന്ന ഒരു കാലത്ത് ഒരു ഡ്രൈവർ, ട്രാൻസ്പോർട്ട് വന്ന ഒരു ഡ്രൈവർ, മധുരയിൽ നിന്ന് വന്ന ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ, ഒരു പുതിയ കാറുമായിട്ടാണ് മോറിസ് മൈ കാർ, ഇയാൾ വന്ന് ഒറ്റ ഗിയറിൽ മാറ്റി കോട്ട ചേർത്ത് വെച്ച് ഈ വണ്ടി ഇടിച്ചങ്ങ് തകർന്നുപോയി. കരഞ്ഞുകൊണ്ട് നിൽക്കുന്ന ഞാൻ അമ്പലത്തിൽ പോകണം. കോട്ടയ്ക്കകത്ത് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ ഇന്ന് മഹാരാജയുടെ നെസ്കോട്ടിൽ അമ്പലത്തിൽ പോയി ഹെറി പിന്നെ പോകാവൂ. ഞാൻ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി മുണ്ടും നേരിയുമായിട്ട് വരുമ്പോഴേ ഇവരിന്ന് കരയുന്നു. ഞാൻ എന്നെ വിളിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടൊരു മുഴുവൻ അയച്ചു. ഈ വണ്ടിയെ ഉടനെ തന്നെ ഇൻസ്പെക്ടർ വിളിച്ച് എനിക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം വെച്ചിട്ട്, ഇയാൾ മധുരക്കാരനാണല്ലോ, ഇന്നത്തെ അത്ര അടുത്ത് അടുപ്പമില്ല, അഞ്ച് രാജ്യങ്ങളായിരുന്നു, അവിടെ ഒരു വർക്ക്ഷോപ്പ് പറഞ്ഞു വൈകുന്നേരം എനിക്ക് വണ്ടി കിട്ടണം, പെയിന്റ് ചെയ്തിട്ട ഓടത്തക്കണം ശേഖി തരണം. ഒരു FIR കൊടുത്തിട്ട് അയാൾ അങ്ങോട്ട് വെച്ച് ഇവരെ കൊണ്ട് TV താമസിച്ച് ചെയ്യാൻ സത്രത്തിൽ വൈകുന്നേരത്ത് ഉത്സവമെല്ലാം അമ്പലത്തിൽ കയറ്റി സുഖമായിട്ട് സുഴിച്ചിട്ട് അവർക്ക് വലിയ സന്തോഷം. ആക്സിഡന്റ് ഉണ്ടായെങ്കിലും ഭഗവാനെ തൊഴുതല്ലോ. ഈ ഡ്രൈവർ വിചാരിച്ചു ഏതായാലും കുഴയും. മന്ത്രിയുടെ ചെന്ന് പറഞ്ഞിട്ട് ഒരു കള്ള റിപ്പോർട്ടും കൊടുത്ത് അടിച്ചു എന്ന് പരാതി ഉണ്ടാക്കി. ടയറിന്റെ പുറത്ത് കൈ വരച്ചിട്ട് ഈ ഡ്രൈവറെ പുറത്ത് അടിച്ചു നോക്കി. അപ്പൊ കൈ അഞ്ച വരലാണ് എന്നോട് ആൻസർ ചെയ്തു. ഞാനൊന്നും മിണ്ടിയില്ല, അത്യാവസ്ഥ ഒന്നും പോയിച്ചുകൊണ്ട് കാരണം ഈ ഇന്നിടത്ത് തന്നെ ജോലി ചെയ്യാൻ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഇന്ത്യ സാമ്രാജ്യത്തിന്റെ ഏത് ഭാഗത്തും ജോലി ചെയ്തു കൊള്ളാമെന്നാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പിന്നെ ചോദിക്കുന്ന കാര്യമില്ല. അന്ന് കേരള പോലീസിനെ കുറിച്ച് മധുരക്കാർക്ക് വളരെ അതിശയം തോന്നി. അന്നത്തെ IG വിളിച്ച് അവര് കൺഗ്രാജുലേറ്റ് ചെയ്തു, നിങ്ങളുടെ ഓഫീസർ നല്ല ആളുപ്പിസാണ്.
2: ഇന്ന് കാലം സാക്ഷിയിൽ കേട്ടത് മിന്നൽ പരമശിവൻ നായരുടെ ശബ്ദം.
4: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
5: ആരെ കാണാൻ പോവാ?
4: ഭഗവതിയെ കാണാൻ.
5: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
4: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിയിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
5: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
1: കേൾക്കാം ആലോലം എന്ന ചിത്രത്തിന് വേണ്ടി S. ജാനകി പാടിയ ഗാനം. കാവാലത്തിന്റെ വരികൾ ഇളയരാജയുടെ ഈണം.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: നമസ്തേ അനന്തപുരിയിൽ, ഇനി കേൾക്കാം നമുക്ക് ചുറ്റും. ട്രാൻസ്ഫോമർ മാറ്റി സ്ഥാപിക്കുന്നതിനാൽ ഇന്ന് രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വിവേകാനന്ദ അമ്മൻ നഗർ ട്രാൻസ്ഫോമറുകളുടെ പരിധിയിൽ വൈദ്യുതി മുടങ്ങുമെന്ന് പേരൂർക്കട ഇലക്ട്രിക്കൽ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കാലടി വാർഡിലെ വീട്ടുകരം ഇന്നും നാളെയും മരുതൂർക്കടവ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മന്ദിരത്തിൽ രാവിലെ 9 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നഗരസഭാ അധികൃതർ സ്വീകരിക്കും. ഗവൺമെന്റ് ITI പട്ടികജാതി വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സീറ്റ് ഒഴിവുണ്ട്. ഈ മാസം 22-നകം സർട്ടിഫിക്കറ്റുകളുമായി നേരിട്ട് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0472-8544-66, 944-7501-815 എന്നീ നമ്പരുകളിൽ ബന്ധപ്പെടുക. ശാസ്ത്ര സാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന സൌജന്യ കമ്പ്യൂട്ടർ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 9037-8931-48 എന്ന നമ്പരിൽ ബന്ധപ്പെടുക.
2: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.

0: സമയം 8:30.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്, 2 പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം. ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബ്ബയ്യ ജുവലേഴ്സ്.

0: സ്കൂളിന് സമീപം ബാലരാമപുരം.
1: നോവൽ സഞ്ചാരം.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
3: അമ്മ പോയപ്പോൾ ശാന്തയ്ക്കും എന്തോ ഒരു മനോവേദന. ഇതൊന്നും കാർത്തികേയൻ അറിഞ്ഞില്ല. കമ്പനിക്കാരൻ തന്നെ പിടിപ്പതുണ്ട്. സാമ്പത്തിക തകർച്ച, വ്യവസായ സ്ഥാപനങ്ങളെ കടപുഴക്കി എറിയുന്ന കാലം. മുഴുവൻ ശ്രദ്ധയും കേന്ദ്രീകരിച്ചതുകൊണ്ടാണ് പിടിച്ചു നിൽക്കാൻ കഴിയുന്നത്. എന്നിട്ടും ചില വെട്ടിക്കുറയ്ക്കലുകൾ വേണ്ടിവന്നു. കുറച്ചാളുകളെ പിരിച്ചയച്ചു. കൂലിയിൽ ചെറിയൊരു കുറവും വരുത്തി. തൊഴിലാളികൾക്കിടയിൽ പിറുപിറുപ്പായി, കൂടിയാലോചനയായി. ഇങ്ങനെ കുറയ്ക്കാൻ തുടങ്ങിയാൽ അവസാനമുണ്ടോ? പക്ഷേ പണിയില്ലാഞ്ഞാൽ എന്തു ചെയ്യും? അധികം കിട്ടിയപ്പോൾ നമുക്ക് തന്നോ? അത് പറഞ്ഞിട്ടിപ്പോൾ കാര്യമുണ്ടോ? ഉണ്ട്. നമ്മുടെ കുട്ടികൾക്ക് മണ്ണുവാരി തിന്നാൻ വയ്യ. നമുക്ക് എന്തു ചെയ്യാൻ കഴിയും? അതിനാണ് സംഘടന. ആ ശബ്ദം കുഞ്ഞിരാമൻ്റേതായിരുന്നു. അതേവരെ മൗനമായി ഒരു മുക്കിലിരുന്ന അയാളുടെ ഈ വാക്ക് ബഹളം നിർത്തി. ഒരു മൂകത അവിടെ വ്യാപിച്ചു. എല്ലാവരും പരസ്പരം നോക്കി. അക്കൂട്ടത്തിൽ വെച്ച് പ്രായവും സർവീസും കുറഞ്ഞവൻ കുഞ്ഞിരാമനാണ്. പക്ഷേ ഏറ്റവും അധികം വിദ്യാഭ്യാസമുള്ള ആളും. അയാൾക്ക് കാര്യങ്ങൾ ചികഞ്ഞു നോക്കാനറിയാം. എല്ലാറ്റിനും ഒരടിസ്ഥാന പ്രമാണമുണ്ട്. കമ്പനിയിൽ ചേർന്ന ഉടനെ എല്ലാവരും അവനെ വെറുത്തു. അവൻ നിശബ്ദനും പരുഷ സ്വഭാവിയുമായിരുന്നു. പല്ലിറുമി കഴിച്ചു കൂട്ടുന്ന ജീവിതം. ഇന്നും ആ പ്രകൃതത്തിന് മാറ്റം വന്നിട്ടില്ല. അയാളുടെ അത്തരം സ്വഭാവങ്ങൾ കുറേക്കൂടി അഗാധമാവുകയാണുണ്ടായത്. എന്നാൽ ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയപ്പോൾ കുഞ്ഞിരാമനിലുള്ള മറ്റൊരു ഭാഗം അവർക്ക് കാണാനിടവന്നു. അത് വെണ്ണ പോലെ മൃദുലവും മുല്ലപ്പൂ പോലെ സുരഭിലവുമായിരുന്നു. ഏത് തൊഴിലാളികളുടെ വേദനയും അയാൾ സ്വന്തം വേദനയായി കരുതി. സഹപ്രവർത്തകൻ്റെ കുടുംബത്തിനു വേണ്ടി പ്രാണൻ കളഞ്ഞു പാടുപെട്ടു. എല്ലാം ശരിപ്പെട്ടാൽ ഒരു നന്ദിവാക്ക് കേൾക്കാൻ പോലും അയാൾ നിൽക്കുകയുമില്ല. കുഞ്ഞിരാമൻ എത്തിയിട്ടില്ലായിരുന്നെങ്കിൽ നാളെ കാണാം. വാചകം മുഴുവനാക്കുന്നതിന് മുമ്പേ അയാൾ നടന്നുകളി. കമ്പനി ജോലിക്ക് പുറമെ പലതും കുഞ്ഞിരാമന് ചെയ്യേണ്ടതുണ്ട്. പണിക്കാരാരെങ്കിലും ആസ്പത്രിയിൽ കിടപ്പാണെങ്കിൽ അവിടെ എത്തണം. അവരുടെ കുട്ടികളുടെ സുഖക്കേടിനെപ്പറ്റി അന്വേഷിക്കണം. ദിനപത്രം വായിച്ച് അതിനെപ്പറ്റി തൊഴിലാളികളുമായി സംസാരിക്കണം. കിഴവൻ നാരായണപിള്ളയ്ക്ക് 2 തവണ കള്ളുപോലും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. കള്ളുകൂടി അവന് വെറുപ്പാണെങ്കിലും നാരായണപിള്ളയാണ് കുഞ്ഞിരാമന് ഒരു മേൽവിലാസമുണ്ടാക്കി കൊടുത്തത്. ഉള്ളിച്ചമ്മന്തിയും തൊട്ടുകൂട്ടി 1.5 കുപ്പി അടിച്ചു കഴിഞ്ഞാൽ പിള്ളയ്ക്ക് പിന്നെ കുറച്ച് സാഹിത്യം പറയണം. ചിലപ്പോൾ വേദാന്തം, ചിലപ്പോൾ ചേർത്തലപ്പാട്ട്. വേദാന്തത്തിൻ്റെ ദിവസമായിരുന്നു അന്ന്. കുഞ്ഞിരാമനായി വിഷയം. അവൻ ഒരു ജാക്കിയാണിയാ. ജാക്കി? ജാക്കിയോ? താണേടം പൊക്കുകയല്ലയോ ജാക്കിയുടെ പണി. കുഞ്ഞിരാമനതാണ്. പക്ഷേല് ഒരു വിഷയം. അവൻ്റെ രാഷ്ട്രീയം മോശമാ. ശ്രീമൂലം അസംബ്ലിയിൽ കയറി അങ്ങിരിക്കാൻ യോഗ്യതയുള്ളവനാ ഈ കിട്ടുപിള്ള നാരായണപിള്ള. അത് വിട്ടേച്ചിങ് പോരാൻ കാരണം ആ തൊഴില്. നമുക്ക് കൊള്ളുവേല. ഈ കുഞ്ഞിരാമനുണ്ടല്ലോ, ജാക്കിയ, രാഷ്ട്രീയമല്ല. ഒരു കൂട്ട ചിരിയുണ്ടായി. അതിൽ വെച്ച് കുഞ്ഞിരാമൻ്റെ ജാക്കി എന്ന മേൽവിലാസം ഉറയ്ക്കുകയും ചെയ്തു.
2: ഉറൂബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്ന് കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
1: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
5: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ് മെയിൻ റോഡ് ചാല.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
7: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
8: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ.

0: സിൽവർ, ബർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ, പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
2: തോണിക്കാരന്റെ പാട്ടിലൂടെ നായികയുടെയും നായകന്റെയും മനോഗതങ്ങൾ വ്യക്തമാക്കുന്ന ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ ഇന്ന് കേൾപ്പിക്കുന്നത്. ആദ്യം ഇതാ ഒരു തീരം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. രചന യൂസഫലി കേച്ചേരി, സംഗീതം കെ ജെ ജോയ്.

0: തോണിക്കാരന്റെ പാട്ടിലൂടെ നായികയുടെയും നായകന്റെയും മനോഗതങ്ങൾ വ്യക്തമാക്കുന്ന രണ്ട് ഗാനങ്ങളാണ് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരത്തിൽ ഇന്ന് കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.

0: ഹരിനാരായണൻ എഴുതി രാഹുൽ രാജ് ഈണമിട്ട് ഹരിചരൺ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം എസ്ര.
1: തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും ഒക്ടോബർ 4, 5, 6 തീയതികളിൽ.
1: ഒന്നാം ഉത്സവം ഒക്ടോബർ 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
0: രണ്ടാം ഉത്സവം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
1: മൂന്നാം ഉത്സവം ഒക്ടോബർ 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
0: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമവഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
2: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

0: ചക്കരയമ്മ എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. യേശുദാസും പി സുശീലയും പാടിയത്. രചന പൂവച്ചൽ, ഖദർ സംഗീതം ശ്യാം.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറെ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ.

0: അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
1: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര. ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
2: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു?
3: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st ടാറ്റാ ടിയാഗോ കാർ, 2nd TVS ഇലക്ട്രിക് സ്കൂട്ടർ, 3rd ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
4: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8917655534.
5: ആദ്യത്തെ കഥ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ബൈലാറിന്റെ വരികൾ, MK അർജുനന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ ആനന്ദപുരി സമാപിക്കുകയാണ്. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹപൂർവം, സജി ദേവി.

ആകാശവാണി അനന്തപുരി FM 101.9. സമയം 9:30. ഗാനോപഹാരം. ഇന്നത്തെ ഗാനോപഹാരത്തിൽ 2021 മുതൽ 2026 വരെയുള്ള ചിത്രങ്ങളിലെ ഗാനങ്ങൾ. എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ആശാൻ എന്ന ചിത്രത്തിലേത്. രചന വിനായക് ശശികുമാർ, സംഗീതം ജോൺ പോൾ ജോർജ്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
3: വിഷ്ണു വിജയ് സംഗീതം നൽകി പാടിയ ഗാനം ഇനി കേൾക്കാം. രചന സുഹൈൽ കോയ. ആലപ്പുഴ ജിംഖാന എന്ന ചിത്രത്തിലേത്.

0: രാമേട്ടാ 100 ഗ്രാം പേട തരൂ.
1: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
0: അയ്യോ അതെന്താ,
1: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
0: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
2: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ലാതെ?
0: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും, അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്. RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ആത്മസഹോ എന്ന ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ്, ഗായത്രി രാജീവ് എന്നിവർ പാടിയത്. രചന സിനു സാഗർ, സംഗീതം റോണി റാഫേൽ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ഗർ എന്ന ചിത്രത്തിനു വേണ്ടി ഹരിചരൺ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന BK ഹരിനാരായണൻ, സംഗീതം കൈലാസ്.

0: ഗാനോപഹാരമാണ് ഇതുവരെ കേട്ടത്. 2021 മുതൽ 2026 വരെ പുറത്തിറങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങൾ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 10 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ സാമൂഹ്യ സുരക്ഷാ മിഷൻ വഴി നടപ്പാക്കുന്ന സമാശ്വാസം പദ്ധതിയുടെ പ്രവർത്തനങ്ങൾക്ക് 4,80,00,000 രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ. അർഹരായ 3,640 ഗുണഭോക്താക്കൾക്ക് പദ്ധതി വഴി പ്രതിമാസ ധനസഹായം ലഭിക്കുമെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. കേരള രാജ്യാന്തര ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ പ്രദർശിപ്പിക്കുന്നതിന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി സെലക്ഷൻ കമ്മിറ്റി തെരഞ്ഞെടുത്ത ചിത്രങ്ങളിൽ ചിലതിന് പ്രദർശന അനുമതി നിഷേധിച്ച വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന്റെ നടപടി പുനഃപരിശോധിക്കണമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ്. 31 ചിത്രങ്ങൾക്കാണ് മന്ത്രാലയം പ്രദർശനാനുമതി നിഷേധിച്ചത്.

വിഴിഞ്ഞത്തിന്റെ സാറ്റലൈറ്റ് തുറമുഖമായി കൊല്ലത്തെ മാറ്റാൻ നടപടിയെടുക്കുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. നൂറ്റാണ്ടുകളുടെ പഴക്കമേറിയ കൊല്ലം തുറമുഖത്തെ പ്രതാപകാലത്തേക്ക് തിരികെ എത്തിക്കാൻ ആഗ്രഹിക്കുന്നതായി മന്ത്രി ഫേസ്ബുക്കിൽ അറിയിച്ചു. എഐ ഫോഴ്സ് രൂപീകരിക്കുകയാണെന്നും വൈകാതെ തന്നെ ഇതിനൊരു മേധാവിയെ പ്രഖ്യാപിക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. നിർമ്മിത ബുദ്ധിയുടെ തകർച്ചയോ നാശമോ നോക്കി നിൽക്കാൻ തയ്യാറല്ലെന്നും ട്രംപ് ട്രൂത്ത് സോഷ്യൽ അക്കൌണ്ടിലെ കുറിപ്പിൽ വ്യക്തമാക്കി. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ബാങ്കോക്കിലേക്ക് ഇൻഡിഗോ എയർലൈൻസ് കണക്ഷൻ സർവീസ് തുടങ്ങി. ബംഗളൂരു വഴിയാണ് സർവീസ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കോഴിക്കോട്ട് ഇന്നലെ നടത്തിയ പരിശോധനയിൽ കഞ്ചാവുമായി 4 പേർ അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവുമായി രജിത്, ഫയാസ് എന്നിവരെ കസബ പോലീസും തളിപ്പറമ്പ് മയിൽ സ്വദേശി പ്രഷിത്തിനെ കോഴിക്കോട് സിറ്റി ഡാൻസഫും ചേവായൂർ പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. കണ്ണൂർ ധർമ്മശാല മാതൃകാ അന്ധവിദ്യാലയത്തിൽ കാഴ്ച പരിമിതരുടെ സംസ്ഥാനതല ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് ഡബിൾസിൽ പാലക്കാട് സ്വദേശികളായ ടി മഹേഷും എൻ കെ വിഷ്ണുവും ജേതാക്കൾ. മലപ്പുറം സ്വദേശികളായ പി രതീഷും എ കെ മാഹിൻ ബഷീറും 2-ാം സ്ഥാനം നേടി. ഈ വർഷത്തെ ചാമ്പ്യൻസ് ബോട്ട് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ അരോമ ചുണ്ടൻ ജേതാവ്. ആലപ്പുഴ കരുവാറ്റയിലെ വള്ളംകളിയിൽ മേൽപ്പാടം ചുണ്ടനാണ് 2-ാം സ്ഥാനം. FM ന്യൂസ് ലൈൻസിനി 11 മണിക്ക്.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: ഓർമ്മച്ചെപ്പ് വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി. അവതരണം എൻ ജെ ജോഷിലാൽ.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഓർമ്മച്ചപ്പിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. ഓർമ്മച്ചപ്പിലെ ഇന്നത്തെ ആദ്യത്തെ കത്ത് വായിക്കാം. ഈ കത്ത് അയച്ചിരിക്കുന്നത് തിരുവല്ലയിൽ നിന്ന് വസന്തകുമാരി. കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ആകാശവാണി, എന്റെ ജീവനായ ഓർമ്മച്ചപ്പേ, ഒരുപാട് ഓർമ്മകളുണ്ട് നിന്നോട് പങ്കുവയ്ക്കാൻ. എന്റെ ബാല്യകാലത്തെ ഓർമ്മ ഇവിടെ പങ്കുവയ്ക്കട്ടെ. 50 വർഷമെങ്കിലും ആയി കാണും. എന്റെ നാട്ടിൽ അമ്പലവും പള്ളിയും അടുത്തടുത്താണ്. ഉത്സവവും പെരുന്നാളും ഞങ്ങൾ ഒന്നിച്ചാണ് ആഘോഷിച്ചിരുന്നത്. പെരുന്നാളിനാണ് ഒരു കൊല്ലത്തേക്ക് ചട്ടിയും കലവുമൊക്കെ വാങ്ങിയിരുന്നത്. നല്ല പഴുത്ത മാങ്ങ കിട്ടും. അമ്മൂമ്മ എനിക്ക് കിളിച്ചുണ്ടൻ മാമ്പഴം വാങ്ങിത്തരും. വീടി രാജപ്പൻ്റെ കഥാപ്രസംഗം, നാടകം, ഗാനമേള എല്ലാം കാണാനായി ഞങ്ങൾ പോകും. അന്ന് പള്ളിയിൽ നിന്നും കോളാമ്പിയിൽ കൂടി ക്രിസ്തീയ ഗാനങ്ങൾ കേൾക്കാം. അതെല്ലാം ഇന്നും എൻ്റെ ഓർമ്മയിലുണ്ട്. അങ്ങനെ കേട്ട ഒരു ഗാനമാണ് നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം, നീ എന്നെ അഭയമല്ലേ. ആ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹമുണ്ട്. ഗാനം കേൾപ്പിക്കും എന്ന വിശ്വാസത്തോടെ കത്ത് ചുരുക്കട്ടെ. സ്നേഹത്തോടെ, തിരുവല്ലയിൽ നിന്നും വസന്തകുമാരി. വസന്തകുമാരി ആവശ്യപ്പെട്ട ഗാനം കേട്ടുകൊണ്ട് ഇന്നത്തെ ഓർമ്മച്ചപ്പ് നമുക്ക് ആരംഭിക്കാം. 1972 പുറത്തിറങ്ങിയ മിസ് മേരി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത്. ഈ ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ. പി സുശീല പാടിയ ഗാനം നീ എൻ്റെ വെളിച്ചം, ജീവന്റെ തെളിച്ചം.

ഓർമ്മിച്ചപ്പിൽ ഇനി ജോയി ചിറയൻകീഴ് അയച്ച കത്ത് വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മിച്ചപ്പേ, ചിറയൻകീഴിലെ ശാർക്കരപ്പറമ്പിൽ നിത്യവും നടക്കുന്ന ഫുട്ബോൾ പരിശീലന കളികളും ഫുട്ബോൾ ടൂർണമെന്റുകളുമൊക്കെയാകാം എന്നെ ഫുട്ബോൾ ആരാധകനാക്കിയത്. ഖത്തറിൽ പ്രവാസികളായ എൻ്റെ മകൾ ഐശ്വര്യലക്ഷ്മിക്കും ഭർത്താവ് ആനന്ദും മക്കളും 2022 ഖത്തറിൽ നടന്ന ലോകകപ്പ് ഫുട്ബോളിൻ്റെ 3-4 മത്സരങ്ങൾക്ക് ദൃക്സാക്ഷികളാകാൻ ഭാഗ്യം ലഭിച്ചവരാണ്. 2 വർഷങ്ങൾക്ക് ശേഷം ഞാനും ഭാര്യ സത്യമതിയും മക്കളോടൊപ്പം അവധി ആഘോഷിക്കാൻ ഖത്തറിൽ എത്തിയപ്പോൾ മത്സരം നടന്ന അൽ തുമാമ സ്റ്റേഡിയവും പാം ടി ഐലൻഡിന് സമീപമുള്ള ഖത്തറിലെ ശാശ്വത സ്മാരകം ഫിഫ സന്ദർശിക്കാനും അവിടെ നിന്ന് ഞങ്ങൾക്ക് കുടുംബസമേതം ചിത്രങ്ങളെടുക്കുവാനും ഞങ്ങളുടെ ധാരാളം സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്യാനും കഴിഞ്ഞത് ഞങ്ങളുടെ ഭാഗ്യവും സന്തോഷവുമായി കരുതുന്നു. ആ അനുഭവങ്ങൾ ഈ കത്തിലൂടെ പങ്കുവയ്ക്കട്ടെ. മലയാളത്തിലെ നിത്യഹരിത നായകൻ പ്രേം നസീർ ഫുട്ബോൾ ചാമ്പ്യനായി അഭിനയിച്ച ഫുട്ബോൾ ചാമ്പ്യൻ എന്ന ചിത്രത്തിൽ പ്രേം നസീറും സുജാതയും അഭിനയിച്ച ഗാനം ഗോപി ചന്ദന കുറിയണിഞ്ഞു ഈ അവസരത്തിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. കത്ത് ചുരുക്കട്ടെ സ്നേഹത്തോടെ ജോയി ചിറയൻകീഴ്. ഗാനം കേൾപ്പിക്കാം. ശ്രീകുമാരൻ തമ്പി എഴുതി, ദക്ഷിണാമൂർത്തി ഇണം പകർന്ന്, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഫുട്ബോൾ ചാമ്പ്യൻ.

പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഈ കത്ത് അയച്ചിരിക്കുന്നത് വൈക്കം തലയാഴത്ത് നിന്ന് അജിത് കുമാർ. 3 ദശാബ്ദങ്ങൾക്കപ്പുറത്തുള്ള എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ ഇവിടെ എഴുതുന്നത്. ശാരീരികമായി ചില പോരായ്മകളുള്ള വ്യക്തിയാണ് ഞാൻ. ബിരുദ പരീക്ഷാഫലം വന്നതോടെ തുടർ പഠനം അപ്രാപ്യമെന്ന് ഉറപ്പായി. ഉയർന്ന മാർക്കുള്ളവർക്കല്ലേ അവിടെ പ്രവേശനമുള്ളൂ, തന്നെയുമല്ല അതിനുള്ള സൗകര്യം അകലങ്ങളിൽ മാത്രം. വീട്ടിൽ നിന്ന് ദൂരെ വിടുകയുമില്ല. എന്നാൽ മറ്റാരും അറിയാതെ എറണാകുളം മഹാരാജാസ് കോളേജിൽ ഒരു സുഹൃത്ത് വഴി അപേക്ഷിച്ചു. അമ്മയുടെ സഹോദരനായ അമ്മാവനാണ് എൻ്റെ പഠനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഒരു ദിവസം അദ്ദേഹം മഹാരാജാസിൽ എൻ്റെ ഇഷ്ടവിഷയമുണ്ടെന്നും ഉന്നത വിജയം നേടിയവർക്ക് മാത്രമേ അവിടെ ചെന്ന് ചേരുവാനാകൂ എന്നും പറഞ്ഞു. ഞാൻ അപേക്ഷിച്ച കാര്യം പറഞ്ഞതുമില്ല. അക്കാര്യം വേദനയോടെ മറന്നുകൊണ്ട് പറമ്പിൽ പണിയിൽ മുഴുകി. അങ്ങനെ ഒരു ദിവസം പോസ്റ്റ്മാൻ ഒരു കാർഡ് കൊണ്ടുവന്ന് തന്നു. എനിക്ക് അഡ്മിഷൻ എവിടെ? മഹാരാജാസിൽ. അമ്മാവനെയും അമ്മയെയും അത് കാണിച്ചു. എല്ലാവർക്കും അത്ഭുതം. ഞാൻ സംഗതി തുറന്നു പറഞ്ഞു. എന്നാൽ അത്രയും ദൂരെ പോയി പഠിക്കുന്നതിൽ അമ്മയ്ക്ക് പേടി, അമ്മാവനും. പുറമേ നിന്നുള്ള ചിലരുടെ സാന്ത്വന വാക്കുകളിൽ അവരുടെ ഭീതി അകന്നു. അങ്ങനെ ആ പ്രശസ്തമായ കലാലയത്തിൽ ചേരുവാൻ ഭാഗ്യം ലഭിച്ചു. അപരിചിതരായ സഹപാഠികൾ, ശാരീരിക ദൗർബല്യമുള്ള എന്നെ പക്ഷേ അവർ ചേർത്ത് പിടിച്ചു. അവരെല്ലാവരും ഇന്ന് വ്യത്യസ്ത മേഖലകളിൽ തിളങ്ങുന്നു. കൂടാതെ പ്രഗത്ഭരായ അധ്യാപകരായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുമായിരുന്നത്. അങ്ങനെ 2 വർഷക്കാലം ഞാൻ അവിടെ പഠിച്ചു. എല്ലാ വർഷവും ഞങ്ങൾ ഒത്തുകൂടും. ആ നല്ല ദിനങ്ങളുടെ സ്മരണയ്ക്കായി കാലചക്രം എന്ന ചിത്രത്തിലെ ഓർമ്മകൾ തൻ താമരമലരുകൾ ഓരോന്നായി വിടരുന്നു എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് വൈക്കം തലയാടത്തുള്ള അജിത് കുമാർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അജിത് കുമാർ ആവശ്യപ്പെട്ടാൽ ഈ ഗാനം എങ്ങനെ കേൾപ്പിക്കാതിരിക്കും? അതും ഓർമ്മകളുടെ താമരമലരുകൾ ഓരോന്നായി വിടരുന്ന ഈ നിമിഷത്തിൽ. ഗാനം കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടേതാണ് വരികൾ. ജി ദേവരാജൻ ഈണം പകർന്ന് യേശുദാസും പി സുശീലയും ആലപിച്ചിരിക്കുന്നു. ഗാനമിതാ കേട്ടുകൊള്ളൂ.

തിരുവനന്തപുരം കണ്ണമ്മൂലയിൽ നിന്ന് കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ അയച്ച കത്താണ് ഓർമ്മച്ചപ്പിൽ ഇനി. ഓർമ്മച്ചപ്പ് സ്ഥിരമായി കേൾക്കാറുണ്ട്. എനിക്കേറെ ഇഷ്ടപ്പെട്ട പരിപാടിയാണ് ഇത്. ഒരു ഓർമ്മ ഞാനിവിടെ പങ്കുവയ്ക്കട്ടെ. കവിയും ഗാനരചയിതാവും നാടകകൃത്തും റേഡിയോ നാടക അവതാരകനുമായിരുന്ന ചുനക്കര രാമൻകുട്ടി സാർ എല്ലാ പേരോടും നല്ല സൗമ്യമായി ഇടപെടുന്ന വ്യക്തി, ഒട്ടും ജാടയില്ലാത്ത ഒരു മനുഷ്യസ്നേഹി. അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ഒരു ദിവസം തൃക്കണ്ണാപുരത്തുള്ള അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോകാനിടയായി. ഒരു ഇൻ്റർവ്യൂ എടുക്കാനായിരുന്നു പോയത്. അദ്ദേഹം എഴുതിയ ചില ഗാനങ്ങളൊക്കെ ഹിറ്റായി മാറിയ കാര്യം നമുക്കറിയാവുന്നതാണല്ലോ. ഈ അവസരത്തിൽ ഒട്ടേറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. പല പ്രമുഖ വ്യക്തികളുമായുള്ള ബന്ധത്തെക്കുറിച്ച് അദ്ദേഹം പരാമർശിച്ചു. ഈ അവസരത്തിൽ ചുനക്കര രാമൻകുട്ടി എഴുതിയ ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് കടക്കാവൂർ പ്രേമചന്ദ്രൻ നായർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഗാനം കേൾപ്പിക്കാമല്ലോ. ശ്യാമാണ് ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. പി സുശീലയും ശ്യാമും ചേർന്ന് ആലപിച്ചിരിക്കുന്നു. ചിത്രം എങ്ങനെ നീ മറക്കും.

0: ഓർമ്മച്ചപ്പിൽ ഒരു ഇടവേള.
1: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
7: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
8: പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ വീണ ഉണ്ണികൃഷ്ണൻ. എരുമേലിക്കടുത്തുള്ള പെരുന്തേനരുവി എന്ന സ്ഥലത്ത് നിന്നാണ് കത്തെഴുതുന്നത്. എൻ്റെ ഒരു ബാല്യകാല ഓർമ്മ ഞാൻ പങ്കുവയ്ക്കട്ടെ. എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൾ, അതായത് വല്യമ്മയുടെ മകൾ, ഞങ്ങൾക്കൊപ്പമാണ് നിന്ന് വളർന്നത്. കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെയും ഞങ്ങളുടെ കൂടെയായിരുന്നു ആ ചേച്ചി. ചേച്ചിയുടെ പേര് സുധ. ചേച്ചി നന്നായി പാടുമായിരുന്നു. ആ തലമുറയിലെ ഏറ്റവും ഇളയവളാണ് ഞാൻ. ഏറ്റവും മൂത്തത് സുധ ചേച്ചിയും. അതുകൊണ്ട് തന്നെ ഒരമ്മയെപ്പോലെയാണ് എന്നെ താലോലിച്ചിരുന്നത്. എൻ്റെ ചേച്ചി മോളിയും സുധചേച്ചിയും വലിയ കൂട്ടുകാരായിരുന്നു. ഏതു നേരവും അവർക്ക് അവരുടേതായ കളികളും രഹസ്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. അവരുടെ പകൽ സമയങ്ങളിൽ ഞാൻ അവർക്ക് ഒരു രസം കൊല്ലിയായിരുന്നു. എന്നാൽ എന്നും രാത്രി സുധചേച്ചി എന്നെ പാട്ടുപാടി ഉറക്കുമായിരുന്നു. ചേച്ചിയുടെ പാട്ട് കേൾക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ്. മിക്കപ്പോഴും ചേച്ചി എന്നെ പാടി ഉറക്കുന്ന പാട്ട് ചെല്ലച്ചെറു വീട് തരാം, പൊന്നൂഞ്ഞാലിട്ട് തരാം, പൊന്നോണ പൂത്തുമ്പി എന്ന ഗാനമാണ്. സത്യത്തിൽ ഇതൊരു സിനിമാ ഗാനമാണ് എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. ഏതോ ഒരു തുമ്പിയെക്കുറിച്ചുള്ള പാട്ട് എന്നാണ് ഞാൻ കരുതിയിരുന്നത്. കാലം കടന്നുപോയി. ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു, എൻ്റെയും കല്യാണം കഴിഞ്ഞു. പക്ഷേ ഈ പാട്ടിൻ്റെ ആദ്യ വരികൾ എൻ്റെ മനസ്സിൽ തന്നെ ഉണ്ടായിരുന്നു. എൻ്റെ വിവാഹം കഴിഞ്ഞ് 1-2 വർഷം കഴിഞ്ഞപ്പോൾ ഞാനും എൻ്റെ ഭർത്താവും ഒരു പ്രൈവറ്റ് ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു.

അപ്പോൾ ഈ പാട്ട് അതിലെ FM-ൽ കേട്ടു. ന്യായവിധി എന്ന ചിത്രത്തിലെ ഗാനമാണ് ഇത് എന്ന് അനൗൺസ് ചെയ്തപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. ഇതൊരു സിനിമാ ഗാനമാണ് എന്ന് മാത്രമല്ല, ഈ പാട്ട് തികച്ചും ഒരു റൊമാൻറ്റിക് സോങ് ആണ് എന്നുകൂടി അറിഞ്ഞപ്പോൾ അതിശയം ഇരട്ടിച്ചു. ഇത് ഞാൻ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നെ ഒരുപാട് കളിയാക്കി. പിന്നെ അടുത്ത ഒരു ദിവസത്തിൽ സുധ ചേച്ചിയെ കണ്ടപ്പോൾ മമ്മൂട്ടിയും ശോഭനയും അഭിനയിച്ച പ്രണയഗാനം പാടി ഉറക്കിയ ചേച്ചിയെയും തുമ്പിയേയും കുറിച്ചുള്ള പാട്ടാണ് എന്ന് കരുതിയ അനുജത്തിയെയും ഒരുപാട് അദ്ദേഹം കളിയാക്കി. എന്തു തന്നെയായാലും ഈ പാട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ഓർമ്മച്ചപ്പിലൂടെ ഈ ഗാനം പ്രക്ഷേപണം ചെയ്യുമോ? സ്നേഹത്തോടെ, വീണ ഉണ്ണികൃഷ്ണൻ. ഗാനം കേൾക്കാം. 1986 പുറത്തിറങ്ങിയ ന്യായവിധി എന്ന ചിത്രത്തിനു വേണ്ടി ഷിബു ചക്രവർത്തി എഴുതി, MK അർജുനൻ സംഗീതം നൽകി, ചിത്രപാടിയ ഗാനം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം ഓർമ്മച്ചപ്പ് തുടരും.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില ഗ്രാമിന് 14,285 രൂപ, പവന് 114,280 രൂപ. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം, ഇന്നത്തെ സ്വർണവില
3: സമർപ്പിച്ചത്
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
4: പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ആലപ്പുഴ ഇരവുകാട് നിന്നും ഷൈല സിയാദ് കാട്ടുങ്കൽ എഴുതുന്ന കത്ത്. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പേ, ഞാൻ ഇപ്പോൾ അമ്മൂമ്മയാണ്. എന്റെ അമ്മൂമ്മയുടെ ഓർമ്മയ്ക്ക് അമ്മൂമ്മയുടെ ഒരു ഇഷ്ടഗാനം കേൾക്കാൻ വേണ്ടിയാണ് ഇത് എഴുതുന്നത്. പണ്ട് ഞാൻ ടേബ് റെക്കോർഡറിൽ പാട്ട് വയ്ക്കുമ്പോൾ എന്റെ അടുത്ത് വന്ന് പറയും, മോളെ ആ പാട്ടില്ലേ കൊട്ടാരം പരിചാരകൻ, അത് വയ്ക്കൂ. അങ്ങനെ കേൾപ്പിച്ച ഗാനമാണ് ഇത്. പൊട്ടിക്കരഞ്ഞുകൊണ്ടോമനെ ഞാനെന്റെ കുറ്റങ്ങൾ സമ്മതിക്കാം. ഈ ഗാനം ഓർമ്മച്ചപ്പിലൂടെ ഒരിക്കൽ കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നു. സ്നേഹത്തോടെ, ഷൈല സിയാദ്. അഭിമാനം എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി എഴുതി, എ ടി ഉമ്മറീണം പകർന്ന് യേശുദാസ് പാടിയ

എറണാകുളം ജില്ലയിലെ ചെറായിയിൽ നിന്നും ഡി എ രമാകാന്തൻ അയച്ച കത്ത് ഇനി വായിക്കാം. 1977 മുതൽ ആകാശവാണിയുടെ ശ്രോതാവായ ഞാൻ ഏറെ താല്പര്യത്തോടെ കേൾക്കുന്ന പരിപാടിയാണ് ഓർമ്മച്ചെപ്പ്. മറക്കാൻ ഇഷ്ടപ്പെടാത്ത ധാരാളം സംഭവങ്ങൾ നിറഞ്ഞ ജീവിതമാകയാൽ അതിലെ ചില ഏടുകൾ ശ്രോതാക്കൾക്ക് മുന്നിൽ അവതരിപ്പിക്കുവാൻ എനിക്ക് താല്പര്യമുണ്ട്. ചെറായി എറണാകുളം മഹാരാജാസ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലം 1971-73 കാലഘട്ടം. സാധാരണ മലയാളം സിനിമകൾ മാത്രം കണ്ടിരുന്ന എനിക്ക് എറണാകുളം നഗരത്തിൽ തുടർച്ചയായി വന്നിരുന്ന ഹിന്ദി സിനിമകളോട് പ്രിയം വന്നു തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ മഹാരാജാസ് കോളേജിലെ ആർട്സ് ഡേക്ക് കുട്ടികളെല്ലാവരും മെയിൻ ഹാളിൽ ഒത്തുകൂടി. കുട്ടികളുടെ പരിപാടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് മൈക്കിലൂടെ കേൾപ്പിച്ച സിനിമാ ഗാനങ്ങളിൽ ഒന്ന് മറ്റു കുട്ടികളെപ്പോലെ എന്നെയും ഹരം കൊള്ളിച്ചു. ആയിടെ റിലീസായ ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന സിനിമയിലെ ദം മാരോ ദം എന്ന ഗാനമായിരുന്നു അത്. ദേവാനന്ദ് നിർമ്മാണവും സംവിധാനവും കൂടാതെ നായകവേഷവും ചെയ്ത സിനിമയായിരുന്നു അത്. ഇപ്പോൾ നടക്കുന്ന ലഹരി വിരുദ്ധ നടപടികൾ കാണുമ്പോൾ മേൽ സിനിമയുടെ ഇതിവൃത്തം ഓർമ്മയിൽ വരുന്നു. ഹിപ്പി സംസ്കാരവും ലഹരി ഉപയോഗവും പ്രമേയമാക്കിയ സിനിമയായിരുന്നു ഹരേ രാമ ഹരേ കൃഷ്ണ. ഈ ഗാനം കേൾപ്പിച്ചപ്പോൾ ഹാളിലുണ്ടായിരുന്ന എല്ലാ കുട്ടികളും ജനലുകളിലും വാതിലുകളിലും താളമിടാൻ തുടങ്ങി. കാതിനിമ്പം തരുന്ന സുന്ദരമായ ഗാനത്തോടൊപ്പം ഈ താളം പിടുത്തവും ചേർന്ന് അവാച്യമായ ഒരനുഭൂതിയാണ് നൽകിയത്. അന്നെനിക്ക് 16 വയസ്സേ ഉള്ളൂ. ആ ചെറുപ്രായത്തിൽ കേട്ട ദമ്മാരോ ദം എന്ന ഗാനത്തിന്റെ മാസ്മരികത ഈ 70-ാം വയസ്സിലും എന്റെ മനസ്സിൽ തെളിയുന്നു. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന

ഹിന്ദി ചിത്രത്തിലെ ദമ്മാരോ ദം എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ഡി എ രമാകാന്തൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പിന്നെന്താ, ഗാനം കേൾപ്പിക്കാമല്ലോ. ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന ചിത്രത്തിനു വേണ്ടി ആശാ ഭോസ്ലെ പാടിയ ഗാനമാണ് ഇത്.

0: ഓർമ്മച്ചപ്പിൽ ഇടവേള.
1: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണ്ണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
0: ഓർമ്മച്ചപ്പ് തുടരുന്നു.
7: ഓർമ്മച്ചപ്പിൽ ഇനി ആകാശവാണി വാട്സാപ്പിൽ വന്ന ഒരു സന്ദേശം വായിക്കാം. ജയകുമാർ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് നിന്നാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. വായിക്കാം. പ്രിയപ്പെട്ട ഓർമ്മച്ചപ്പിന്, ഞാൻ തിരുവനന്തപുരം പേട്ട ഗവൺമെന്റ് സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കാലം. അത് ബോയ്സ് സ്കൂളായിരുന്നു. ഗേൾസ് സ്കൂൾ ഒരു മതിലിനപ്പുറവുമാണ്. പതിവ് പോലെ രാവിലെ സ്കൂളിൽ പോകാൻ ഇറങ്ങി. പള്ളിമുക്ക് ജംഗ്ഷനിൽ എത്താറായപ്പോഴാണ് കാഴ്ച കണ്ടത്. ഒരു തടിയൻ വെള്ള കുതിര വരുന്നു. അതിന്റെ പിന്നാലെ വണ്ടിയിൽ പൂക്കൾ കൊണ്ടലങ്കരിച്ച കറുപ്പും വെളുപ്പും ആകൃതിയിലുള്ള ഒരു കണ്ണാടിപ്പെട്ടി. ആ കണ്ണാടിപ്പെട്ടിക്കകത്ത് ഒരു നീളൻ കറുത്ത പെട്ടി. കുതിരവണ്ടിയുടെ പിറകെ പള്ളിയിലച്ചന്മാരും കന്യാസ്ത്രീകളും കുറേ ആൾക്കാരും മൗനമായി രണ്ട് വരിയിലായി നടക്കുന്നു. ഇതെന്താണ് സംഭവം? ഇവരെങ്ങോട്ടായിരിക്കും പോകുന്നത്? എന്തായാലും അറിഞ്ഞിട്ട് തന്നെ ബാക്കി കാര്യം. തൊട്ടടുത്ത കടയിൽ പുസ്തകം ഏൽപ്പിച്ച് ഞാൻ ഇപ്പം തിരികെ എടുത്തോളാമെന്ന് പറഞ്ഞ് വരിയിലെ അവസാനത്തെ ആളായി ഞാനും നടന്നു. കുതിരവണ്ടി പള്ളിമുറ്റത്താണ് ചെന്ന് നിന്നത്. കണ്ണാടിപ്പെട്ടി തുറന്ന് കറുത്ത പെട്ടിയെടുത്ത് മൂന്നാല് ആൾക്കാർ ചേർന്ന് പള്ളിക്കകത്തേക്ക് കൊണ്ടുപോകുന്നത് കണ്ടു. വന്നവരെല്ലാവരും പള്ളിക്കകത്ത് കയറി, കൂടെ ഞാനും കയറി. ഇനിയിപ്പം പോയാലും സ്കൂൾ സമയം കഴിഞ്ഞു. ഏതായാലും ഇതിന്റെ ബാക്കി കൂടി കണ്ടിട്ട് പോകാമെന്ന് കരുതി ഒരു ബെഞ്ചിൽ ഇരിപ്പുറപ്പിച്ചു. കുറേ സമയത്തെ പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടിയെടുത്തുകൊണ്ടുപോയി അടച്ച് വലിയൊരു കുഴിയിലേക്ക് ഇറക്കി വെച്ചു. മരിച്ചയാളിന്റെ ബന്ധുക്കളായിരിക്കും കുറേ പേർ കുഴിയിലേക്ക് മണ്ണ് വാരിയിടുന്നത് കണ്ടു. മരിച്ചതാരായാലും ഞാനും വാരിയിട്ടു 3 പിടി മണ്ണ്. അപ്പോഴതാ അവിടെ ചായയും ബിസ്ക്കറ്റും കൊടുക്കുന്നു. അതും കഴിച്ച് കടയിൽ വെച്ചിരുന്ന പുസ്തകക്കെട്ടുമായി സ്കൂളിലേക്ക് ഓടി. ഉച്ച കഴിഞ്ഞുള്ള ക്ലാസ്സിൽ കയറി. ഗിൽബർട്ട് സാർ വന്നു. ക്ലാസ് ആകമാനം ഒന്ന് വീക്ഷിച്ചിട്ട് എന്നോട്, രാവിലെ താനെന്താ ക്ലാസ്സിൽ വരാത്തത്? അത് അനിയത്തിക്ക് പനിയായതുകൊണ്ട് ചേച്ചിയും ഞാനും കൂടി അവളെ ആശുപത്രിയിൽ കാണിച്ച് വീട്ടിൽ കൊണ്ടാക്കിയിട്ടാ വന്നത്. ഞാൻ തരികിടയും ഉഴപ്പനുമൊക്കെ ആയതുകൊണ്ടാകാം. ആ മറുപടി സാറിന് അത്ര വിശ്വാസമായില്ല. തന്റെ അനിയത്തി ഇവിടെ ഗേൾസിലല്ലേ? അവളുടെ പേരെന്താ? ഏത് ക്ലാസ്സിലാ? രാജലക്ഷ്മി 3B. സാർ ക്ലാസ് ലീഡറെ പറഞ്ഞയച്ച് അന്വേഷിച്ചു. അതോടെ എന്റെ കള്ളം പൊളിഞ്ഞു. രണ്ട് കൈയിലും ഇഷ്ടം പോലെ അടികെട്ടി. അപ്പോൾ ഞാൻ നടന്നതെല്ലാം തത്ത പറയും പോലെ പറഞ്ഞു. സത്യം നേരത്തെ പറഞ്ഞിരുന്നുവെങ്കിൽ പകുതി അടി ഒഴിവായേനെ. ഈ ഓർമ്മയിൽ ഒരു പാട്ട് ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ജയകുമാർ ചോദിച്ചിരിക്കുന്നത്. മണ്ണിനോട് യാത്ര പറഞ്ഞു, മക്കളെ വിട്ടുപിരിഞ്ഞു എന്ന് തുടങ്ങുന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കണമെന്നാണ് ജയകുമാർ എഴുതിയിരിക്കുന്നത്. ചിത്രം ഭാര്യ. ഈ ഗാനത്തിന്റെ വരികൾ വയലാർ, സംഗീതം ജി ദേവരാജൻ, പാടിയത് യേശുദാസും സംഘവും.

ഓർമ്മകൾക്ക് അനുഭവത്തേക്കാൾ ആസ്വാദ്യത കൂടുമെന്ന് പറയാറുണ്ട്. ശരിയാണ് കേട്ടോ. ആരാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്? കൃഷ്ണൻകുട്ടി നായർ വെഞ്ഞാറമൂടിനടുത്ത് ആലിയാട് എന്ന സ്ഥലത്ത് നിന്നും. കൃഷ്ണൻകുട്ടി നായർ കത്തിങ്ങനെ തുടരുന്നു. എൻ്റെ കുട്ടിക്കാലം. കുട്ടികളായ ഞങ്ങൾക്ക് അന്ന് ഓണം 4 ദിവസം

ശാസ്ത്രവും പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള ദിവസങ്ങളാണ്. എവിടേക്ക് പോകുന്നതിനും മുൻകൂർ അനുവാദത്തിൻ്റെ ആവശ്യമില്ല. അടുത്തടുത്തുള്ളത് ബന്ധുവീടുകളാണ്. അതുകൊണ്ട് എല്ലാ വീടുകളിലെയും കുട്ടികളായ ഞങ്ങൾ ഓണക്കളികൾ കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വീട്ടിലാണ് അന്ത്യ ഉറങ്ങുന്നത്. 1961 ഒരു ഓണക്കാലം. ജീവിതത്തിൽ ഒരിക്കൽ മാത്രം തിരുവോണത്തിന് അത്താഴപ്പട്ടിണി കിടക്കേണ്ടി വന്ന ഓർമ്മയാണ് പങ്കുവയ്ക്കുന്നത്. പതിവ് പോലെ അന്നും തിരുവോണത്തിന് ഉച്ച ഊണം കഴിഞ്ഞ് ഞങ്ങൾ 5-8 ഒത്തുകൂടി അടുത്തുള്ള നാട്ടിൻപുറങ്ങളിലെ ഓണക്കളികൾ കാണുന്നതിനായി പോയി. നടന്ന് നടന്ന് നടന്ന് അവസാനം ആറ്റിങ്ങലെത്തി. സമയം 5:00. ഒരു സിനിമ കാണാൻ തീരുമാനിച്ചു. അന്ന് ആറ്റിങ്ങൽ സിനിമാ തിയേറ്ററില്ല, ചിറയും കീഴ് തിയേറ്ററുണ്ട്. ഖദീജ തിയേറ്ററിൽ സ്കൂൾ മാസ്റ്റർ സിനിമയാണ്. ഞങ്ങൾ ചിറയങ്കിടിലേക്ക് നടന്നു, സിനിമ കണ്ടു. തിരികെ വീട്ടിലെത്തണമെങ്കിൽ റോഡ് മാർഗം 15 നടക്കണം. വിശപ്പ് അലട്ടുന്നുണ്ടായിരുന്നു, എന്നാൽ സഹിക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ. വഴിക്ക് കടകളൊന്നുമില്ല. പാതിരാത്രി കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗ്രാമത്തിലെത്തി. ആ സമയത്ത് ആരും വീടുകളിലേക്ക് പോകാൻ ധൈര്യപ്പെട്ടില്ല. ആളൊഴിഞ്ഞ ഒരു വീട്ടിലെ വരാന്തയിൽ കിടന്നുറങ്ങി. രാവിലെ വീട്ടിലെത്തിയപ്പോൾ എനിക്ക് കിട്ടി നല്ല ശിക്ഷ. നഷ്ടപ്പെടുത്തിയ അത്താഴ വിഭവങ്ങളെല്ലാം ചേർത്ത് രാവിലെ പഴങ്കഞ്ഞി കുടിക്കേണ്ടി വന്നു. ആ പഴങ്കഞ്ഞിയുടെ സ്വാദ് ഇന്നും നാവിൻ തുമ്പിലുണ്ട്. ഈ ഓർമ്മയ്ക്കായി സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിലെ ഒരു ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾപ്പിക്കുമോ എന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്കൂൾ മാസ്റ്റർ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതി, ജി ദേവരാജൻ ഈണം പകർന്ന്, യേശുദാസും പി ലീലയും പാടിയ അന്തിമയങ്ങിയല്ലോ എന്ന ഗാനം ഓർമ്മച്ചപ്പിലൂടെ കേൾക്കാം. ഗാനമിതാ, കേട്ടുകൊള്ളൂ.

0: ഇന്നത്തെ ഓർമ്മച്ചപ്പ് ഇവിടെ പൂർണ്ണമാകുന്നു. ഓർമ്മച്ചപ്പിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. വാട്സാപ്പിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. വാട്സാപ്പ് നമ്പർ ശ്രദ്ധിക്കൂ: 8281420305. നമ്പർ ഒരിക്കൽ കൂടി പറയാം: 8281420305. ആകാശവാണിയുടെ ഫേസ്ബുക്ക് പേജിലൂടെയും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് സന്ദേശങ്ങൾ അയക്കാവുന്നതാണ്. ഇമെയിലിലൂടെയും സന്ദേശങ്ങൾ അയക്കാം. ഇമെയിൽ വിലാസം: ormachappa@gmail.com. ഇന്നത്തെ ഓർമ്മച്ചപ്പിൽ നിന്നും വിട പറയട്ടെ. സ്നേഹപൂർവം, എൻ ജെ ജോഷിലാൽ.
1: ഓർമ്മച്ചപ്പ്. വിസ്മൃതിയിൽ മായാത്ത ചലച്ചിത്ര ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ടുള്ള പ്രത്യേക പരിപാടി സമാപിക്കുന്നു. നിർവഹണ സഹായം: പുഞ്ചിരി രാജേന്ദ്രൻ. അവതരണം, നിർവഹണം: എൻ ജെ ജോഷിലാൽ.

ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. താണ്ഡവം എന്ന ചിത്രത്തിന് വേണ്ടി സരസ്വതി, എം ജി ശ്രീകുമാർ എന്നിവർ പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ, എം ജി ശ്രീകുമാറിന്റെ സംഗീതം.

0: ഹലോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി.
1: ഇതാരാണെന്ന് മനസ്സിലായില്ലല്ലോ. കൂടെ പഠിച്ചാലോ? ആണോ?
2: ഇതാരാ വിളിക്കുന്നത്?
0: ഹാപ്പി ബർത്ത്ഡേ ടു യു.
2: ഓ, താങ്ക് യു.
0: ഹലോ,
1: എന്റെ ദൈവമേ, ഇതാരാ? എനിക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് എവിടെ നിന്നും കിട്ടിട്ടില്ല. ആരാ ഇത്?
3: ഓർമ്മകൾ കൂടുതൽ മധുരതരമാക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? ഇതാ നിങ്ങൾക്കായി ഹലോ സന്ദേശഗാനം. ആഘോഷ ദിവസങ്ങൾ ഏതുമാവട്ടെ, സന്തോഷം പകരുന്ന അവസരങ്ങൾ എന്തുമാവട്ടെ, ഹലോ സന്ദേശഗാനത്തിലേക്ക് എഴുതൂ.
4: വിലാസം: ഹലോ സന്ദേശഗാനം, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
3: വാട്സപ്പിലൂടെയും സന്ദേശങ്ങൾ അയയ്ക്കാം. നമ്പർ
4: 8281420305.
3: ഹലോ സന്ദേശഗാനം എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെ 9:15 അനന്തപുരി FM-ൽ, 10 മണിക്ക്.
5: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.

0: സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: മാധ്യമപ്രവർത്തക പായൽ മേത്തയുടെ അപ്രതീക്ഷിത വിയോഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും അനുശോചനം അറിയിച്ചു. ദേശീയ വിഷയങ്ങളെക്കുറിച്ച് ആഴത്തിൽ റിപ്പോർട്ടിംഗ് നടത്തിയ കഠിനാധ്വാനിയായ മാധ്യമപ്രവർത്തകയായിരുന്നു പായലെന്ന് അവർ സാമൂഹ്യമാധ്യമത്തിൽ കുറിച്ചു. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉദ്ഘാടനം ചെയ്യും. പള്ളാതുരുത്തിയിലും ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം സംഘടിപ്പിക്കും. മന്ത്രി ഒ.ജെ. ജനീഷ് ഉദ്ഘാടനം ചെയ്യും. വിദ്യാർത്ഥികളെ ലഹരിയിൽ നിന്ന് സംരക്ഷിക്കാനും ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളികളാക്കാനും ലക്ഷ്യമിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഗവൺമെന്റിന്റെ 100-ദിന പരിപാടിയുടെ ഭാഗമായി സുബധം പദ്ധതിക്ക് കോഴിക്കോട് ജില്ലയിൽ തുടക്കമായി. വിദ്യാർത്ഥികളുടെ കഴിവുകളും താൽപര്യങ്ങളും പ്രയോജനപ്പെടുത്തി ലഹരിവിരുദ്ധ സന്ദേശം സമൂഹത്തിലെത്തിക്കുകയാണ് ലക്ഷ്യം. കോഴിക്കോട്ടെ വനിതാ ചലച്ചിത്ര പ്രവർത്തകർക്കായി ഒരു പെണ്ണിടം എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച പി.കെ. റോസി ഫിലിം സൊസൈറ്റിയുടെ ലോഗോ പ്രകാശനവും ഏകദിന ചലച്ചിത്രോത്സവവും ഇന്ന് കോഴിക്കോട്ട് കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടത്തും. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെയും സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെയും സഹകരണത്തോടെയാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. കണ്ണൂർ കൂടാളിയിൽ MDMA യുവാവ് അറസ്റ്റിൽ. ചാലോട് കൊളോളം സ്വദേശി സിദ്ദിഖ് വി.പി. ആണ് 1.5 ഗ്രാമോളം MDMA അറസ്റ്റിലായത്. ഐ.എം.എ.

0: വിഭാഗം സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് ചേരും. IMA സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഇന്ന് കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. അനന്തപുരി FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക് കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി FM 101.9.
1: ബാലലോകം.

0: എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ബാലലോകത്തിലുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ കവടിയാർ നിർമ്മലഭവൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ കൂട്ടുകാരാണ്. അവർ നമുക്ക് വേണ്ടിയിട്ട് പാട്ടും കഥയും മോണോ ആക്ടും ഒക്കെ ആയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ അവരുടെ പരിപാടികളും ഒക്കെ കേൾക്കാം. ഹലോ.
1: ഹലോ.
0: എന്താ പേര്?
1: അനഘ.
0: ഏത് ക്ലാസ്സാ?
1: ഞാൻ 9th.
0: ഇതെന്താ ഈ കയ്യിലിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്?
1: ഈ ഇൻസ്ട്രുമെന്റ് പേര് റെക്കോർഡർ. ഇത് ഫ്ലൂട്ടിന്റെ വേറെ രീതിയിലുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ്.
0: കുറെ വർഷമായോ ഈ റെക്കോർഡർ പഠിക്കാൻ തുടങ്ങിയിട്ട്?
1: ഞാൻ LKG തൊട്ടാണ് ഇത് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്തത്.
0: ഇത് പഠിക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്?
1: ഇത് പഠിക്കുമ്പോൾ ഒരുപാട് നോട്ട്സ് പഠിക്കാനുണ്ടാവും. അപ്പൊ ആ നോട്ട്സ് എല്ലാം സാർ നമുക്ക് ആദ്യം പഠിപ്പിച്ചു തരും. നമ്മൾ ഫ്ലൂട്ട് വായിക്കുമ്പോൾ സൈഡിലേക്ക് വെച്ചാണ് വായിക്കുന്നത്, എന്നാൽ ഇത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ച് വായിക്കും. ഇതിന്റെ ഈ ഹോൾസ് എന്ന് പറയുന്നതാണ് ഇതിലെ മെയിൻ ആയിട്ടുള്ളത്. നമ്മൾ ഈ ഓരോ നോട്ടും ഈ ഹോൾസ് ആണ്. ഞാൻ ഓരോ പാട്ടുകളും ഇങ്ങനെ വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ചില സമയത്തൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടാവുമെങ്കിലും ഞാൻ ശ്രമിച്ചുകൊണ്ട് തന്നെ ഇരിക്കും.
0: ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് വായിക്കുന്നത്?
1: ഇന്ന് ഞാൻ മെഹബൂബ എന്ന് പറയുന്ന ഒരു സോങ് ആണ് വായിക്കുന്നത്.

0: ഇനി നമുക്കൊരു കഥ കേൾക്കാം. കഥ പറയാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത്
1: അൻവിയ അനുരൂപ്.
0: അൻവിയ, എന്താ ഈ പേരിന്റെ അർത്ഥം?
1: ഗിഫ്റ്റ് ഓഫ് ഗോഡ്.
0: അപ്പൊ ദൈവത്തിന്റെ സമ്മാനം ആയ കുട്ടി. ഇന്ന് ഏത് കഥയാ നമുക്ക് വേണ്ടി പറയുന്നത്?
1: വാനമ്പാടിയുടെ ആത്മത്യാഗം.
0: എന്താ ഈ ത്യാഗം എന്ന് വെച്ചാല്?
1: ഒരാളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റി വെച്ചിട്ട് നമ്മൾ സഹിക്കുന്നത്.
0: അൻവിയ ത്യാഗങ്ങളൊക്കെ ചെയ്യാറുണ്ടോ?
1: പെണ്ണില്ലെങ്കിൽ പെണ്ണോടൊക്കും, പിന്നെ ചിലപ്പോ ഫാസ്റ്റ് ആയിട്ട് നോട്ട് കംപ്ലീറ്റ് ഹെൽപ്പ് ചെയ്യും.
0: ഈ കഥ എന്താണ് പറയുന്നത് എന്നൊന്ന് ചുരുക്കി പറയോ.
1: വാനമ്പാടി സ്വന്തം ജീവൻ വില കഴിച്ചിട്ട് സുഹൃത്തുക്കളെ രക്ഷിക്കുന്നതാണ്.
0: ഈ കഥ ആരാ പഠിപ്പിച്ചു തന്നത്?
1: അമ്മ.
0: എന്നാ നമുക്ക് കഥ കേൾക്കാം.
2: ഹായ് കൂട്ടുകാരി, നിങ്ങൾ കഥ കേൾക്കാൻ കാതോർത്തിരിക്കാണല്ലേ. എന്നാ കേട്ടോളൂ. പണ്ട് അറേബ്യയിലെ സുൽത്താന്റെ കൊട്ടാരത്തിൽ മനോഹരമായൊരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. അവിടെ ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ മധുരമായി പാട്ടുപാടുന്ന ഒരു വാനമ്പാടിയും ഉണ്ടായിരുന്നു. അവളുടെ പാട്ടു കേൾക്കാൻ ഹോ എന്തു രസമാണെന്നോ. ഒരിക്കൽ ഒരു വനദേവത വാനമ്പാടിയുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് പറഞ്ഞു, നിന്റെ പാട്ടുകളെല്ലാം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് നാം നിനക്ക് 3 വരം നൽകും. അത് നിനക്ക് എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം. വാനമ്പാടി ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് നല്ലൊരു വീടുണ്ട്, ആവശ്യത്തിന് ഭക്ഷണമുണ്ട്, കൂടാതെ നല്ല കൂട്ടുകാരും. പിന്നെ എനിക്കെന്തിനാണ് ഈ വരങ്ങൾ? ഇത് ഞാൻ എന്റെ കൂട്ടുകാർക്ക് വേണ്ടി ഉപയോഗിക്കും, വാനമ്പാടി തീരുമാനിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു പ്രാപിടിയൻ അവിടെ എത്തിച്ചേർന്നു. ഓരോ ദിവസവും ഓരോ കിളികളെ കൊത്തി തിന്നു. അന്നൊരു ദിവസം ഒരു ചിന്നത്തത്ത നെൽക്കതിർ കൊത്തി തിന്നുകയായിരുന്നു. അപ്പോൾ പ്രാപിടിയൻ തത്തയെ റാഞ്ചെടുത്തു. തത്തയുടെ കരച്ചിൽ വാനമ്പാടി കേട്ടു. വാനമ്പാടി പറഞ്ഞു, അയ്യോ പാവം തത്ത, എങ്ങനെയെങ്കിലും അതിനെ രക്ഷിക്കണം. അതിനായി തന്റെ വരം ഉപയോഗിക്കുവാൻ വാനമ്പാടി തീരുമാനിച്ചു. വാനമ്പാടി പറഞ്ഞു, തത്ത രക്ഷപ്പെടട്ടെ. പെട്ടെന്ന് തത്ത വീർത്ത് വീർത്ത് വലുതാവാൻ തുടങ്ങി. ഭാരം താങ്ങാനാകാതെ പ്രാപിടിയൻ തത്തെ താഴെയിട്ടു. മറ്റൊരു ദിവസം ഒരു മഞ്ഞക്കിളിയെയും പ്രാപിടിയൻ റാഞ്ചെടുത്തു. അതിനെയും തന്റെ വരം ഉപയോഗിച്ച് വാനമ്പാടി രക്ഷപ്പെടുത്തി. 2 വരങ്ങൾ തീർന്നു. ഇനി ഒരു വരവും കൂടിയേ ബാക്കിയുള്ളൂ. അതും കൂടെ തീർന്നാൽ നമ്മൾ എല്ലാവരും പ്രാപിടിയന്റെ ഇരകളായി തീരും. കിളികളെല്ലാം വിഷമത്തോടെ ഇരുന്നു. അപ്പോൾ വാനമ്പാടി പറഞ്ഞു, കൂട്ടുകാരെ, നിങ്ങൾ ആരും വിഷമിക്കേണ്ട. നിങ്ങൾക്കു വേണ്ടി ജീവൻ ബലി കഴിക്കാൻ പോലും ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് പ്രാപിടിയൻ അതുവഴി വന്നത്. വാനമ്പാടിയെ കണ്ട പ്രാപിടിയൻ ഇങ്ങനെ ചിന്തിച്ചു, എല്ലാ ദിവസവും എന്റെ ഇരകളെ രക്ഷപ്പെടുത്തുന്ന ഇവൻ തന്നെയാകട്ടെ എന്റെ ഇന്നത്തെ ഇര. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രാപിടിയൻ വാനമ്പാടിയെ റാഞ്ചിയെടുത്തു. പ്രാപിടിയന്റെ കൂർത്ത നഖങ്ങൾ വാനമ്പാടിയുടെ ശരീരത്തിലേക്ക് തറച്ചു കയറി. വേദന കൊണ്ട് പിടയുമ്പോഴും വാനമ്പാടി മനസ്സിൽ പറഞ്ഞു, എന്റെ മാംസം വിഷമുള്ളതാകട്ടെ. പെട്ടെന്ന് വാനമ്പാടി പിടങ്ങി പിടങ്ങി മരിച്ചു. ഇതൊന്നും അറിയാതെ വാനമ്പാടിയുടെ ശരീരം ആർത്തിയോടെ കൊത്തിത്തുന്ന പ്രാപിടിയനും മരിച്ചു വീണു. കൂട്ടുകാരെ, ഈ കഥയിൽ നിന്നും നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? സ്വന്തം ജീവൻ ബലി കഴിച്ചും മറ്റുള്ളവരെ രക്ഷിക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം.
0: ഒരു നാടൻ പാട്ടുമായിട്ട് ഒരു ചെറിയ കൂട്ടുകാരി എത്തിയിട്ടുണ്ട് നമ്മുടെ കൂടെ. എന്താ പേര്?
3: ശിവപ്രിയ.
0: ശിവപ്രിയ ഏത് ക്ലാസ്സിലാ?
3: 5-ാം ക്ലാസ്സിലാ.
0: ഒത്തിരി സംസാരിക്കാൻ ഇഷ്ടാണോ? ക്ലാസ്സിലിരുന്ന് സംസാരിക്കാറുണ്ടോ?
3: ക്ലാസ് ടൈമിൽ

0: എണ്ണ വലത്തെ സാധനമുണ്ട്, അത് ഇങ്ങനെ തേക്കണം. എന്നിട്ട് മുട്ട പൊട്ടിക്കും. നേരെ ഒന്നും വരത്തില്ല, മുട്ട
1: നേരെ തന്നെ പൊട്ടിക്കാൻ പറ്റാറില്ല ചിലപ്പോ. എന്നിട്ട് ഈ ദോശക്കല്ല് ചൂടാവുമ്പോ അതിലേക്ക് ഒഴിക്കും. പിന്നെ എന്തെങ്കിലും ചേർക്കും അതില്?
0: പെപ്പർ ചേർക്കും,
1: ഉപ്പോ?
0: ആ ചെറിയ ഉപ്പ് ചേർക്കും.
1: അപ്പൊ ഇതാണ് ഓംലെറ്റ് അല്ലേ?
0: ഞാൻ ഓംലെറ്റ് അല്ലേ, പുൽസയാണ് ഉണ്ടാക്കുന്നത്.
1: അപ്പൊ നമുക്ക് നാടൻ പാട്ടിലേക്ക് പോവാ ഇനി. ഈ നാടൻ പാട്ട് ആരാ പഠിപ്പിച്ചത്?
0: അമ്മ.
1: എന്നാ നമുക്ക് ആ നാടൻ പാട്ട് കേൾക്കാം.

0: ഹലോ
1: ഹലോ,
0: എന്താ പേര്?
1: പഞ്ചമി.
0: പഞ്ചമി ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് എന്താ അവതരിപ്പിക്കുന്നത്?
1: ഞാനിന്ന് മോണാക്ടാണ് ചെയ്യുന്നത്.
0: ഇത് മുമ്പ് എവിടെയെങ്കിലും അവതരിപ്പിച്ചിട്ടുണ്ടോ?
1: ആ, സ്കൂളില് കോമ്പറ്റീഷൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ഇതേ സെയിം ആയിട്ട്
0: സമ്മാനമൊക്കെ കിട്ടിയോ?
1: ക്ലാസ് വൈസ് സ്ക്രീനിങ്ങിനാണ് അവതരിപ്പിച്ചത്. ഇനി യൂത്ത് ഫെസ്റ്റിവലിന് ചെയ്യണം.
0: അതിനുള്ള തയ്യാറെടുപ്പൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. മോണാക്ട് അല്ലാതെ വേറെ എന്തെങ്കിലും പരിപാടികളുണ്ടോ?
1: ആ, ഡാൻസ് കളിക്കും, ഡ്രോയിങ് കോമ്പറ്റീഷൻസിനൊക്കെ പങ്കെടുക്കാറുണ്ട്. പിന്നെ കഥാരചന, കവിതാരചന, അങ്ങനത്തെ യൂത്ത് ഫെസ്റ്റിവലിലെ റൈറ്റിംഗ് ഐറ്റംസിനൊക്കെ എല്ലാത്തിനും പങ്കെടുക്കും.
0: ശരി, അപ്പൊ നമുക്ക് മോണാക്ടിലേക്ക് പോവാം.
1: സാറേ, സാറേ, എന്റെ കുഞ്ഞിനെ കാണാനില്ല സാറേ. എന്തെങ്കിലും ഒന്ന് ചെയ്യണേ.
2: ഓ സുജിത്തെ, ഒന്ന് പോയി നോക്കടോ.
1: സാർ,
2: എന്താടാ?
1: സാറേ, നമ്മുടെ കുഞ്ഞിനെ കാണാനില്ല സാറേ. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല.
2: ഓ, ഈ പൊട്ടൻചക്കൻ, ഇവനോട് ചോദിച്ചാ ഇവൻ പറയും കൊച്ചെന്തി എന്ന്. പറയടാ സത്യം.
1: അയ്യോ, എന്റെ മോനെയൊന്നും ചെയ്യല്ലേ സാറേ. പെങ്ങളെന്ന് പറഞ്ഞ അവന് ജീവനാ. എന്റെ കുഞ്ഞ് നമ്മളോട് പറയാതെങ്ങും പോകത്തില്ല സാറേ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിക്ക് സാറേ. എന്റെ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് താ സാറേ.
3: പാലകൾ പൂത്തു തുടങ്ങി. പക്ഷേ രാത്രി പുറത്തിറങ്ങാൻ യക്ഷിക്കു തന്നെ പേടിയാണത്രേ. സമർപ്പണം. അളവില്ലാതെ പിച്ച് ചീന്തപ്പെടുന്ന പെൺജന്മങ്ങൾക്കല്ല, ഒരു മെഴുകുതിരി കത്തിത്തീരും വരെ മാത്രം സഹതാപവേഷം കെട്ടിയാടി എനിക്കിതൊരിക്കലും സംഭവിക്കില്ല എന്നാശ്വസിച്ചിരിക്കുന്ന എനിക്കും നിങ്ങൾക്കും.
4: പൊന്നൂ അച്ഛാ, ഇന്ന് വരുമ്പോ മോക്കൊരു കോലുമുട്ടായ വാങ്ങിക്കൊണ്ട് വരുമോ?
5: എന്നെ

0: എനക്കും.
1: അച്ഛന്റെ മക്കൾക്ക് അച്ഛൻ കൂലുമുട്ടായും എല്ലാം വാങ്ങിക്കൊണ്ടുവരാം. ആലുവ ടൗൺ വരെ ഒന്ന് പോയി വരട്ടെ കേട്ടോ.
0: ആ രണ്ടുപേരും ഇവിടെ നിൽക്കുവാണോ?
1: പൊന്നു, അമ്മ ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്. പഠിക്കണം, കഴിക്കണം, ചേട്ടനും എടുത്തു കൊടുക്കണം. ബായട്ടാ, പോവാ.
0: സേട്ടാ, സേട്ടാ.
1: അയ്യോ, അച്ഛൻ പുറത്തു പോയല്ലോ, എന്തു പറ്റി അങ്കിൾ?
0: അറിയായിരുന്നു. പിന്നെ അങ്കിളുടെ സുന്ദരിക്കുട്ടിക്ക് അങ്കിൾ എന്താ കൊണ്ടുവന്നേന്ന് കാണണ്ടേ? ടഡാങ്!
1: ചോക്ലേറ്റ്! എനിക്കാണോ?
0: മുക്കിത്ത് വലിയ ഇഷ്ട. താങ്ക് യു.
1: എന്തായി കാണിക്കുന്നേ? എന്തിനാ ഇങ്ങനെ തൊടുന്നേ? വേണ്ട, മോക്ക് പേടിയാ. വേണ്ട, മോളൊന്നും ചെയ്യില്ലേ. വേണ്ട, മോക്ക് പേടിയാ. വേണ്ട.
2: മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ചിരിക്കുന്ന ഒരു ദാരുണ കൃത്യമാണ് ഇന്നിവിടെ അരങ്ങേറിയിരിക്കുന്നത്. നമുക്ക് നാട്ടുകാരോട് ചോദിക്കാം.
1: അല്ലേലു, എന്നാ പറയാനാ? കണ്ട ബംഗാളികളൊക്കെ ഇവിടെ വന്ന് താമസിച്ച ഇതൊക്കെ തന്നെ അവസ്ഥ.
2: ഞാനും എന്റെ പാർട്ടിയും ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും.
3: മാർക്കി, മാർക്കി, എന്റെ കുഞ്ഞ്, എന്റെ കുഞ്ഞ് ഉറങ്ങുക. എന്റെ കുഞ്ഞ് ഉറങ്ങുക. എന്റെ കുഞ്ഞ് ഉറങ്ങിക്കോട്ടെ ട്ടാ എന്റെ മോളെ.
2: നിങ്ങൾ പറയൂ, ആരാണ് അന്ധൻ? കഥയിലെ പിതാവോ അതോ സമൂഹമോ? ആർക്കാണ് ബുദ്ധിമാന്ദ്യം സംഭവിച്ചത്? കഥയിലെ സഹോദരനോ അതോ നമുക്കോ?
4: നമുക്ക് അടുത്തതായിട്ട് ഒരു ലളിതഗാനമാണ്. ലളിതഗാനം പാടുന്നത്
5: പഞ്ചമി സ്വാതി.
4: പഞ്ചമി പണ്ടേ പാടുമായിരുന്നോ?
5: ആ, രണ്ടു വയസ്സ് തൊട്ടേ പാടാൻ തുടങ്ങിയതാണ്.
4: അതിനു മുൻപേ പഞ്ചമി എന്ന് പേരിട്ടു പക്ഷെ അല്ലേ? സംഗീതം പഠിക്കുന്നുണ്ടോ?
5: ലാസ്റ്റ് ഇയർ തൊട്ട് സ്റ്റാർട്ട് ചെയ്തു, രണ്ടു വർഷമായി. രണ്ടാം ക്ലാസ് തൊട്ട് സ്റ്റാർട്ട് ചെയ്തിരുന്നു, പക്ഷെ സ്റ്റഡീസ് രണ്ടും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റിയില്ല. അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്തു. ലോക്ക്ഡൌൺ ഒക്കെ കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞു ഇനി തൊട്ട് പഠിക്കാൻ പോവാന്ന് പറഞ്ഞു.
4: പാട്ടല്ലാതെ എന്താ ഹോബീസ്?
5: വേറെ പടം വരയ്ക്കും, വാട്ടർ കളറാണ് കൂടുതലും ചെയ്യാറുള്ളത്.
4: പഞ്ചമി ഇന്ന് ഏത് ലളിതഗാനാ പാടുന്നത്?
5: വൈദേഹി. ഇന്ന്
4: ആ പാട്ട് കേൾക്കാം.

0: അവസാനമായിട്ട് ദേശഭക്തി ഗാനം പാടാനായിട്ട് അഞ്ചു കൂട്ടുകാരാണ് നമ്മളോടൊപ്പം ഉള്ളത്. എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട്?
1: ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ സ്കൂളിൽ നിന്ന് വരുന്നപ്പോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് തോന്നി.
2: ഭയങ്കര റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടെന്നൊക്കെ വിചാരിച്ച, ഫ്രണ്ട്ലി ആണെന്ന് ഇപ്പൊ മനസ്സിലായ സന്തോഷമുണ്ട്.
0: സ്റ്റുഡിയോ ഒക്കെ മുമ്പ് കണ്ടിട്ടുണ്ടോ?
1: ഞങ്ങളുടെ സ്കൂളിലൊരു സ്റ്റുഡിയോ ഉണ്ട്, ഉത്സവത്തിന്റെ പ്രാക്ടീസിന് വേണ്ടിയും എന്തെങ്കിലും പാട്ടിന്റെ റെക്കോർഡിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള.
0: ദേശഭക്തി ഗാനം ഈ പ്രോഗ്രാമിന് വേണ്ടി പഠിച്ചതാണോ?
1: അല്ല, ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചതാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം. അതിനു മുൻപ് നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേരുകൾ ഒന്ന് പറയണം.
3: രേവതി,
4: ശ്രീരക്ഷിത, അനശ്വര, രസ, അനഘ.

0: ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് കവടിയാർ നിർമ്മലാ ഭവൻ സ്കൂളിൽ നിന്ന് വന്ന കൂട്ടുകാരാണ് ഇന്നിവിടെ പരിപാടി അവതരിപ്പിച്ചത്. നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ പാട്ടുകളും കഥയും മോണോ ആക്റ്റും ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.
1: ബാലലോകം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കുട്ടികൾക്കുള്ള ചലച്ചിത്രഗാന പരിപാടി പഞ്ചാര മിഠായി. പാൽത്തു ജാൻവർ എന്ന ചിത്രത്തിൽ സുഹൈൽ കോയ വരികളെഴുതി ജസ്റ്റിൻ വർഗീസ് ഈണമിട്ട് തൻവിയും ദൃശ്യാനിലും പാടിയ ഗാനം കേൾക്കാം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ചിത്രശലഭങ്ങളുടെ വീട് എന്ന ചിത്രത്തിൽ നിഖിൽ കടലുണ്ടി, പ്രവീൺ വിജയകൃഷ്ണ എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ഉണ്ണികൃഷ്ണൻ വയനാടിന്റെ വരികൾക്ക് മുഹമ്മദ് ഷക്കീലിന്റെ സംഗീതം.
1: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.
2: ഫാം ടു സിറ്റി
3: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
2: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി.
4: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
5: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
6: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
7: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം.

സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
4: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
3: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടിയെന്നറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
6: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്. കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: പഞ്ചാര മിഠായിയിൽ ഇനി കേൾക്കാം. ഭാസ്കർ ദ റാസ്കൽ എന്ന ചിത്രത്തിൽ റഫീഖ് അഹമ്മദ് എഴുതി, ദീപക് ദേവ് ഈണമിട്ട് ശ്വേതയും ദേവിക ദീപക് ദേവും പാടിയ ഗാനം.

0: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
1: ആര്യശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയ മതി. അപ്പൊ കാർ കേട്ടു.
2: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ. മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
1: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
3: വിനു ശ്രീലകത്തിന്റെ വരികൾക്ക് എം ജി ശ്രീകുമാർ ഈണമിട്ട് റിമി ടോമി പാടിയ ഗാനം. ചിത്രം 8 മാർച്ച്.

0: ആകാശവാണി ആനന്ദപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസ് വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ മലയാളിയായ വിദർശ വിനോദ് ഉൾപ്പെട്ട സംഘം ഇന്ത്യയ്ക്കായി വെള്ളി മെഡൽ നേടി. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ മെഡൽ നേടുന്ന ആദ്യ മലയാളി വനിതയാണ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശി വിദർശ. ഏഷ്യൻ ഗെയിംസിൽ എയർ റൈഫിൾ ടീമിനത്തിൽ വെള്ളി മെഡൽ നേടിയ താരങ്ങളെ കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസൂഖ് മാണ്ഡവ്യ അഭിനന്ദിച്ചു. വിജയികൾക്കും മുഴുവൻ ഇന്ത്യൻ സംഘത്തിനും ഇനിയും നിരവധി അഭിമാനകരമായ നിമിഷങ്ങൾ ഉണ്ടാകട്ടെയെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ ആശംസിച്ചു. KSRTCയിൽ കാർഗോ സേവനങ്ങൾ കൂടി ഉൾപ്പെടുത്താൻ തീരുമാനം. ടിക്കറ്റ് ഇതര വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി മന്ത്രി CP ജോണിന്റെ നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. മനുഷ്യ വന്യജീവി സംഘർഷ പ്രശ്ന പരിഹാരത്തിന് സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികളുടെ ഭാഗമായി ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട് കോൺക്ലേവ് ഈ മാസം 29 തിരുവമ്പാടിയിൽ. കോൺക്ലേവിൽ വിദഗ്ധരും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കും. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്ര വിവര വിശകലന കേന്ദ്രം അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം നിർമ്മാണ പ്രവൃത്തിയുടെ ഭാഗമായ ഗർഡർ സ്ഥാപിക്കുന്നതിനാൽ ഇന്ന് രാത്രി 9 മുതൽ ഈ മാസം 26 വരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി അധികൃതർ. ചരക്ക്, കണ്ടെയ്നർ, മൾട്ടി ആക്സിൽ വാഹനങ്ങൾ നിർബന്ധമായും വെങ്ങളം രാമനാട്ടുകര ദേശീയപാത 66 വഴി പോകണം. നവംബർ 7 മുതൽ 17 വരെ നടത്തുന്ന പ്രസിദ്ധമായ പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. രഥോത്സവത്തിന് നേതൃത്വം നൽകുന്ന അഗ്രഹാര ക്ഷേത്ര ഭാരവാഹികൾ യോഗം ചേർന്ന് ഒരുക്കങ്ങൾ വിലയിരുത്തി. സെൽഫി എടുക്കുന്നതിനിടയിൽ ഇടുക്കി പാൽക്കുളം മേട്ടിലെ പാറക്കെട്ടിൽ നിന്ന് കാൽ വഴുതുവീണ് യുവാവ് മരിച്ചു. കഞ്ഞിക്കുഴി ആൽപ്പാറ സ്വദേശി

പ്രിയ ശ്രോതാക്കളെ, യുഗ്മഗാനങ്ങളുമായി എത്തിയ ഇന്നത്തെ ഗാനമാലികയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയിൽ ആദ്യം കേൾക്കാം ബാബ കല്യാണി എന്ന ചിത്രത്തിൽ വിധു പ്രതാപും ജോത്സ്നയും പാടിയ ഗാനം. വയലാർ ശരചന്ദ്ര വർമ്മയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം.

0: നാഷണൽ ആയുഷ് മിഷൻ പ്രകാശധാര ഇന്നുച്ചയ്ക്ക് 12:40.
1: കണ്ണാടി കടവത്ത് എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി ബാലഭാസ്കർ ഇടമിട്ട് യേശുദാസും സംഗീതയും പാടിയത്.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ. ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഗാനമാലികയിൽ ഇനി എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസും മഞ്ജരിയും നോവൽ എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ്. വരികളെഴുതിയത് ഈസ്റ്റ് കോസ്റ്റ് വിജയൻ.

0: ജീവിതശൈലി, രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
1: വയലാർ ശരചന്ദ്ര വർമ്മ വരികളെഴുതി, രവീന്ദ്രൻ സംഗീതം നൽകി, യേശുദാസും സുജാതയും പാടിയത് ചിത്രം മീഴ് രണ്ടിലും.

0: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
1: ആരെ കാണാൻ പോവാ?
0: ഭഗവതിയെ കാണാൻ.
1: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
0: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം മെമ്പർ അടിച്ചത് ഭഗവതി നടത്ത ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം മെമ്പറും ഞാൻ അവിടെ എടുക്കത്തുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: ഗാനരചന മുരുകൻ കാട്ടാക്കട, ഈണം നൽകിയത് വിദ്യാസാഗർ. താപ്പാന എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ, തുളസി യതീന്ദ്രൻ എന്നിവർ പാടിയത് കേൾക്കൂ.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ട്.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഗാനമാലികയിൽ ഒരു ഗാനം കൂടി. സൂപ്പർമാൻ എന്ന ചിത്രത്തിൽ ബിജു നാരായണൻ, സുജാത എന്നിവർ പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം നൽകിയത് എസ് പി വെങ്കടേഷ്.

0: യുഗ്മ ഗാനങ്ങളാണ് ഗാനമാലികയിൽ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം.
2: ആരോഗ്യകരമായ നാളേക്കായി ആയുർവേദം എന്ന പ്രചോദനാത്മകമായ പ്രമേയത്തിൽ 2026 സെപ്റ്റംബർ 23 11th ദേശീയ ആയുർവേദ ദിനം ആചരിക്കുകയാണ്. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം 2026 സെപ്റ്റംബർ 23 രാവിലെ 10 മണിക്ക് ആരോഗ്യ ആയുഷ് ദേവസ്വം വകുപ്പ് മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം കനകക്കുന്ന് പാലസ് ഹാളിൽ നിർവഹിക്കും.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ് സംസാരിക്കുന്നു.
3: ആരോഗ്യമുള്ള ഒരു നാളെ തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. ഇന്ന് നമ്മൾ കഴിക്കുന്ന ഓരോ ഉരുള ഭക്ഷണവും നമ്മുടെ ശരീരത്തിന് ഔഷധമാണോ രോഗകാരണമാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മൾ തന്നെയാണ്. ആയുർവേദം ഭാരതത്തിന്റെ പ്രാചീനവും പരമ്പരാഗതവുമായ ചികിത്സാശാസ്ത്രമാണ്. ആരോഗ്യ സംരക്ഷണത്തിൽ പരമ്പരാഗത ചികിത്സാ സമ്പ്രദായങ്ങളുടെ പ്രസക്തി മുൻകാലങ്ങളെക്കാൾ ഇന്ന് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ആയുസ്സിന്റെ വേദമായ ആയുർവേദം ഒരു ചികിത്സാശാസ്ത്രം എന്നതിലുപരി ഒരു ജീവിതരീതിയാണ്. രോഗചികിത്സയേക്കാൾ ശാരീരികവും മാനസികവും സാമൂഹികവും ആത്മീയവുമായ ആരോഗ്യ പരിപാലനത്തിനും രോഗപ്രതിരോധത്തിനുമാണ് ഈ ശാസ്ത്രം ഊന്നൽ നൽകുന്നത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ ചികിത്സ പ്രതിപാദിക്കുന്നത് 2 രീതിയിലാണ്. രോഗം വരാതിരിക്കാൻ പാലിക്കേണ്ട ചര്യകൾ പറയുന്ന സ്വസ്ഥവൃത്തവും രോഗകാരണങ്ങളും ചികിത്സയും രോഗം ആവർത്തിക്കാതിരിക്കാനുള്ള മാർഗങ്ങൾ പറയുന്ന ആതുരവൃത്തവും. ആരോഗ്യവാനായ ഒരാൾ ഉണർന്നെഴുന്നേൽക്കുന്നതു മുതൽ ഉറങ്ങുന്നതുവരെ പാലിക്കേണ്ട ചര്യകൾ പ്രതിപാദിക്കുന്ന ദിനചര്യയും കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ആഹാരവും ചര്യകളും ചിട്ടപ്പെടുത്തുവാൻ സഹായിക്കുന്ന ഋതുചര്യയും ആരോഗ്യ പരിപാലനത്തിൽ ആയുർവേദം നിഷ്കർഷിക്കുന്ന 2 നെടുംതൂണുകളാണ്. ഓരോരുത്തരുടെയും ശരീരത്തിനുള്ളിൽ ഒരു ജൈവ ഘടികാരം ഉണ്ട്. ഇതിനെ

സിർക്കാഡിയൻ റിതം എന്ന് വിളിക്കുന്നു. പ്രകൃതിയോടിണങ്ങിയുള്ള ജീവിതം ഈ ഘടികാരത്തിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുന്നു. ഇന്നത്തെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങൾ നമ്മെ തെറ്റായ ആഹാര രീതിയിലേക്കും വ്യായാമക്കുറവിലേക്കും കടുത്ത മാനസിക സമ്മർദ്ദത്തിലേക്കും തള്ളിവിടുന്നു. വർദ്ധിച്ചു വരുന്ന ജീവിതശൈലി രോഗങ്ങൾ ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ്. ICMR പ്രസിദ്ധീകരിച്ച 2023 കണക്കിൽ കേരളത്തിൽ പ്രമേഹ ബാധിതർ 23.6%. അതായത് രാജ്യത്ത് 3rd സ്ഥാനം. 18% പേർ പ്രമേഹത്തിന്റെ വക്കിലുമാണ്. അമിത രക്തസമ്മർദ്ദത്തിന്റെ കണക്ക് 40%. അതായത് ആകെ രോഗഭാരത്തിന്റെ 56.4% അനാരോഗ്യകരമായ ഭക്ഷണം മൂലമാണെന്ന് 2024 ICMR നടത്തിയ പഠനത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആരോഗ്യ സൂചികകളിൽ രാജ്യത്തിന് മാതൃകയായ കേരളം ഇന്ന് നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണിത്. ശരീരത്തെ താങ്ങി നിർത്തുന്ന 3 നെടുന്തൂണുകൾ, അതായത് ത്രയോപസ്തംഭങ്ങൾ ആയ ആഹാരം, നിദ്ര, ബ്രഹ്മചര്യം എന്നിവയിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് ആഹാരത്തിന് തന്നെയാണ്. ആദ്യമായി ആഹാരം എങ്ങനെ തിരഞ്ഞെടുക്കണം എന്ന് നോക്കാം. പോഷകസമൃദ്ധമായ സമീകൃതാഹാരം ശീലമാക്കുക. ഭക്ഷണത്തിന്റെ സ്വഭാവം, പാകം ചെയ്യുന്ന രീതി, ചേരുവകൾ, അളവ്, ദേശം, കാലം, കഴിക്കുന്ന രീതി, കഴിക്കുന്ന ആളുടെ പ്രകൃതി എന്നീ 8 ഘടകങ്ങളും വളരെ പ്രധാനമാണ്. ത്രിദോഷങ്ങളായ വാത പിത്ത കഫങ്ങളുടെ ഏറ്റക്കുറച്ചിലിനനുസരിച്ച് 7 തരത്തിൽ നമ്മുടെ ശരീരപ്രകൃതി രൂപപ്പെടുന്നു. ഉദാഹരണത്തിന്, വാതപ്രകൃതിയായ ഒരാൾ കൂടുതൽ ജലാംശവും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതാവും ഭാവിയിൽ വാത രോഗങ്ങൾ ബാധിക്കാതിരിക്കാൻ ഉചിതം. അതുപോലെ ദേശാനുസൃതമായ ആഹാരം എന്നാൽ അധികം വെള്ളക്കെട്ടും തണുത്ത കാറ്റും ഉള്ള പ്രദേശത്ത് ഉള്ളവർക്ക് കഫപ്രധാന രോഗങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. ആയതിനാൽ അവർ അമിതമായി മധുരവും കൊഴുപ്പും സ്നിഗ്ധതയേറിയതുമായ ഭക്ഷണങ്ങൾ ഉപയോഗിക്കാത്തതാവും ഉചിതം. കാലാനുസൃതമായ ഭക്ഷണം എന്ന് പറയുമ്പോൾ മഴക്കാലം കഴിഞ്ഞ് വെയിൽ കനക്കുന്ന ശരത്കാലത്ത് പിത്തദോഷം വർദ്ധിക്കുന്നതിനാൽ അമിതമായ എരിവ്, പുളി, ഉപ്പ് എന്നിവ ഒഴിവാക്കി എളുപ്പം ദഹിക്കുന്നതും ജലാംശം കൂടുതലുള്ളതുമായ ഭക്ഷണങ്ങൾ ശീലമാക്കുന്നതാവും ഉചിതം. ബാർലി, ഗോതമ്പ്, ചെന്നല്ലരി, ഞവരേരി, ചെറുപയർ, പാൽ, നെയ്യ്, മോര്, തേൻ, പടവലം, ഇന്ദുപ്പ്, ഇലക്കറികൾ, നാരടങ്ങിയ ഭക്ഷണങ്ങൾ, റാഗി, നെല്ലിക്ക, ചെറുമത്സ്യങ്ങൾ എന്നിവ നിത്യം ഉപയോഗിക്കുവാൻ ആയുർവേദം നിഷ്കർഷിക്കുന്നു. മൈദ, ബേക്കറി പലഹാരങ്ങൾ, ഉഴുന്ന്, ചിക്കൻ, മട്ടൺ, ശർക്കര ചേർന്ന പലഹാരങ്ങൾ, അച്ചാറുകൾ, സ്പൈസി ഫുഡ്, മദ്യം എന്നിവ നിത്യം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. ഭക്ഷണം എത്ര അളവിൽ എങ്ങനെ കഴിക്കണം? ദഹനശക്തിക്ക് അനുസൃതമായിരിക്കണം നമ്മുടെ ഭക്ഷണം. ഭക്ഷണം കഴിക്കുവാനായി വൃത്തിയുള്ള ഇടം തിരഞ്ഞെടുക്കുക. ടേബിൾ മാനേഴ്സ് കൃത്യമായി പാലിക്കുക. ചൂടോടെ, മിതമായ അളവിൽ, സ്നിഗ്ധതയോടെ ഭക്ഷണം കഴിക്കണം. ധൃതി കൂടാതെ ഭക്ഷണം സാവധാനത്തിൽ ചവച്ചരച്ച് കഴിക്കുക. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യവും നാം കഴിക്കുന്ന ഭക്ഷണത്തെ ആശ്രയിച്ചിരിക്കുന്നു. അതിനാൽ ഭക്ഷണത്തിൽ മനസ്സർപ്പിച്ച് മൈൻഡ്ഫുൾ ഈറ്റിംഗ് ശീലമാക്കുക. ടിവിക്കും മൊബൈലിനും മുന്നിലുള്ള ഭക്ഷണം ഒഴിവാക്കാം. നമ്മുടെ വയറിന്റെ പകുതി ഭാഗം ആഹാരത്തിനും കാൽഭാഗം വെള്ളത്തിനും ബാക്കി കാൽഭാഗം ദഹനത്തിനും വായുസഞ്ചാരത്തിനുമായി ഒഴിച്ചിടുക. 1/4 ഓഫ് വാട്ട് യു ഈറ്റ് കീപ്സ് യു അലൈവ്, ദ അതർ 3/4 കീപ് യുവർ ഡോക്ടേഴ്സ് അലൈവ് എന്നൊരു ഈജിപ്ഷ്യൻ ചൊല്ല് പ്രചാരത്തിലുണ്ട്. ഇനി ഭക്ഷണം പാകം ചെയ്യുന്ന വിധം. ശരിയായ രീതിയിൽ ഭക്ഷണം പാകപ്പെടുത്തി സേവിക്കുക. മാംസം ശരിയായ രീതിയിൽ പാകപ്പെടുത്താതെ ഉപയോഗിക്കുന്ന ജങ്ക് ഫുഡ് സംസ്കാരം ഒഴിവാക്കുക. പ്രകൃതിദത്തമായ മൺപാത്രങ്ങളോ ലോഹങ്ങളോ പാകം ചെയ്യാനായി ഉപയോഗിക്കുക. പ്ലാസ്റ്റിക്, അലൂമിനിയം, നോൺ സ്റ്റിക് എന്നിവ പാചകത്തിനായി ഉപയോഗിക്കാതിരിക്കുക. ആഹാരം എപ്പോൾ കഴിക്കണം? 3 പ്രധാന ഭക്ഷണമാണ് നാം കഴിക്കാറുള്ളത്. പ്രാതൽ, ഉച്ചഭക്ഷണം, രാത്രി ഭക്ഷണം. ഓരോ പ്രധാന ഭക്ഷണത്തിനും ഇടയിൽ 6 മണിക്കൂർ ഇടവേള ഉണ്ടായിരിക്കണം. ഒരു നേരത്തെ ഭക്ഷണം പൂർണ്ണമായും ദഹിച്ച ശേഷം വീണ്ടും കഴിക്കുക. ഏമ്പക്കത്തിൽ മുൻപ് കഴിച്ച ആഹാരത്തിന്റെ മണമോ രുചിയോ അനുഭവപ്പെടാതിരിക്കുക. മലമൂത്ര വിസർജനങ്ങൾ കൃത്യമായി നടക്കുക. ശരീരത്തിനും വയറിനും ഭാരം അനുഭവപ്പെടാതിരിക്കുക എന്നിവയാണ് ഭക്ഷണം പൂർണ്ണമായി ദഹിച്ചു എന്നതിന്റെ ലക്ഷണം. വിരുദ്ധാഹാരം. എന്തു കഴിക്കുന്നു എന്നതുപോലെ പ്രധാനമാണ് എന്തിനോടൊപ്പം കഴിക്കുന്നു എന്നുള്ളത്. ഒറ്റയ്ക്ക് ഗുണകരമായ ഭക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുമ്പോൾ കാലക്രമേണ ശരീരത്തിൽ വിഷസമാനമായ

0: അവസ്ഥ സൃഷ്ടിക്കുന്നതാണ് വിരുദ്ധാഹാരം. ദേശം, കാലം, ദഹനശക്തി, അളവ്, പാകം ചെയ്യുന്ന രീതി എന്നിങ്ങനെ 18 തരം വിരുദ്ധാഹാരങ്ങൾ ചരകാചാര്യൻ വിവരിക്കുന്നു. ഉദാഹരണത്തിന്, മത്സ്യത്തോടൊപ്പം പാൽ, തൈര്, തേൻ, ശർക്കര, ഉഴുന്ന്, മുളപ്പിച്ച ധാന്യങ്ങൾ എന്നിവ കഴിക്കരുത്. പാലിനൊപ്പം പഴവർഗ്ഗങ്ങൾ, മുതിര, ചക്ക, ഉഴുന്ന്, ഉപ്പ് എന്നിവ വിരുദ്ധമാണ്. തേനും നെയ്യും തുല്യ അളവിൽ ചേർക്കരുത്. തേൻ ചൂടാക്കുന്നതും രാത്രിയിൽ തൈര് കഴിക്കുന്നതും ദോഷകരം. ഇന്ന് നമ്മൾ സ്വാദിഷ്ടമായി കഴിക്കുന്ന ഫ്രൂട്ട് സാലഡ് കൂടാതെ ഇന്ന് നമ്മൾക്ക് ഭക്ഷണത്തിൽ ചേർക്കുന്ന പ്രിസർവേറ്റീവ്സ്, ജനറ്റിക്കലി എഞ്ചിനീയർഡായിട്ട് ലഭിക്കുന്ന വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, ഓക്സിറ്റോസിൻ പോലെയുള്ള പ്രോട്ടീൻ കൃത്രിമമായി ചേർക്കുന്ന പാൽ എന്നിവയെല്ലാം വിരുദ്ധാഹാരങ്ങൾക്ക് ഉദാഹരണമാണ്. ഈ വിരുദ്ധാഹാരങ്ങൾ നിരന്തരം ശീലമാക്കിയാൽ ക്രമേണ നമ്മുടെ ദഹന വ്യവസ്ഥയെ, അതായത് ഗട്ട് മൈക്രോബയോം, നശിപ്പിക്കുകയും ഇൻഫ്ലമേറ്ററി ബവൽ ഡിസീസ്, ഇറിറ്റബിൾ ബവൽ സിൻഡ്രം പോലെയുള്ള ഗുരുതരമായ ദഹന പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യും. കൂടാതെ നമ്മുടെ പ്രധാന പോഷകാഹാരങ്ങളായ കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് പോലെയുള്ള ആഹാരത്തിന് ആഗിരണം തടയുകയും ക്രമേണ രോഗപ്രതിരോധ ശേഷി നശിക്കുകയും ചെയ്യും. ആഹാരം എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ഉള്ളിലേക്ക് ആഹരിക്കുന്നത് എന്നാണ്. നമ്മൾ ആഹരിക്കുന്നത് വായിലൂടെ മാത്രമല്ല, കണ്ണിലൂടെ കാണുന്നതും കാതിലൂടെ കേൾക്കുന്നതും മനസ്സിൽ നിറയ്ക്കുന്ന ചിന്തകളും നമ്മുടെ ആഹാരമാണ്. ത്രിദോഷങ്ങൾ സമാവസ്ഥയിലായിരിക്കുക, ദഹന വ്യവസ്ഥ ശരിയായിരിക്കുക, പ്രസന്നതയുള്ള ഒരാത്മാവും ഇന്ദ്രിയങ്ങളും മനസ്സും ഉണ്ടാകുക എന്നതാണ് ആരോഗ്യത്തിന്റെ ലക്ഷണം. ഇതിനെ അന്വർത്ഥമാക്കുന്ന രീതിയിലാകട്ടെ ഇനി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതചര്യ.
1: ജീവിതശൈലി രോഗപ്രതിരോധത്തിലും നിയന്ത്രണത്തിലും ആഹാരത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നെടുമങ്ങാട് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ നാഷണൽ ആയുഷ് മിഷൻ സ്പെഷ്യലിസ്റ്റ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പൂർണിമ പ്രേംചന്ദ്. പ്രായോജകർ നാഷണൽ ആയുഷ് മിഷൻ കേരളം. നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര സമാപിക്കുന്നു.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. നാളെ രാവിലെ 11:00 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ യുജിസി നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത്ത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496556321. മറ്റൊരു നമ്പർ 9496556321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. പ്രധാന വാർത്തകളെ തുടർന്ന് ഈണപ്പൂക്കൂടയിൽ കേൾക്കാം. ഇത് ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 1 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ന്യൂഡൽഹിയിൽ പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെയും ഭാവി എന്ന വിഷയത്തിൽ നടത്തുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന സമ്മേളനത്തെ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് അഭിസംബോധന ചെയ്യും. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലാണ് രണ്ട് ദിവസത്തെ സമ്മേളനം സംഘടിപ്പിക്കുന്നത്. രാജ്യത്തെ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണ് കേരളമെന്ന് കേന്ദ്ര സഹമന്ത്രി സുഗാന്ത മജുംദാർ. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സ് നാടിന് സമർപ്പിക്കുകയായിരുന്നു അദ്ദേഹം. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ഇനത്തിൽ ഇന്ത്യയുടെ ഇലവേനിൽ വലാരിവൻ വെള്ളിമെഡൽ നേടി. നേരത്തെ ടീം ഇനത്തിൽ നേടിയ വെള്ളിമെഡലിന് പുറമെയാണ് വ്യക്തിഗത ഇനത്തിലും അവർ വെള്ളി സ്വന്തമാക്കിയത്. ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ വെള്ളിമെഡൽ നേടി ചരിത്രമെഴുതിയ വിദർശ കെ വിനോദിനെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. ഫോണിൽ വിളിച്ചാണ് മുഖ്യമന്ത്രി അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നത്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റ് രണ്ടാം സെമിയിൽ ബംഗ്ലാദേശിന് 196 റൺസ് വിജയലക്ഷ്യം. നേരത്തെ ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത ഇന്ത്യ 4 വിക്കറ്റിന് 195 റൺസ് എടുത്തു. ശ്രീനാരായണ ഗുരുവിന്റെ 99ാം സമാധി ദിനാചരണം നാളെ ശിവഗിരിയിൽ നടത്തും. രാവിലെ പരിനിർവാണ മഹാസമ്മേളനവും ശതാബ്ദി ആചരണവും മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് മുന്നോടിയായി പത്തനംതിട്ട ജില്ലാ കളക്ടർ എ നിസാമുദ്ദീന്റെ നേതൃത്വത്തിൽ സന്നിധാനം, പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ അടിസ്ഥാന സൌകര്യങ്ങളും സുരക്ഷാ മുന്നൊരുക്കങ്ങളും വിലയിരുത്തി. തിരുവനന്തപുരത്ത് ചേർന്ന ശബരിമല മുന്നൊരുക്ക അവലോകന യോഗത്തിലെ തീരുമാനങ്ങളുടെ തുടർ നടപടികൾ അവലോകനം ചെയ്യുന്നതിന്റെ ഭാഗമായാണ് വിലയിരുത്തൽ. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത. തീരദേശവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദേശീയ സമുദ്രവിവര വിശകലന കേന്ദ്രം അറിയിച്ചു. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 2 മണിക്ക് കേൾക്കാം.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഏവർക്കും ഈണപ്പൂക്കൂടയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ പ്രിയഗാനം തത്സമയം കേൾക്കാനായി ഇപ്പോൾ തന്നെ ഞങ്ങൾക്ക് സന്ദേശമയക്കൂ. സന്ദേശമയക്കുമ്പോൾ ഇഷ്ടഗാനത്തോടൊപ്പം നിങ്ങളുടെ പേരും സ്ഥലവും ഉൾപ്പെടുത്താൻ മറക്കരുത്. സന്ദേശമയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഇതാണ്: 8281420305. സന്ദേശമയക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി: 8281420305. ഈണപ്പൂക്കൂടയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പമുള്ളത് ആര്യ പ്രസന്നൻ. 2 മണിവരെയാണ് ഈ പരിപാടിയുടെ സമയം.

ഈണപ്പൂക്കുടയിൽ നമുക്ക് ആദ്യം കേൾക്കാം എറണാകുളം കുമ്പളത്തുള്ള സരിതയുടെ ഇഷ്ടഗാനം. ഗീതം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, ഈണം നൽകിയത് രവീന്ദ്രൻ.

വെമ്പായത്ത് നിന്നും സിനി സന്ദേശം അയച്ചിരിക്കുന്നത്. ആഗമനം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനത്തിനായാണ്. വരികളെഴുതിയത് ഒ എൻ വി കുറുപ്പ്, ഈണം നൽകിയത് വിദ്യാധരൻ.

ഈണപ്പൂക്കൂടയിൽ ഇനി ചിത്രപാടിയ ഗാനം കേൾക്കാം. ചിത്രം സത്യം ശിവം സുന്ദരം. പേരമ്പഴുതൂർ നിന്നും രചിത സുജുലാലാണ് ഈ ഗാനത്തിനായി സന്ദേശം അയച്ചത്. വരികളെഴുതിയത് കൈതപ്രം, ഈണം നൽകിയത് വിദ്യാസാഗർ.

തിരുവനന്തപുരം ചെമ്പകശ്ശേരിയിൽ നിന്നും താര സന്ദേശമയച്ചിരിക്കുന്നു. സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിൽ പി സുശീല പാടിയ ഗാനത്തിനായി. വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിംഗ് കാർഡ് എടുത്ത് കൈ പിടിച്ചിരിക്കുന്നത്?
1: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
2: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാർ ഈണം നൽകി. ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ശ്യാമ. ഈ ഗാനത്തിനായി സന്ദേശം അയച്ചിരിക്കുന്നു വർക്കലിൽ നിന്നും കണ്ണൻ, അശ്വതി, വൈഷ്ണവ് എന്നീ ശ്രോതാക്കൾ.

കള്ളിച്ചെല്ലമ്മ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം, രചന പി ഭാസ്കരൻ ഈണം നൽകിയത് കെ രാഘവൻ. ഇത് കാഞ്ഞിരംപാറയുള്ള രോഹിണിയുടെ ഇഷ്ടഗാനം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
3: Attention, national recognition for your hard work, for those making outstanding contributions to the animal husbandry and dairy sector and embracing innovative practices. The Department of Animal Husbandry and Dairy, Government of India, invites nominations for the prestigious National Gopal Ratna Awards 2026. The awards recognize excellence in three categories: Best Dairy Farmer, Best Dairy Cooperative Society, Best Artificial Insemination Technician. And there is more. Special provisions have been made for the Northeastern region and Himalayan states. Nomination period 10th August to September 30th, 2026. So what are you waiting for? Apply today at www.awards.gov.in or visit your nearest CSC center to submit your nomination. National Gopal Ratna Awards 2026, issued in public interest by the Department of Animal Husbandry and Dairy, Government of India.
4: കരമണനന്നും ഹരി, അനീഷ്, അജീഷ്, ഭാനു, കേശു, നിഷ, ആമി, ശ്രീലത എന്നീ ശ്രോതാക്കൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു നൃത്തശാല എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് വി ദക്ഷിണാമൂർത്തി.

0: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: ഈണപ്പൂക്കോടയിലെ അടുത്ത ഗാനം വെള്ളനാട് നിന്നും പ്രസാദ്, പ്ലാക്കോട് നിന്നും ഹരി എന്നീ ശ്രോതാക്കൾ ആവശ്യപ്പെട്ടതാണ്. വേനൽ കിനാവുകൾ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എൽ വൈദ്യനാഥന്റെ സംഗീതം.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
2: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
3: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: കണ്ണൂർ അഴീക്കൽ നിന്നും ഷമീൻ ബാലകൃഷ്ണൻ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. വെള്ളം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം. രചന മുല്ലനേഴി, ഈണം നൽകിയത് ജി ദേവരാജൻ.

0: രാമേട്ട 100 ഗ്രാം പേട തരൂ.
1: 250 ഗ്രാമിൽ കുറവ് കിട്ടില്ല.
0: അയ്യോ അതെന്താ,
1: മിനിമം വാങ്ങിയല്ലേ പറ്റൂ.
0: അല്ല ചേട്ടാ, ഇപ്പൊ ബാങ്ക് അക്കൗണ്ട് പോലും മിനിമം ബാലൻസ് ചോദിക്കാറില്ല.
2: ബാങ്ക് അക്കൗണ്ട് മിനിമം ബാലൻസ് ഇല്ല?
0: അതെ, ബേസിക് സേവിംഗ്സ് ബാങ്ക് ഡിപ്പോസിറ്റ് അക്കൗണ്ട്, അതായത് BSBD അക്കൗണ്ട്. ഇതിൽ മിനിമം ബാലൻസ് വേണ്ട, പക്ഷെ ഗുണങ്ങൾ ഒരുപാടുണ്ട്. ATM കം ഡെബിറ്റ് കാർഡ്, മൊബൈൽ ആൻഡ് ഇന്റർനെറ്റ് ബാങ്കിംഗ്, പാസ്ബുക്ക്, ചെക്ക് ബുക്ക് എല്ലാം ലഭിക്കും. അതും ഒരു ചാർജും ഇല്ലാതെ.
3: അത് കൊടുത്തേക്ക്.
4: RBI പറയുന്നു BSBD അക്കൗണ്ട് മിനിമം ബാലൻസ് വേണ്ട, മാക്സിമം സൗകര്യങ്ങൾ ഉറപ്പ്.
5: കല്ലമ്പലത്തുള്ള ജയശ്രീ, മനോജ്, ശ്രീരാജ് എന്നിവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഗാനം ഇതാണ്, നഖക്ഷതങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്ര പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.
2: തിരുവനന്തപുരം മുട്ടട നിന്നും ജയലക്ഷ്മി വിക്രമൻ ആവശ്യപ്പെടുന്ന ഗാനം സിന്ദൂരരേഖ എന്ന ചിത്രത്തിൽ കൈതപ്രം എഴുതി ശരത് ഈണം നൽകി യേശുദാസ് പാടിയത്.

ഈണപ്പൂക്കുടയിൽ ഒരു ഗാനം കൂടി കേൾക്കാം. കൊല്ലം കടയ്ക്കൽ നിന്നും ദീപ ആവശ്യപ്പെട്ടതാണ്. ഹൃദയമൊരു ക്ഷേത്രം എന്ന ചിത്രത്തിൽ ശ്രീകുമാരൻ തമ്പി എഴുതി, ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയത്.

0: പ്രിയ ശ്രോതാക്കളെ, ഈണപ്പൂക്കൂടിയുടെ ഇന്നത്തെ സമയം പൂർണ്ണമാകുകയാണ്. സന്ദേശങ്ങൾ അയച്ച എല്ലാ ശ്രോതാക്കൾക്കും അനന്തപുരി FM-ന്റെ നന്ദി അറിയിക്കുന്നു. ഈണപ്പൂക്കൂടിയിൽ ഇന്ന് ശ്രോതാക്കൾക്കൊപ്പം ഉണ്ടായിരുന്നത് ആര്യ പ്രസന്നൻ. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 2 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ വെള്ളിമെഡൽ നേടിയ ടീം അംഗങ്ങളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു അഭിനന്ദിച്ചു. ഈ മികച്ച നേട്ടം ഗെയിംസിൽ ഇന്ത്യയുടെ മെഡൽ നേട്ടത്തിന് തുടക്കം കുറിച്ചുവെന്നും രാജ്യത്തിന് അഭിമാനകരമാണെന്നും അവർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഏഷ്യൻ ഗെയിംസിൽ വനിതകളുടെ മിക്സഡ് മാർഷൽ ആർട്സിൽ വെങ്കല മെഡൽ നേടുന്ന രാജ്യത്തെ ആദ്യ കായിക താരമെന്ന ചരിത്ര നേട്ടം സുജിക തരിയലിന് സ്വന്തം. മംഗോളിയയുടെ അൽതാൻ ചിമങ് ബൈക്കൽമായെ പരാജയപ്പെടുത്തിയാണ് സുജികയുടെ നേട്ടം. ശബരിമല തീർത്ഥാടന കാലത്ത് റോഡ് യാത്രകൾ സുരക്ഷിതമാക്കാൻ 13.88 കോടി രൂപയുടെ പ്രത്യേക പദ്ധതിക്ക് സംസ്ഥാന റോഡ് സുരക്ഷാ അതോറിറ്റി അംഗീകാരം നൽകിയതായി മന്ത്രി CP ജോൺ. പൊതുമരാമത്ത് വഴിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുകയെന്ന് മന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. പാലക്കാട് കൽപ്പാത്തി രഥോത്സവത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് തുടക്കം. നവംബർ 7 മുതൽ 17 വരെയാണ് രഥോത്സവം. വൈദ്യുതി മേഖലയിൽ ദീർഘവീക്ഷണത്തോടെ പദ്ധതികൾ നടപ്പാക്കാതിരുന്നതാണ് സംസ്ഥാനം ഇന്ന് നേരിടുന്ന രൂക്ഷമായ വൈദ്യുതി പ്രതിസന്ധിയുടെ പ്രധാന കാരണമെന്ന് BB ഗോപകുമാർ MLA. KSEB ഓഫീസേഴ്സ് സംഘ് സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് സുൽത്താൻ ബത്തേരി പോലീസ് സ്റ്റേഷനിലെ സ്റ്റോർ റൂമിൽ നിന്ന് തൊണ്ടി മുതൽ മോഷ്ടിച്ച സംഭവത്തിലെ പ്രതിയായ പോലീസുകാരൻ സബിത് പിടിയിൽ. എറണാകുളത്ത് നിന്നാണ് അന്വേഷണ സംഘം ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ. ബംഗ്ലാദേശിനെ 114 റൺസിനാണ് ഇന്ത്യ തോൽപ്പിച്ചത്. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക് കേൾക്കാം.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണ വില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.

പ്രിയ ശ്രോതാക്കളെ, ഇനി മലയാളം ചലച്ചിത്ര ഗാനങ്ങളിലേക്ക്. ചോല എന്ന ചിത്രത്തിനു വേണ്ടി സി ജെ ബേസിൽ രചനയും സംഗീതവും നിർവഹിച്ച് ഹരീഷ് ശിവരാമകൃഷ്ണനും സിത്താരയും പാടിയത്.

ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. ലംഹേ സ്പോൺസേർഡ് പരിപാടിക്ക് ശേഷം ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.

0: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: അങ്കമാലി ഡയറീസ് എന്ന ചിത്രത്തിൽ പ്രശാന്ത് പിള്ളയുടെ സംഗീതത്തിൽ അങ്കമാലി പ്രാഞ്ചി, ഫെബിൻ പൌലോസ്, ജോയ് ചിറകിൽ എന്നിവർ പാടിയും ഗാനം.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.

0: ഹരിചരണം മോഹനഭോഗരാജവും ബാഹുബലി ദ ബിഗിനിങ് എന്ന ചിത്രത്തിൽ പാടിയ ഗാനമാണ് കേട്ടത്.
1: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
2: അത് മനുഷ്യബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ ചിത്രങ്ങളുമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ എത്തുന്നവരുണ്ടാവും, ഈ സംഗീതത്തിലൂടെ എത്തുന്നവരുണ്ടാവും. അത് ഒരു ആന്തരികമായിട്ടുള്ള ഒരു അനുഭവമാണ്, ആ തിരിച്ചറിവാണ് നമ്മൾ ഒരു കലാകാരനാകുന്നത്.
1: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.
0: തിരിപ്പൂക്കളിൽ എനിക്ക് കേൾക്കാം വെള്ളക്കാര ദുരൈ എന്ന ചിത്രത്തിൽ വൈക്കം വിജയലക്ഷ്മി പാടി.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: SP ബാലസുബ്രഹ്മണ്യം പുന്നകൈ മന്നൻ എന്ന ചിത്രത്തിൽ പാടിയ ഗാനം കേൾക്കാം.

ഇതുവരെ കേട്ടത് തിരൈപ്പൂക്കൾ. ഇത് ആകാശവാണി അനന്തപുരി FM 101.9. സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായി കാണുന്ന ഒരു രോഗാവസ്ഥയാണ് വെരിക്കോസ് വെയിൻ. വെരിക്കോസ് വെയിനിനെ കുറിച്ച് സംസാരിക്കുവാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ സർജറി വിഭാഗം സീനിയർ കൺസൾട്ടന്റ് ഡോക്ടർ രാജീവ് കുമാർ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. എന്താണ് വെരിക്കോസ് വെയിൻ എന്ന രോഗം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
2: വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാല് തടിച്ച് ചുരുണ്ടുകൂടി വാൽവുകളുടെ പ്രവർത്തനം നഷ്ടപ്പെട്ട് രക്തോട്ടം ചെറിയ രീതിയിൽ തടസ്സപ്പെട്ടിട്ട് വെയിനകത്തെ പ്രഷർ കൂടി നിൽക്കുന്നതിനെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരാളുടെ കാല് നോക്കിയാൽ കാലിൽ ഒരുപാട് തടിച്ച് ചുരുണ്ടുകൂടി കിടക്കുന്ന, കാണാൻ അരോചകമായി തോന്നുന്ന രീതിയിൽ കിടക്കുന്ന തടിച്ച വെയിൻസിനെയാണ് പൊതുവെ സമൂഹം ഇതിനുള്ള ആൾക്കാർ വെരിക്കോസ് വെയിൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ വെരിക്കോസ് വെയിൻ തടിച്ച ഞരമ്പുകൾ മാത്രമല്ല, അതിൻ്റെ കൂടെ തന്നെ തൊലിക്കും പല പല ചേഞ്ചസും ഉണങ്ങാത്ത മുറിവുകളും ഇതെല്ലാം ചേർന്ന് കിട്ടുന്നതിനാണ് ഇതിൻ്റെ ടോട്ടൽ ഇതിൻ്റെ പത്തോളജി എന്ന് നമ്മൾ പറയുന്നത്.
1: സർ, എന്ത് കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന രോഗം ഉണ്ടാകുന്നത്?
2: പ്രധാന കാരണം പലരും പല പല തിയറീസ് ആണിത്. അതിൽ ഒന്നാമത്തേത്, നമ്മുടെ വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, രക്തത്തെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് എത്തിക്കുക. നമ്മുടെ രക്തത്തിന്റെ ചമ്രണം എന്ന് വെച്ചാൽ രണ്ട് തരം രക്തക്കുഴലുകളാണ്, ഒന്ന് ആർട്ടറി, രണ്ട് വെയിൻ. ആർട്ടറിയിലെ ബ്ലഡ് എന്ന് വെച്ചാൽ ശ്വാസകോശത്തിൽ നിന്ന് ഓക്സിജനേറ്റ് ചെയ്ത ബ്ലഡ് ശരീരത്തിലെ പല കോശങ്ങളിൽ എത്തിക്കുകയാണ് ആർട്ടറിയുടെ ജോലി. ഈ ബ്ലഡിന്റെ ഓക്സിജനൊക്കെ യൂസ് ചെയ്ത് അതിന്റെ പോഷകങ്ങളൊക്കെ യൂസ് ചെയ്ത ശേഷം തിരിച്ച് ഹാർട്ടിലോട്ടും തിരിച്ച് ശ്വാസകോശത്തിലോട്ട് എത്തിച്ച് അതിനെ ഓക്സിജനേറ്റ് ചെയ്യുന്ന ജോലിയാണ് വെയിൻസിനുള്ളത്. വെരിക്കോസ് വെയിനിന്റെ പത്തോളജി മനസ്സിലാക്കണമെങ്കിൽ അതിന്റെ ഈ സിസ്റ്റം മനസ്സിലാക്കണം, എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ ഒരാൾ ശരീരത്തിലെ രക്തം ആർട്ടറി വഴി കോശങ്ങളിലെത്തുകയും ഈ കോശങ്ങളിൽ വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും എടുത്ത് സ്വീകരിച്ച ശേഷം ഈ രക്തം തിരിച്ച് വെയിൻ വഴി നമ്മൾ ശ്വാസകോശങ്ങളിലും ഹാർട്ടിലും എത്തുകയും അവിടുന്ന് ഓക്സിജനേറ്റ് ചെയ്ത് വീണ്ടും ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. അപ്പോൾ ഹാർട്ട് എന്താ ചെയ്യുന്നത്, പമ്പ് ചെയ്യും. അപ്പം ഇങ്ങനെ ഒഴുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം, പമ്പിങ് വേണം, ഒരു ഫോഴ്സ് വേണം. അപ്പം ആർട്ടറിയിലുള്ള ബ്ലഡ് ആണെങ്കിൽ ഹാർട്ട് പമ്പ് ചെയ്ത് കോശങ്ങളിൽ എത്തിക്കുന്നു. തിരിച്ച് ഹാർട്ടിലോട്ട് എങ്ങനെ പോകും, പമ്പിങ് വേറൊരെണ്ണം ഇല്ല. അപ്പം അതിന് എന്താണ് വരുന്നത്, കിട്ടുന്നത് നമ്മുടെ ഈ കാലിലെ മസിലുകളുടെ പ്രവർത്തനമാണ് ഒരു പമ്പായിട്ട് ആക്ട് ചെയ്യുന്നത്. അതിനാണ് കാഫ് മസിൽ പമ്പ് എന്ന് പറയും. നമുക്ക് നോക്കിയാൽ ഈ വെരിക്കോസ് വെയിൻ കാലുകളിൽ മാത്രമേ കാണുന്നുള്ളൂ, കൈകളിൽ വെരിക്കോസ് വെയിൻ നമ്മൾ പറയാറില്ല. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലിലാണല്ലോ പ്രഷർ കൂടുതൽ വരുന്നത് എണീറ്റ് നിൽക്കുന്ന ആൾക്ക്. അപ്പം ഈ കാലിലെ മാംസപേശികൾ ചുരുങ്ങുകയും പ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന പമ്പിങ് ആക്ഷനാണ് ഈ വെയിനിൽ നിന്നും ബ്ലഡ് തിരിച്ച് ഹാർട്ടിലോട്ടും ശ്വാസകോശത്തിലോട്ടും എത്തുന്നത്. ഇതിനെന്തെങ്കിലും പ്രവർത്തനക്ഷമത വന്നു കഴിഞ്ഞാൽ ഈ പമ്പിങ് ആക്ഷൻ എന്തെങ്കിലും കുറഞ്ഞാൽ എന്ത് പറ്റും, ബ്ലഡ് വെയിനുകളിൽ കെട്ടിക്കിടക്കും. ഈ കെട്ടിക്കിടക്കുന്ന ഒരു കോംപ്ലക്സ് സിസ്റ്റമാണ് ഈ. അപ്പം വെയിനിൽ എന്ത് പറ്റുന്ന പ്രഷർ കുറവായിരിക്കും. സാധാരണ ഒരു വെയിനിലെ പ്രഷർ നമുക്കറിയാം, ഒരു നമ്മളൊരാളുടെ ബി പി എന്ന് പറയുന്ന 128 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പറയുന്നത്. എന്നാൽ വെയിനിലെ പ്രഷർ കാലിലെ ഒരു 10 or 20 മില്ലിമീറ്ററേ പാടുള്ളൂ. അതിനപ്പുറം പ്രഷർ നമുക്ക് താങ്ങാനുള്ള ശേഷി വെയിനുകൾക്കില്ല. അപ്പം നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഒരാൾ എണീറ്റ് നിൽക്കുന്ന ഒരാളാണെന്ന് വെച്ചു, അയാൾക്ക് നമുക്ക് എത്ര പ്രഷർ നമ്മൾ പറയുന്നത് എത്ര സെന്റിമീറ്റർ ഓഫ് മെർക്കുറി വെച്ചാണ്. അപ്പം നമ്മൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വെയിനിലെ പ്രഷർ സ്വാഭാവികമായിട്ടും കാലിൻ്റെ താഴെ ഒരു 100 mm മെർക്കുറി പ്രഷർ എങ്കിലും വരണം. പക്ഷേ അത് വരത്തില്ല. എന്തുകൊണ്ട്? ഈ വരാത്തത് എന്തുകൊണ്ടാണ് വെച്ചാൽ ബ്ലഡിനെ അവിടെ തങ്ങി നിൽക്കാൻ കാഫ് മസിൽ പമ്പ് അനുവദിക്കുന്നില്ല. ഇതിനെ ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് വെയിൻ ബ്ലഡ്

0: ഫ്ലോ ചെയ്യുന്നു. ഫ്ലോ ചെയ്യുമ്പം പ്രഷർ കുറയും. എങ്ങാനും ഈ ഫ്ലോയിങ് മെക്കാനിസം കുറഞ്ഞു കിട്ടിയാലോ പ്രഷർ കൂടും. പ്രഷർ കൂടിയാൽ വിരിക്കോസ് വെയിൻ വരും. പിന്നെ കാഫ് മസിൽ പമ്പാണ് ഒരു ഫാക്ടർ. രണ്ട്, ഈ വെയിനുകൾക്കെല്ലാം വാൽവ് ഉണ്ട്. വെയിനുകൾ രണ്ട് രീതിയിലുണ്ട്. ഒന്ന് തൊലിയുടെ പുറത്തുള്ള വെയിൻ, ഇതിനെയാണ് നമ്മൾ വെരിക്കോസിറ്റി ഉണ്ടാകുന്നത്. പിന്നെ രണ്ട് മസിൽ കാലുകളുടെ ഉൾഭാഗത്തുകൂടി ബ്ലഡ് പോകുന്ന വെയിനുകൾ, അത് ഡീപ്പ് വെയിൻസ്. അവിടെ വാൽവ് ഇല്ല. പക്ഷേ ഈ തൊലിയിലൂടെ പോകുന്ന വെയിനുകളിൽ വാൽവ് ഉണ്ട്. എന്തിനാണ് ഈ വാൽവിൻ്റെ പ്രവർത്തനം? വാൽവ് ഉള്ളതുകൊണ്ട് ഈ ബ്ലഡ് ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. അതായത് ഹാർട്ടിൻ്റെ ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. തിരിച്ച് ബ്ലഡ് നമ്മൾ എണീറ്റ് നിന്നാൽ തിരിച്ച് ബ്ലഡ് റിട്ടേൺ ചെയ്യാൻ പാടില്ല. അങ്ങനെ റിട്ടേൺ വരുന്ന ബ്ലഡിനെ വാൽവുകൾ തടഞ്ഞു നിർത്തുന്നു. ഈ വാൽവിൻ്റെ പ്രവർത്തനം പോയാലോ തിരിച്ച് വെയിൻ ലീക്ക് ചെയ്യും. അതാണ് അടുത്ത വരാനുള്ള ഏറ്റവും പ്രധാന കാരണം. പിന്നെ ഇത് കൂടാതെ നമുക്ക് അറിയാം, ഈ ബേസിക് പത്തോളജി വെരിക്കോസ് വെയിൻ്റെ എന്ന് പറഞ്ഞാൽ വെയിനകത്ത് പ്രഷർ കൂടുക എന്നുള്ളതാണ്. പ്രഷർ ഉണ്ട്, എന്തൊക്കെ സാധനങ്ങളാണോ ഫാക്ടേഴ്സ് ആണോ ഈ പ്രഷറിനെ കൂട്ടുന്നത്, അതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കും. ഇനിയിപ്പോൾ നമ്മൾ രണ്ട് കാരണങ്ങൾ കണ്ടു. അടുത്ത ഒരു കാരണം, വയറ്റിനകത്തൂടെയാണല്ലോ ഈ ബ്ലഡ് തിരിച്ചങ്ങ് പോകുന്നത്. വയറിനകത്ത് എന്തെങ്കിലും കാരണവശാൽ പ്രഷർ കൂടിയാൽ ഇപ്പോൾ വയറിനകത്ത് നീര് കെട്ടുവരാം, ഇപ്പോൾ ഗർഭിണികൾക്ക് കുഞ്ഞ് വളരുന്നു, ഇത് പിന്നെ എന്തെങ്കിലും ട്യൂമർ ഉണ്ടാകുന്നു, ഇത്രയും കാരണങ്ങൾ കൊണ്ടും വയറിനകത്തെ പ്രഷർ കൂടുന്നു. അപ്പോൾ എല്ലാം ഈ ബാക്ക് പ്രഷർ വന്ന് വെയിനിലെ പ്രഷർ കൂടുന്നു. ഇതെല്ലാം വെരിക്കോസ് വെയിൻ ഉണ്ടാക്കാനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നു. വേറൊരു സംഭവം വരാം, അതായത് ഒരു എന്തെങ്കിലും അസുഖം ബാധിച്ച് അല്ലെങ്കിൽ ഓപ്പറേഷൻ കഴിഞ്ഞ് ബെഡ്ഡനായി കിടക്കുന്ന പേഷ്യൻസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എന്ത് പറ്റും? ഈ ഡീപ്പ് വെയിൻസ്, അതായത് കാലുകളുടെ ഏറ്റവും ഉൾഭാഗത്തുള്ള വെയിനുകളിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അതങ്ങനെ കിടക്കുന്നവരിലാകാം, ഈ കോവിഡ് ബാധിതരിൽ വരാം, അങ്ങനെ എന്തെങ്കിലും ക്ലോട്ടിംഗ് മെക്കാനിസം ഇറഗുലാരിറ്റി ഉള്ളവർക്കും ഡീപ്പ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്യും. ഇങ്ങനെ ക്ലോട്ട് ചെയ്യുന്നവർക്ക് എന്ത് പറ്റും? ബ്ലഡ് പിന്നെ ഏതിലെ സഞ്ചരിക്കാം? തൊലിയുടെ സൂപ്പർഫിഷ്യൽ വെയിൻസ്, അതായത് ആ വെയിൻസ് വഴിയേ സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ വന്നു കഴിയുമ്പോൾ കുറേ നാൾ നമ്മൾ ചികിത്സ കഴിഞ്ഞ് പിന്നെയും ഈ ഡീപ്പ് വെയിൻസ് തുറന്നു കഴിയുമ്പോൾ ഈ എന്ത് പറ്റും? ഈ വാലുകളൊക്കെ തരാറിലാകും. അതും വെരിക്കോസ് വെയിൻ അടുത്ത പോസിബിലിറ്റിയാണ്.
1: സർ, ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: വെരിക്കോസ് വെയിൻ ഭൂരിഭാഗം കേസുകൾക്കും യാതൊരു ലക്ഷണവും വരത്തില്ല. നമ്മളെ രോഗികൾ അറിയത്ത പോലെയില്ല. ആകെ കാണുന്നത് ഈ വെയിൻ തടിച്ചു കിടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. കുറേ നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഇതൊക്കെ കാല് കഴപ്പ് തുടങ്ങും. അതാണ് ഏറ്റവും സാധാരണയായി കണ്ടുവരുന്ന ലക്ഷണം, ആദ്യത്തെ ലക്ഷണം. കാല് കഴപ്പ് തുടങ്ങുമ്പോഴേ നമ്മൾ എന്തെങ്കിലും കാല് പൊക്കി വെച്ച് കിടക്കും. അപ്പം പലർക്കും അത് മാറും. അടുത്തതായി വരുന്നത് ഈ കുറേ നാൾ കഴിയുമ്പം ചികിത്സിക്കാതെ പോയി കഴിഞ്ഞാൽ കാല് കഴപ്പ് കൂടി വരുന്നു. പിന്നെ വരുന്നത് കാലിന് നീര് വരും, നീര് വന്നു തുടങ്ങും. കുറച്ച് നാൾ കഴിയുമ്പം കാലിൽ നിറ വ്യത്യാസം വന്നു തുടങ്ങും, ഒരുമാതിരി കറുത്ത നിറം വരും. അതിനുശേഷം നമുക്ക് ചൊറിച്ചിൽ തുടങ്ങും. ചൊറിച്ചിൽ തുടങ്ങി ചൊറിഞ്ഞു പൊട്ടിക്കുന്നു, എന്തെങ്കിലും എവിടെയെങ്കിലും തട്ടി മുറിവുണ്ടാകുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന മുറിവുകൾ ഉണങ്ങുകയില്ല. അപ്പം ഉണങ്ങാത്ത മുറിവുകളിലോട്ട് അവസാനം വരും. ഇത് കഴിഞ്ഞാൽ എന്ത് പറ്റും? ഈ നീരടിച്ച കോശങ്ങളെല്ലാം എന്തെങ്കിലും എന്തോ ഒരു പ്രത്യേകതരം മന്തുകാല് പോലെയായി മാറും. പിന്നെ അത് തിരിച്ച് പഴയ സ്ഥിതി ആകാത്ത രീതിയിൽ കോശങ്ങൾക്ക് വ്യത്യാസങ്ങൾ സംഭവിക്കും. സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് പഴയ സ്ഥിതി ആവുകയില്ല.
1: സർ, ഈ വെരിക്കോസ് വെയിൻ ഒരു പാരമ്പര്യ രോഗമായി നമുക്ക് കണക്കാക്കാനാവുമോ?
0: പാരമ്പര്യത്തിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ വാൽവ് ആണ് ഈ വെയിനിന്റെ, നമുക്ക് പറയാം, ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്ന പ്രധാന കാരണം വെയിനിനുള്ളിലെ പ്രഷർ കൂടുക. ഈ പ്രഷറിനെ കുറയ്ക്കാനുള്ള ഒരു ഫാക്ടർ എന്താണ്? വാൽവിന്റെ പ്രവർത്തനമാണ്. ഈ വാൽവിന്റെ പ്രവർത്തനം തകരാറിലാകുന്നതുമ്പോഴാണ് ഒരു വെരിക്കോസ് വെയിൻ വരാൻ ഒരു കാരണം. വാൽവിന്റെ എങ്ങനെയാ പ്രവർത്തനം തകരാറിലാവുന്നത്? ചിലർക്ക് ജന്മനാ അതിൽ ഇലാസ്റ്റിൻ കൊളാജിൻ ചില പ്രോട്ടീൻസ് ഉണ്ട്, ഇതിൽ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ വാൽവിന്റെ ബലം കുറയാം. അപ്പോൾ അങ്ങ് പാരമ്പര്യമായിട്ട് അങ്ങനെ കിട്ടിയ ചില അസുഖങ്ങൾ കാരണം ചിലരുടെ വാൽവിന് പാരമ്പര്യമായിട്ട് ബലം കുറവ് കാണും. അങ്ങനെയാണ് ഒരു പാരമ്പര്യമായിട്ട് ചിലർക്ക് വെരിക്കോസ് വെയിൻ വരുന്നത്. പിന്നെ രണ്ടാമത്, ചിലർ ചെയ്യുന്ന ജോലി പാരമ്പര്യമായിട്ട് ഒരേ ജോലിയായിരിക്കും, ഒരേ കണക്കിന് നിന്ന് ചെയ്യുന്നവരായിരിക്കും. ചിലപ്പം ഒരു ചായ അടിക്കുന്നയാൾ, അയാളുടെ മകനും മക്കളും എല്ലാം ഒരേ കണക്കിന് നിന്ന് ജോലി ചെയ്യുന്നവരാണ്. ടീച്ചേഴ്സ്, സർജന്മാർ, ഇവരൊക്കെ ഒരേ കണക്കിന് നിന്ന് നിൽക്കുന്നവർക്കും ഈ വാൽവിന് തകരാറ് വരാം. വെയിൻ ബ്ലഡ് കെട്ടിക്കിടന്ന് വെരിക്കോസ് വെയിൻ സാധ്യതയുണ്ട്.
1: സർ, ഈ രോഗത്തിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് ഒന്ന് പറയാമോ?
0: നമ്മൾ ഇപ്പം ചികിത്സ ഒരുപാട് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പരമ്പരാഗതമായി ചെയ്തുകൊണ്ടിരുന്നത് സ്റ്റോക്കിങ്സ്, കംപ്രഷൻസ് ആണ് ഫസ്റ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ്. കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ ഇച്ചിരി പാടായതുകൊണ്ടാണ് ആൾക്കാർ അത് അധികം പോപ്പുലർ അല്ലാത്തത്. എന്തായാലും കംപ്രഷൻ സ്റ്റോക്കിങ്സിന്റെ അല്ലെങ്കിൽ ഇലാസ്റ്റിക് ബാൻഡേജ് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ പുറമേ നല്ല ടൈറ്റ് ആയിട്ട് ചുറ്റുമ്പോൾ ഈ വെയിനിന് ബ്ലഡ് ഒരുപാട് വെയിനിൽ കളക്ട് ചെയ്തിരിക്കുന്നത് പ്രിവെന്റ് ചെയ്യും. പ്രിവെന്റ് ചെയ്യുമ്പോൾ അതിന്റെ പ്രഷർ അങ്ങനെ കുറയും. അങ്ങനെ പ്രഷർ കുറയ്ക്കലാണ് ഈ കംപ്രഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നാളെ നിൽക്കുന്നത് ഒഴിവാക്കുക. അങ്ങനെ എന്തെങ്കിലും കാല് കഴപ്പുള്ളവർ നേരത്തെ തന്നെ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാൻഡേജോ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. കാല് കഴപ്പ് വന്നാൽ ഉടനെ

0: പോയി കിടന്ന് കാല് പൊക്കി വെച്ച് കിടക്കുക. പിന്നെ എന്തെങ്കിലും അസുഖമായി കിടക്ക ലോങ് ആയിട്ട് കിടക്കുമ്പോൾ സാധാരണ ഡോക്ടർമാരത് എന്തെങ്കിലും പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്, ക്ലോട്ട് ചെയ്യാറ്. പിന്നെ അടുത്തതായി നമ്മൾ കണ്ടുവന്ന ഈ കോവിഡ് ബാധിതരിലെല്ലാം ബ്ലഡ് ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള ക്ലോട്ടിംഗ് ടെൻഡൻസി കൂടുതലുള്ളവർക്ക് എന്തെങ്കിലും മരുന്ന് സ്ഥിരമായിട്ട് ഡോക്ടർമാർ പ്രിസ്ക്രൈബ് ചെയ്യാറുണ്ട്. അതിൽ ശരിയാവാതെ വരുന്ന വെരിക്കോസ് വെയിൻസിന് നമ്മൾ പിന്നെ ചെയ്യുന്നത് ഓപ്പറേഷൻ ആയിരുന്നു. ഇപ്പം അതിൻ്റെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതിയ നൂതന ചികിത്സകൾ പലതും വന്നിട്ടുണ്ട്. ഇതിനൊക്കെ ഓപ്പറേഷൻ്റെ തുല്യമായ ഇത് കിട്ടുന്ന സംഗതികൾ തന്നെയാണ്. അപ്പം നൂതന ചികിത്സകൾ, ഒന്ന് നമ്മൾ പിന്നെ ലേസർ കൊണ്ട് ഈ വെയിനെ, നമ്മൾ എന്താ വെരിക്കോസിന് ചികിത്സ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള വെയിൻസ്, ഈ പ്രവർത്തനം നശിച്ച വെയിൻസിൻ്റെ ഇതിലൂടെയുള്ള രക്തഓട്ടം തടസ്സപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ എന്ത് പറ്റും, ഈ ബ്ലഡ് കൂടുതലും ഡീപ്പ് വെയിൻസിലൂടെ ഒഴുകി അങ്ങ് പോകും. തൊലിയിലുള്ള രക്ത ആവശ്യമില്ലാതെ കെട്ടിക്കിടക്കുന്ന ബ്ലഡിനെ നമ്മൾ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസിലൂടെ വിടലാണ് ഓപ്പറേഷൻ കൊണ്ടും എല്ലാം ഉദ്ദേശിക്കുന്നത്. അപ്പം പരമ്പരാഗതം നമ്മൾ ചെയ്തു വരുന്ന ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെയിനുകളെല്ലാം തുടയിലെ ഒരു ഗ്രോയിൻ റീജിയനിൽ പോയി ചേരുന്ന ഒരു ഭാഗമുണ്ട്, ആ ഭാഗത്തെ നമ്മൾ പിന്നെ തടസ്സപ്പെടുത്തുന്നു, ഒരു ലൈ കെട്ടിട്ട് അതിൻ്റെ ബ്രാഞ്ചസിനെ തടസ്സപ്പെടുത്തുന്നു, അതാണ് ഓപ്പറേഷൻ ചെയ്യുന്നത്. പിന്നെ ഈ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റുന്നു. ഇപ്പം വെയിൻ്റെ മെയിൻ വാൽവ് വരുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തൊലിയിലുള്ള നീണ്ട ഞരമ്പ് പോയി ഗ്രോയിൻ റീജിയൻ, അതായത് തുടയ ഇടുക്കിൻ്റെ ഭാഗത്ത് പോയി ഡീപ്പ് വെയിനിലോട്ട് കയറും. അവിടെ ഒരു വാൽവുണ്ട്, സഫീനോ ഫിമറൽ വാൽവ് എന്ന് പറയും. ഈ വാൽവിൻ്റെ തകരാറാണ് മെജോറിറ്റി ഓഫ് വെരിക്കോസ് വെയിനിൻ്റെ ഒരു കാരണം. അപ്പോൾ ആ വാൽവിൻ്റെ പ്രവർത്തനം നശിപ്പിച്ച് കിടക്കുന്ന സാധനത്തിനെ നമ്മൾ ഒബ്ലിട്രേറ്റ് ചെയ്യുകയാണ് ഓപ്പറേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെയിൻ അവിടെ കെട്ടി അത്രയും ഭാഗത്തിനെ മാറ്റും, അവിടെയുള്ള ബ്രാഞ്ചസും മാറ്റിക്കൊടുക്കും. ഇതേ കാര്യങ്ങൾ തന്നെ നമ്മൾ അതുപോലെ തന്നെ തടിച്ച വെയിൻസിനെ എടുത്തു മാറ്റും. ഇത് ഓപ്പറേഷൻ കുറച്ച് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന വേദന ഉണ്ടാക്കും, പുറമെ ഇൻസിഷൻ വരും, അങ്ങനെ ചില ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിനെ ഓവർകം ചെയ്യാനാണ് പുതിയ നൂതന ചികിത്സാ മാർഗങ്ങൾ. അതിൽ പ്രധാനപ്പെട്ടവയെന്ന് പറഞ്ഞാൽ, ഒന്ന് ലേസർ രശ്മികൾ കൊണ്ട് ഇതിനെ ഈ വെയിനിനെ നശിപ്പിച്ച് കളയുന്നത്, അതായത് ഈ ലോങ് വെയിൻ, ഈ ഡിസ്ട്രോയിഡ് ആയിട്ടുള്ള സഫീനസ് വെയിൻ എന്ന് പറയുന്നത് തുടയുടെ ഭാഗത്ത് വരുന്നതിനെ അതിനെ അന്ന് കരിച്ച് കളയുക. ഒരു പ്രോബ്, ലേസർ പ്രോബ് വെയിനകത്ത് കയറ്റിയിട്ട് വെയിനിനെ ചെറുതായിട്ട് കരിക്കുമ്പോൾ വെയിൻ അങ്ങ് ചൊട്ടിപ്പോകും. അപ്പം എന്ത് പറ്റും, ഈ വെയിൻ ഇതുവഴി ബ്ലഡ് ഇതുവഴി ഒഴുകാതെ ഡീപ്പ് വെയിൻസ് വഴി തിരിച്ച് വിടുന്നു. അതാണ് ലേസർ. രണ്ടാമത് RFA എന്ന് പറയുന്നത്, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ. അത് റേഡിയോ ഫ്രീക്വൻസിയും പ്രിൻസിപ്പിൾ സെയിം ആണ്, പക്ഷേ അത് ഒരു ചൂട് കൊണ്ടാണ്, ഇലക്ട്രിക് കറന്റ് കൊണ്ട് ചൂട് ഉൽപ്പാദിപ്പിച്ചാണ് വെയിനിനെ നശിപ്പിക്കുന്നത്. അതും ഒരു പ്രോബ് ഇതിനകത്തോട് കയറ്റിയിട്ട് ഈ തുടയ ഭാഗത്തെ വെയിനിനെ നശിപ്പിച്ച് കളയുന്നു. നശിപ്പിച്ചെന്ന് വെച്ചാൽ അതിനെ അടയ്ക്കുന്നു. അടച്ചു കഴിയുമ്പോൾ വെയിൻ, ഈ ബ്ലഡ് പുറമേ ഒഴുകുന്ന ബ്ലഡിൻ്റെ ഇത് കുറയ്ക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ മൂന്നാമത് നമ്മൾ ചെയ്യുന്നത്, ഇപ്പം റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഇതിന് പകരം ഒരു ഗ്ലൂ കൊണ്ട് ഒബ്ലിട്രേറ്റ്, എംബോളൈസേഷൻ എന്ന് പറയും, ഒരുതരം ഗ്ലൂ. അതിൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അനസ്തേഷ്യൊന്നും വേണ്ട, നമുക്ക് നേരിട്ട് തന്നെ ഒരു പിന്നെ ഇന്റർവെൻഷൻ റേഡിയോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്, ഒരു പ്രോബഗേറ്റ് ഗ്ലൂ കൊണ്ട് ഇതിനെ അടയ്ക്കുക എന്നുള്ളതാണ്. ഈ മൂന്നാണ് ഇപ്പോഴത്തെ പുതിയ ലേറ്റസ്റ്റ്. അപ്പോൾ ഈ ഗ്ലൂ ആണ് നമുക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആണ്, അതായത് ഒരു ദോഷം. ഈ സർജറിയാണ് ഏറ്റവും ചീപ്പ്, ഏറ്റവും ചിലവ് കുറഞ്ഞ മാർഗം സർജറി തന്നെയാണ്. മെജോറിറ്റി ഭൂരിഭാഗം ആളുകളും സർജറിയിലാണ് ഇവിടെ നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. എന്നാലും പുതിയ നൂതനമായ മാർഗങ്ങൾ ഉണ്ട്. പിന്നെ വേറൊരു പരിപാടി ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോംസ് ക്ലീറോതെറാപ്പി എന്ന് പറയും, ഒരുതരം കെമിക്കൽ, അതായത് ഒരു ഡിറ്റർജന്റ് ആണ്, സോഡിയം ടെട്രാഡക്കൈൽ സൾഫേറ്റ് STD സൊല്യൂഷൻ എന്ന് പറയും. ഇതിനെ നമ്മൾ ഫോമാക്കും, ഫോമാക്കിയിട്ട് അൾട്രാസൗണ്ട് ഗൈഡൻസിൽ നമ്മൾ വെയിനകത്ത് കുത്തിവെക്കും. കുത്തിവെച്ചാലും ഈ വെയിനിനെ ഡിസ്ട്രോയ് ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുന്നത്, ഈ പുറമേ ഒഴുകുന്ന ബ്ലഡിന്റെ കൂടുതൽ ബ്ലഡ് ഒഴുകുന്നതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി കടത്തിവിടാൻ നോക്കുന്നു. ഇതാണ് വെരിക്കോസിന്റെ ബേസിക് ചികിത്സ. പുറമേ ഈ ഓക്സിജൻ ഇല്ലാത്ത ബ്ലഡ് ഒഴുകുന്നതാണ് നമുക്ക് പത്തോളിയുടെ എല്ലാം കാരണം. അതിനെ വഴിതിരിച്ച് ഡീപ്പ് വെയിൻസ് വഴി ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പുറമേയുള്ള വെരിക്കോസ് വെയിൻ്റെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. പിന്നെ അടുത്ത ചികിത്സ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡീപ്പ് വെയിൻ ത്രോംബോസിസ്, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. അപ്പം അതിന് നമ്മൾ എന്താ ചെയ്യുന്നത്, ബ്ലഡ് ക്ലോട്ടിങ് ഇല്ലാതാക്കുന്ന ആൻറ്റികോയാഗുലൻസ്, ഹെപ്പാരിൻ, ആസ്പിറിൻ, അങ്ങനെ കുറേ കാര്യങ്ങൾ കൊടുത്താണ് അതിനെ ചികിത്സിക്കുന്നത്. അത് കിടത്തി ചികിത്സ വേണ്ടി വരുന്ന, അതാണ് ഏറ്റവും ഗുരുതരമായ ഒരു രോഗം. പിന്നെ ഉണങ്ങാത്ത മുറിവുകൾ, ഈ ഉണങ്ങാത്ത മുറിവുകളിൽ നമ്മൾ മിക്കവാറും ആശുപത്രി അഡ്മിറ്റ് ചെയ്ത് ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷനൊക്കെ കൊടുത്ത് മുറിവ് കൾച്ചർ ചെയ്ത് അതിനെ കുറച്ച ശേഷം മാത്രമേ പിന്നീട് വെരിക്കോസ് വെയിൻ ഓപ്പറേഷനിലോട്ട് പോകാനും പറ്റത്തുള്ളൂ. ഇതെല്ലാ ചികിത്സയും കൊണ്ട് 100% മെച്ചം ഒന്നും ആർക്കും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. എന്നാലും ഒരു ഭൂരിഭാഗം ആൾക്കും നല്ലൊരു രീതിയിൽ അവരുടെ ജീവിത രീതി കൊണ്ടുപോകാൻ പറ്റും.
1: വെരിക്കോസ് വെയിൻ എന്ന രോഗത്തെക്കുറിച്ചും അതിന്റെ ചികിത്സാ രീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ച ഡോക്ടർ രാജീവ്.

0: കുമാറിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
1: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 4 മണി.
1: ഗാനവിസ്മയം.
2: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. ഗാനങ്ങളുടെ പിന്നാമ്പുറ കഥകൾ വെളിപ്പെടുത്തുന്ന ഗാനവിസ്മയത്തിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. 31 വർഷങ്ങൾക്ക് മുമ്പ് ശബ്ദലേഖനം ചെയ്ത ഒരു ഗാനം, എന്നാൽ ചില സാങ്കേതിക കാരണങ്ങളാൽ ആ ഗാനമുൾപ്പെടുന്ന ചിത്രത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കാതെ പോയി. കാസറ്റ് കാലയളവിൽ അന്ന എന്ന ചിത്രത്തിനുവേണ്ടി ഔസേപ്പച്ചന്റെ സംഗീതത്തിൽ ഷിബു ചക്രവർത്തി എഴുതിയ വരികൾ യേശുദാസും KS ചിത്രയും പാടി പതിവ് പോലെ ഭാവഗംഭീരമാക്കിയപ്പോൾ പാട്ട് ആസ്വാദകർക്ക് പ്രിയപ്പെട്ടതായി മാറി. ചിത്രത്തിന്റെ നിർമ്മാണം മുടങ്ങിയത് സ്വാഭാവികമായും ഗാനത്തിന്റെ വിജയത്തെ ഒട്ടൊക്കെ പ്രതികൂലമായി ബാധിച്ചു. എന്നാൽ ആ പഴയ ഗാനത്തിന്റെ പല്ലവി മാത്രം ഈയിടെ ഇറങ്ങിയ ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന പുതിയ ചലച്ചിത്രത്തിൽ സന്ദർഭാനുസൃതമായി ഉപയോഗിച്ചതോടെ സ്ഥിതി ആകെ മാറി. ആ ഗാനം വലിയ ജനപ്രീതി നേടിയെന്ന് മാത്രമല്ല, ഇപ്പോൾ 2026 സംസാര വിഷയം പോലുമായി തീർന്നിരിക്കുന്നു. ലക്ഷക്കണക്കിന് ശ്രോതാക്കളാണ് ആ ഗാനം ഇതിനകം കേട്ടത്. എല്ലാത്തരം ആസ്വാദകരെയും ഒരുപോലെ ആകർഷിക്കുന്ന ഈ ഗാനം ദ്രുതതാളത്തിലുള്ളതല്ല, ശ്രുതി മധുരമാർന്നതാണ് എന്ന സവിശേഷതയുമുണ്ട്. എന്തായാലും നമുക്ക് ആ ഗാനമൊന്ന് ആസ്വദിക്കാം.

വിദേശ രാജ്യങ്ങളിൽ നിന്ന് പല വിഭവങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് നന്നായി കച്ചവടം നടത്തി വന്ന ഒരാൾ. അദ്ദേഹം പിൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തകനായി മാറുകയും മുൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി യു എ ബീരാന്റെ സെക്രട്ടറിയായി ജോലി നോക്കുകയും ചെയ്തു. പഠിക്കുന്നകാലം മുതൽ സാഹിത്യത്തോട് താൽപര്യം പ്രകടിപ്പിച്ചിരുന്ന ആ വ്യക്തി പിൽക്കാലത്ത് തിരുവനന്തപുരം ദൂരദർശനു വേണ്ടി ഒരു ഡോക്യുമെന്ററി ചിത്രത്തിന്റെ രചനയും ഗാനരചനയും നിർവഹിച്ചതോടെയാണ് കലാജീവിതത്തിൽ വഴിത്തിരിവുണ്ടായത്. ഡോക്യുമെന്ററി ചിത്രത്തിനും അതിലെ ഗാനത്തിനും സംഗീതം പകർന്ന സംഗീത സംവിധായകൻ മോഹൻ സിതാര അവയുടെ രചയിതാവിനെ പ്രത്യേകം ശ്രദ്ധിച്ചു. ആ ഗാനത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം അതെഴുതിയ കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടിയെ മോഹൻ രൂപ് എന്ന സംവിധായകന് പരിചയപ്പെടുത്തി കൊടുത്തു. അത് നിമിത്തമായി മാറിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അദ്ദേഹം സംവിധാനം ചെയ്ത വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിലെ പാട്ടുകൾ എഴുതാൻ കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻകുട്ടിയെ ഏൽപ്പിച്ചു. സംവിധായകന്റെ പ്രതീക്ഷ അസ്ഥാനത്തായില്ല. ആ ചിത്രത്തിലെ ഒരു ഗാനം ഏറെ ശ്രദ്ധേയമായി മാറി. സംഗീതം മോഹൻ സിതാര. യേശുദാസ് പാടിയ അതേ ഗാനം തന്നെ കെ എസ് ചിത്രയും മറ്റൊന്നായി പാടിയിട്ടുണ്ട്.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: പത്തനംതിട്ട ജില്ലയിലെ കോന്നി എന്ന മലയോര ഗ്രാമത്തിൽ 1951 ജൂൺ മാസം 16 ജനിച്ച ചന്ദ്രഭാസ് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും സംസ്കൃതത്തിൽ സാഹിത്യവിശാരദും കഴിഞ്ഞ് കാവ്യരചനാ മണ്ഡലത്തിലേക്ക് കാലൂന്നിയ അദ്ദേഹത്തിന് അഭിമുഖീകരിക്കേണ്ടി വന്നത് കുടുംബത്തിലെ ഭാരിച്ച ചുമതലകളായിരുന്നു. അതുമൂലം വന്നു ചേർന്ന വിഷാദം അദ്ദേഹത്തിന്റെ കവിതകളിൽ അടിയൊഴുക്കായി വർദ്ധിച്ചു. തന്റെ പേരൊന്ന് പരിഷ്കരിച്ച് കോന്നിയൂർ ഭാസ് എന്ന് മാറ്റിയായിരുന്നു അദ്ദേഹം സൃഷ്ടികൾ നടത്തിപ്പോന്നത്. അധികം താമസിയാതെ തന്നെ അദ്ദേഹം പത്രപ്രവർത്തന രംഗത്തെത്തി. കുങ്കുമം പ്രസിദ്ധീകരണങ്ങളിൽ ആദ്യം പ്രൂഫ് റീഡറായും പിന്നീട് റിപ്പോർട്ടറായും പ്രവർത്തിച്ചു. മാധ്യമപ്രവർത്തനത്തിന്റെ വഴികളിലൂടെ അദ്ദേഹം ക്രമേണ ചലച്ചിത്ര മേഖലയിലെത്തി. തിരക്കഥ പകർത്തിയെഴുതുന്ന ജോലിയായിരുന്നു ആദ്യമൊക്കെ ചെയ്തു വന്നത്. അത് ഗാനരചനയിലേക്കുള്ള വഴി തുറക്കലായി മാറി. JC സംവിധാനം ചെയ്ത ചന്ദന ചോലയാണ് കോന്നിയൂർ ഭാസ് ഗാനമെഴുതിയ ആദ്യ ചിത്രം. അതിലെ ലവ്ലി ഈവനിംഗ് എന്നാരംഭിക്കുന്ന ഗാനം അത്ര കണ്ട് വിജയിച്ചില്ല. എന്നാൽ അദ്ദേഹം മുമ്പ് കാവ്യരൂപേണ എഴുതിയതും രാജീവ് നാഥിന്റെ അഹം എന്ന ചിത്രത്തിൽ ഉപയോഗിച്ചതുമായ ഗാനം രവീന്ദ്രന്റെ സംഗീതത്തിൽ യേശുദാസ് പാടി പുറത്തുവന്നപ്പോൾ അവിസ്മരണീയമായി മാറി.

അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിൽ സത്യൻ എന്ന അതുല്യനായ നടൻ തൊഴിലാളി നേതാവായ ചെല്ലപ്പൻ എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിച്ച് അനശ്വരമാക്കിയത്. ഈ ചിത്രത്തിന്റെ ചിത്രീകരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിയപ്പോഴാണ് അദ്ദേഹം രോഗബാധിതനാകുന്നതും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആശുപത്രി കിടക്കയിൽ വെച്ച് മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത്. ഈ ചലച്ചിത്രത്തിന്റെ ഏതാണ്ട് ഒടുവിൽ കേൾക്കുന്ന ഒരു ഗാനം അതിലെ മുഖ്യ കഥാപാത്രമായ ചെല്ലപ്പന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് വയലാർ രാമവർമ്മ എഴുതിയതെങ്കിലും ആ കഥാപാത്രത്തെ അവതരിപ്പിച്ച അഭിനേതാവിന്റെ വിയോഗവുമായി ബന്ധപ്പെട്ടതായി മാറിയത് തികച്ചും യാദൃച്ഛികമാണ്. പോരെങ്കിൽ പ്രസ്തുത ചിത്രത്തിന്റെ ഒടുവിൽ സത്യന്റെ യഥാർത്ഥ വിലാപയാത്രയുടെയും ശവസംസ്കാര ചടങ്ങുകളുടെയും ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത് അക്ഷരാർത്ഥത്തിൽ തന്നെ പ്രേക്ഷകരെ കണ്ണീരിലാഴ്ത്തി. മൃത്യുവിന്റെ ഗുഹയിൽ പുതിയൊരു രക്തപുഷ്പം വിടർന്നു എന്ന വരികൾ അങ്ങനെ ഒരേ സമയം ചെല്ലപ്പനെയും സത്യനെയും പരാമർശിക്കുന്നതായി മാറി. ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം അഗ്നിപർവ്വതം പുകഞ്ഞു.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കവിയും ഗാനരചയിതാവും കലാലയ അധ്യാപകനുമായ തിരുനെല്ലൂർ കരുണാകരൻ ഒരു ചിത്രത്തിനു വേണ്ടി മാത്രമേ ഗാനങ്ങൾ എഴുതിയിട്ടുള്ളൂ. അത് 1957 വന്ന അച്ഛനും മകനും എന്ന ചിത്രമാണ്. ആ ചിത്രത്തിനു വേണ്ടി വിമൽകുമാറിന്റെ സംഗീതത്തിൽ ശ്യാമള പാടിയ ഒരു ഗാനം വർഷങ്ങൾക്ക് ശേഷം, കൃത്യമായി പറഞ്ഞാൽ 2001, സംവിധായകൻ ശശി പരവൂറിന്റെ താൽപര്യാർത്ഥം വീണ്ടും ഉപയോഗപ്പെടുത്തി. എം ജി രാധാകൃഷ്ണൻ ചിട്ടപ്പെടുത്തി കെ എസ് ചിത്ര ഗൌരി മനോഹരി രാഗത്തിൽ പാടിയ ആ ഗാനം കാറ്റുവന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിന് ഏറെ ഇണങ്ങുന്നതായി മാറുകയും ചെയ്തു. പഴയ ഗാനം വിസ്മൃതി കൊണ്ടുപോയെങ്കിലും പുതിയ ഗാനം ഇപ്പോഴും ആസ്വാദകരുടെ ചുണ്ടുകളിൽ ശ്രുതിയിട്ട് നിൽക്കുന്നതാണ്.

ഭാരതം കണ്ട ഏറ്റവും മികച്ച സംഗീത സംവിധായകരിൽ ഒരാളായ നൌഷാദ് അലിയെക്കൊണ്ട് മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ചിട്ടപ്പെടുത്തിയാൽ അതിന്റെ പെരുമയെക്കുറിച്ചോർത്ത് സ്വയം അഭിമാനം കൊള്ളുകയായിരുന്നു ചലച്ചിത്ര സംവിധായകനായ എ ടി അബു. അക്കാര്യം അദ്ദേഹം ആദ്യം പങ്കുവച്ചത് ഗാനരചയിതാവായ യൂസഫലി കേച്ചേരിയോടായിരുന്നു. യൂസഫലി ആകട്ടെ വിസ്മയത്തോടെ ആലോചനയ്ക്ക് പിന്തുണ നൽകുക മാത്രമല്ല പ്രോത്സാഹനവും നൽകി. അങ്ങനെ അവരുടെ ഒത്തുചേരൽ ഒടുവിൽ യാഥാർത്ഥ്യമായി. ധ്വനി എന്ന ചിത്രത്തിനുവേണ്ടി പാട്ടുകൾ ഒരുക്കാൻ അവർ മൂവരും മുംബൈയിലെ ഒരു ഹോട്ടലിൽ ഒത്തുചേർന്നപ്പോൾ നൌഷാദ് മുൻകൂട്ടി നിശ്ചയിച്ച ഒരു ഈണം യൂസഫ് അലിയെ കേൾപ്പിച്ചു. യഥാർത്ഥത്തിൽ ആ ഗാനം നിർമ്മാണം മുടങ്ങിയ ഒരു ഹിന്ദി ചിത്രത്തിനുവേണ്ടി നൌഷാദ് ചിട്ടപ്പെടുത്തി മുഹമ്മദ് റഫി പാടിയതായിരുന്നു. ഈണം കേട്ടതും യൂസഫ് അലി കേച്ചേരി വളരെ പെട്ടെന്ന് തന്നെ വരികൾ എഴുതി പൂർത്തിയാക്കി. പിന്നീടത് യേശുദാസും പി സുശീലയും യുഗ്മഗാനമായി പാടി നാം കേട്ടു. ആ ഗാനം ഇതാണ്, അനുരാഗലോല ഗാത്രി.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ.
1: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: സത്യനന്ദിക്കാടിന്റെ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന ചിത്രത്തിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ നടക്കുന്ന കാലം. അതിലെ ഗാനങ്ങൾക്ക് സംഗീതമൊരുക്കുന്നത് ജെറി അമൽദേവാണ്. ഗാനരചയിതാവായി നിശ്ചയിച്ചിരിക്കുന്നത് മുല്ലനേഴിയെ ആയിരുന്നു. സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിൽ മുമ്പ് പരിചയപ്പെട്ടിട്ടില്ല. അതിനാൽ ജെറി അമൽദേവിന് അപരിചിതത്വം തോന്നുകയും അദ്ദേഹം മുല്ലനേഴിയുടെ വരവ് ഗുണമായി തീരുമോ എന്ന് സ്വയം ആശങ്കപ്പെടുകയും ചെയ്തിരുന്നു. ഒടുവിൽ ഗാനരചയിതാവായ മുല്ലനേഴി അവിടെയെത്തി. താൻ ഒരുക്കിവെച്ച ഈണം പാട്ടെടുത്തുകാരനെ കേൾപ്പിക്കാത്ത താമസം അദ്ദേഹം പല്ലവി, അനുപല്ലവി, ചരണം എന്നിങ്ങനെ എഴുതി പൂർത്തിയാക്കി. എഴുതിയ വരികൾ ചിട്ടപ്പെടുത്തിയതിനേക്കാൾ കേമം എന്ന് അവിടെ സന്നിഹിതരായവർ മുഴുവൻ അഭിപ്രായപ്പെടുകയും ചെയ്തു. യേശുദാസ് പാടിയ ആ ഗാനം നമുക്ക് ആസ്വദിക്കാം.
3: പവിഴമല്ലിപ്പൂത്തുലഞ്ഞ നീലവാനം

0: പൂങ്കിനാവിൻ ലഹരിയും ഭൂമി സുന്ദരം.
1: ഈ കാക്കിക്കുപ്പായത്തിനുള്ളിൽ ഒരു കവിഹൃദയമുണ്ട്, ഒരു കലാകാരനുണ്ട്, ഒരു ഗായകനുണ്ട്.

ചലച്ചിത്ര സംവിധായകനും ഗാനരചയിതാവുമായ പി ഭാസ്കരൻ കുടുംബസമേതം മദുരാശിയിൽ താമസിക്കുന്ന കാലം. സ്നേഹദീപമേയും എഴുതുറക്കൂ എന്ന ചിത്രത്തിന്റെ പണിപ്പുരയിലായിരുന്നു അദ്ദേഹം. ആ ചിത്രത്തിനുവേണ്ടി ഒരു ഗാനം കൂടി എഴുതാൻ ബാക്കിയുണ്ട്. അത് എഴുതാനിരുന്ന ദിവസം അദ്ദേഹത്തിന്റെ മകൾക്ക് കലശലായ പനി. അദ്ദേഹം മകളെയും കൊണ്ട് ആശുപത്രിയിലെത്തി. അവിടെ ചില പരിശോധനകൾ കഴിഞ്ഞ് ഡോക്ടർ വിധി എഴുതി, ആ കുട്ടിക്ക് മാരകമായ ഒരു അസുഖമാണ്. തകർന്ന ഹൃദയത്തോടെ അദ്ദേഹം മകളുമായി വീട്ടിലെത്തി. സകല ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു. ആരോ പറഞ്ഞതനുസരിച്ച് പിറ്റേ ദിവസം അദ്ദേഹം വീണ്ടും മകളെയും കൂട്ടി മുന്തിയ ഒരു ആശുപത്രിയിലെത്തി. അവിടുത്തെ ഡോക്ടർ വിശദമായി പരിശോധിച്ചിട്ട് തീർത്തു പറഞ്ഞു, ഈ കുട്ടിക്ക് മാരക രോഗമൊന്നുമില്ല, വെറും പനിയേയുള്ളൂ. ലോകം കീഴടക്കിയ സന്തോഷത്തോടെ പി ഭാസ്കരൻ വീട്ടിലേക്ക് മടങ്ങിയെത്തി. അപ്പോൾ എഴുതിയ ഗാനമാണ് പുകഴേന്തിയുടെ സംഗീതത്തിൽ യേശുദാസും എസ് ജാനകിയും വെവ്വേറെ പാടിയ ഈ ഗാനം.

രണ്ടേ രണ്ട് ചിത്രങ്ങൾക്ക് വേണ്ടി മാത്രം പാട്ടുകൾ എഴുതിയ ഒരാൾ. അതാകട്ടെ, ഒരു ചിത്രത്തിൽ ഒരു ഗാനം എന്ന നിലയിലാണ് താനും. മലയാളത്തിലെ ആനുകാലികങ്ങളിൽ ധാരാളം കവിതകൾ എഴുതിയ ഒരാൾക്കാണ് ഈ അവസ്ഥ എന്നുകൂടി അറിയുക. പോരെങ്കിൽ പള്ളിക്കൂടം അധ്യാപകനുമായിരുന്നു അദ്ദേഹം. ചെർപ്പുളശ്ശേരിക്കടുത്ത് എഴുവന്തല ഗ്രാമത്തിൽ ജനിച്ച അദ്ദേഹത്തിലും ഗ്രാമവിശുദ്ധി മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നു. ആ ചെറുപ്പക്കാരന്റെ കഴിവ് മനസ്സിലാക്കിയ ഡോക്ടർ ബാലകൃഷ്ണൻ ചന്ദനച്ചോല എന്ന ചിത്രത്തിലൂടെ അവതരിപ്പിച്ച ആ ഗാനരചയിതാവ് ആരെന്നല്ലേ മൂപ്പത്ത് രാമചന്ദ്രൻ. സംഗീത സംവിധായകൻ കെ ജെ ജോയിയുടെ അരങ്ങേറ്റ ചിത്രം. അതിനുവേണ്ടി യേശുദാസ് പാടിയ ഈ ഗാനം മാത്രം മതി രചയിതാവിന്റെ പ്രതിഭ വെളിപ്പെടാൻ.

1990 ഡെന്നിസ് ജോസഫ് സംവിധാനം ചെയ്ത് പുറത്തുവന്ന ചിത്രം അപ്പു. ഈ ചിത്രത്തിലെ ഗാനങ്ങൾ 70 വയസ്സിൽ ചിട്ടപ്പെടുത്തിയത് നവാഗതനായ സൗന്ദർരാജനാണ്. രവി ബോംബെ ചിട്ടപ്പെടുത്തേണ്ടിയിരുന്ന ഗാനങ്ങൾ സംവിധായകന്റെ നിർബന്ധപ്രകാരം സെവനാട്സ് ആ പുതുമുഖ സംവിധായകനെ ഏൽപ്പിക്കുകയായിരുന്നു. സംവിധായകന്റെ കണക്കുകൂട്ടൽ തെറ്റിയില്ല. ഇളയരാജയുടെ ഹാർമോണിസ്റ്റായിരുന്ന MS വിശ്വനാഥന്റെയും പി കുമാറിന്റെയും സഹായിയായി പ്രവർത്തിച്ചിരുന്ന സൗന്ദർരാജൻ അപ്പുവിലെ ഗാനങ്ങളൊരുക്കി തന്റെ പ്രാഗൽഭ്യം തെളിയിക്കുക തന്നെ ചെയ്തു. ശ്രീകുമാരൻ തമ്പി എഴുതി, MG ശ്രീകുമാറും സുജാതാ മോഹനും പാടിയ ഈ ഗാനം എത്ര മനോഹരമായാണ് അദ്ദേഹം ചിട്ടപ്പെടുത്തിയിരിക്കുന്നതെന്ന് നോക്കുക.

0: ഒരു ഗാനത്തിന്റെ രചന, സംഗീതം, ആലാപനം, ചിത്രീകരണം എന്നിവയുമായി ബന്ധപ്പെട്ട അറിയാ കഥകൾ പങ്കുവയ്ക്കുന്ന പരിപാടി ഗാന വിസ്മയമാണ് ഇതുവരെ കേട്ടത്. രചന ടി പി ശാസ്തമംഗലം, ആഖ്യാനം നിർവഹണം എൻ ജെ ജോഷിലാൽ, നിർവഹണ സഹായം വിനോദ് പ്രഭാകർ.
1: പ്രിയ ശ്രോതാക്കളെ, ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതി

ജനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു പങ്കെടുക്കുന്നു. വികസിത ഭാരതത്തിനായി ലഹരിമുക്ത യുവത എന്ന സന്ദേശവുമായുള്ള 100 ആഴ്ചത്തെ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി രാജ്യത്തെ 1067 കേന്ദ്രങ്ങളിൽ രാഷ്ട്രീയ സങ്കൽപ് സമാരോഹ് സംഘടിപ്പിച്ചു. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സോഫ്റ്റ്വെയർ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ ഭാഗമായി സോഫ്റ്റ്വെയർ ഫ്രീഡം ഡേ 2026 സംസ്ഥാനതല ഉദ്ഘാടനവും കൈറ്റിന്റെ സ്കൂൾ വിക്കിത്തോൺ പൂർത്തീകരണ പ്രഖ്യാപനവും മറ്റന്നാൾ മന്ത്രി N. ഷംസുദ്ദീൻ നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇതുവരെ 12,111 പേരെ അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസം 198 പേർ കൂടി അറസ്റ്റിലായി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളിമെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വളറിവനും ടീമിനത്തിൽ മലയാളി താരം വിദർശ വിനോദും ഉൾപ്പെട്ട സംഘമാണ് മെഡൽ നേടിയത്. വനിതാ ഹോക്കിയിൽ പൂൾ ബിയിൽ ആദ്യ മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെ ഇന്ത്യ എതിരില്ലാതെ 19 ഗോളിന് തോൽപ്പിച്ചു. പുരുഷ ഹോക്കിയിൽ ഇന്ത്യ 13-1 ഇന്തോനേഷ്യയെ പരാജയപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.

ചരിത്രഗാനങ്ങൾ തുടരുന്നു. ഒരു മുറൈ വന്ന് പാർത്തായ എന്ന ചിത്രത്തിനു വേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം. ഈ ഗാനത്തിന്റെ വരികൾ KR നാരായണൻ, സംഗീതം വിനു തോമസ്.

ഇനി കവിതാ മോഹനും ശ്വേത എമ്മും പ്രീതാപിള്ളയും ശങ്കർ ശർമ്മയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ആമീൻ. ഗാനത്തിന്റെ വരികൾ കാവാലം നാരായണ പണിക്കർ. സംഗീതം പ്രശാന്ത് പിള്ളൈ.

0: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ഗായത്രി അശോകൻ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ സുനിൽ രാജസത്യ, സംഗീതം ബിജിപാൽ, ചിത്രം അഞ്ചു സുന്ദരികൾ.

ഓർഡിനറി എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തികും ശ്രേയ ഘോഷാലും പാടിയ ഗാനമാണിനി. ഈ ഗാനത്തിന്റെ വരികൾ രാജീവ് നായർ, സംഗീതം വിദ്യാസാഗർ.

ഇനി സച്ചിൻ വാര്യരും മക്ബൂലും പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ. ചിത്രം ജംന പ്യാരി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
1: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
4: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആര്യശാല.
5: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
6: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
7: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വയലാർ ശരചന്ദ്രവർമ്മയുടെ രചന, മേജോ ജോസഫിന്റെ സംഗീതം, സിതാര പാടിയ ഗാനം, ചിത്രം ട്രാഫിക്.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെ കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിരിക്കുന്ന, അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ടുകെട്ട്.
6: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
7: കൊല്ലം സുപ്രീം.
8: പുള്ളുവക്കൂടത്തിന്റെ
9: പൂജപുര ശ്രീ നാഗരികാവ് ക്ഷേത്രത്തിൽ ആയില്യ മഹോത്സവം, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും 4, 5, 6 തീയതികളിൽ.
10: ഒന്നാം ഉത്സവം 4 ഞായറാഴ്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, അന്നദാന സദ്യ, കളമെഴുത്തും സർപ്പംപാട്ടും തുള്ളലും.
9: രണ്ടാം ഉത്സവം 5 തീയതി തിങ്കളാഴ്ച നവഗ്രഹ ശാന്തി ഹോമം, രാഹുഗ്രഹ പൂജ, അന്നദാന സദ്യ.
10: മൂന്നാം ഉത്സവം 6 നാഗരൂട്ട് അതിശ്രേഷ്ഠ നാഗപൂജയായ സർപ്പബലി.
9: പൂജകൾ ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ പുല്ലാമ്പഴി ദേവൻകൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തുന്നു.
11: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഇനി ശക്തിശ്രീ ഗോപാലൻ പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉയരെ. ഗാനത്തിന്റെ വരികൾ BK ഹരിനാരായണൻ, സംഗീതം ഗോപി സുന്ദർ.

0: നിനക്കല്ലേ പട്ടുസാരി വേണം പറഞ്ഞു.
1: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
2: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8917655534.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ഗോപി സുന്ദറിന്റെ സംഗീതം, നജീം അർഷദും ശ്രേയ ഘോഷാലും പാടിയത്. ചിത്രം വിമാനം.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ആഘാതങ്ങൾ കുറയ്ക്കാൻ കരുത്തുറ്റ നടപടികൾ അനിവാര്യമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു രാഷ്ട്രപതി. സബ്സിഡിയുള്ള ഗാർഹിക LPG സിലിണ്ടറുകൾ നിറയ്ക്കുന്നതിന് ഒക്ടോബർ 1 മുതൽ ബയോമെട്രിക് ആധാർ പരിശോധന നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി കൊട്ടക്കമ്പൂർ മണ്ണിടിച്ചിലിൽ 2 മരണം. ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. തീക്കോയിക്കും വാഗമണിനും മധ്യേ കാരിക്കാട് ടോപ്പ് ഭാഗത്താണ് സംഭവം. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. തീരദേശ ആന്ധ്രാപ്രദേശ്, കർണാടക, മാഹി, തമിഴ്നാട്, പുതുച്ചേരി, തെലങ്കാന എന്നിവിടങ്ങളിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. 18-ാമത് അന്താരാഷ്ട്ര ഹ്രസ്വ ചിത്രമേളയ്ക്ക് തിരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്തു നൽകി. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് 2 വെള്ളി മെഡൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ വ്യക്തിഗത ഇനത്തിൽ ഇളവേനിൽ വളരവനും ടീമിനത്തിൽ മലയാളി താരം വിദർശ വിനോദും ഉൾപ്പെട്ട സംഘമാണ് മെഡൽ നേടിയത്. മിക്സഡ് മാർഷൽ ആർട്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ ഉറപ്പാക്കി സൂചിക തരിയാൻ. വനിതകളുടെ 60 കിലോ വിഭാഗത്തിൽ സൂചിക സെമിഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ ഇനി രാത്രി 8 മണിക്ക്.

അറിയിപ്പുകൾ കേൾക്കാം. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20, 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 വയലും വീടും, ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി, സുജാകുമാരി എസുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 സൺഡേ സെലക്ഷൻസ്, 9:30 സംഗീതസുധ, പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിച്ച സംഗീത കച്ചേരി കേൾക്കാം. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതി റിലേ. അറിയിപ്പുകളിൽ ഇനി നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം എം വി സതീശൻ അവതരിപ്പിക്കുന്നു. 6:02 അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഉഷമലരി, ഒളപ്പമണ്ണയുടെ മട്ട എന്ന കവിത ആരാപനം സുമേഷ് കൃഷ്ണൻ, ഉദയഗീതം ഉദയരാമചന്ദ്രൻ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ഗ്രാമകേരളം. 7:15 ആരണ്യകം ആയുരാരോഗ്യം, ചരിത്രത്തിൽ ഇന്ന് തൊഴിൽ ദർശനം, നല്ല മലയാളം ഇന്നത്തെ ചോദ്യം, ഉത്തരം കാലം സാക്ഷി നമുക്ക് ചുറ്റും. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും കേൾക്കാം. 8:30 ബാലരാമപുരം സുബയ്യ ജൂവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 147. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം. ഒപ്പം ചലച്ചിത്ര ഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ കേൾക്കാം. തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജിലെ മുൻ പ്രിൻസിപ്പളും ആർട്ടിസ്റ്റുമായ എ എസ് സജിത് പങ്കെടുക്കുന്നു ആദ്യഭാഗം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി. 12:02 ചിത്രമഞ്ജുഷ, തുടർന്ന് തിരയിപ്പൂക്കൾ. 12:40 നാഷണൽ ആയുഷ് മിഷൻ കേരളം പ്രകാശധാര, മാനസിക ആരോഗ്യ പരിപാലനവും ആയുർവേദവും ഡോക്ടർ ഗിരീഷ്മ ജി എസ് സംസാരിക്കുന്നു. 12:50 ചലച്ചിത്ര ഗാനങ്ങൾ. 1:02 ഏകതാര. 2:02 ഹലോ ഡോക്ടർ, മറവി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ റോബർട്ട് മാത്യു മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോൺ ഇൻ പരിപാടിയിലെ തിരഞ്ഞെടുത്ത ഭാഗങ്ങൾ. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 വെള്ളി വെളിച്ചം പുനഃപ്രക്ഷേപണം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4:00, 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20, 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 വയലും വീടും, പശുക്കളിലെ അകിട് വീക്കം, ഡോക്ടർ പ്രിയ കെ നായരുമായുള്ള അഭിമുഖം. 7:20, 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, മാതംഗി സത്യമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. വയലിൻ എസ് ആർ മഹാദേവ ശർമ്മ, മൃദംഗം എരിക്കാവേൻ സുനിൽ, മുഖർശംഖ് കോട്ടയം എസ് മുരളീധരൻ. 10:30 നിശാസുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, 11:05 മുതൽ വിവിധ ഭാരതിയിലെ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര

പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ ഇടിയോടുകൂടിയുള്ള മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 6.4 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.1 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.3 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 13.8 മില്ലിമീറ്റർ. അറിയിപ്പുകൾ പൂർണ്ണമാകുന്നു.

അനന്തപുരി എഫ്എമ്മിൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. സുഹൈൽ കോയയുടെ വരികൾക്ക് വിമൽ നാസറിന്റെ സംഗീതത്തിൽ വിനീത് ശ്രീനിവാസൻ പാടിയ ഗാനം ചിത്രം ഖൽബ്.

സിദ്ധരോ, നിന്നുള്ളിലേക്കല്ലാണ്ട് ഇറങ്ങ ഹിജറോ, നീ എന്റെ ശീലമായി ദുശീലമായി എന്നെ കുഴക്കുന്ന ഫിത്രോ.

0: കേറ്റ കേരള ഇലക്ട്രിക് ട്രേഡ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ഓണാഘോഷം 2026 പവർഡ് ബൈ പോളി ക്യാബ് ആൻഡ് വീഗാർ സെപ്റ്റംബർ 27 രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5:30 വരെ ഇടപ്പഴിഞ്ഞ് അളകാപുരി ഓഡിറ്റോറിയത്തിൽ പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ പ്രദർശനവും ഓഫറുകളും ലഭ്യമാണ്. പ്രവേശനം തികച്ചും സൗജന്യം.
1: ഇനി വിനീത് ശ്രീനിവാസനും ദേവു ഖാൻ മാഗ്നിയാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം വർഷങ്ങൾക്കു ശേഷം. ഗാനത്തിന്റെ വരികൾ വിനീത് ശ്രീനിവാസൻ, സംഗീതം അമൃത് രാമനാഥ്.

0: MRT ഹോം നീഡ്സ് ചെയ്ത കിച്ചൺ എസൻഷ്യൽസ് വാങ്ങിയപ്പോ എനിക്ക് എത്ര രൂപയുടെ ഡിസ്കൗണ്ട് കിട്ടി അറിയാമോ? ഞാൻ മാനുവിന്റെ കല്യാണത്തിനുള്ള ഗിഫ്റ്റും കൂടി വാങ്ങി.
1: MRT ഹോം നീഡ്സിൽ നിന്നും 25,000 അതിന് മുകളിലോ ഷോപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കും അട്രാക്റ്റീവ് ക്യാഷ് ഡിസ്കൗണ്ട്, കപ്പിൾസിന് ലഭിക്കും സർപ്രൈസ് ഗിഫ്റ്റും. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ, 1,30,000 രൂപ, 2,00,000 രൂപ.
3: കേരളത്തിലെ അംഗീകൃത ലോട്ടറി ഏജന്റുമാരിൽ നിന്നോ വിൽപ്പനക്കാരിൽ നിന്നോ അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ഇനി ജിയോ പോളിന്റെ വരികൾക്ക് ജേക്സ് ബിജോയുടെ സംഗീതത്തിൽ സിത് ശ്രീറാമും നേഹ എസ് നായരും പാടിയ ഗാനം കേൾക്കാം, ചിത്രം ഇഷ്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 ഇപ്പോൾ സന്ധ്യാഗീതം. രാവും പകലുമല്ലാത്ത സന്ധ്യാനേരം പ്രപഞ്ചശക്തിയെ ധ്യാനിച്ചുകൊണ്ട് വിശുദ്ധ സന്ധ്യയെ വരവേൽക്കാം. സന്ധ്യാഗീതത്തിൽ ആദ്യം ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ശ്യാംജി ആറാട്ടുപുഴയുടെ സംഗീതത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനം ചിത്രം ആഘോഷം.

0: തിങ്കൾ മുതൽ വെള്ളിവരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
2: സന്ധ്യാഗീതം തുടരുന്നു. കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് എം ജയചന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രയും സംഘവും പാടിയൊരു ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. പരിസ്ഥിതിയുടെയും കാലാവസ്ഥാ വ്യതിയാനത്തിന്റെയും ഭാവി എന്ന വിഷയത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ സമാപന പരിപാടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ പ്രാദേശിക ആഗോള തലങ്ങളിൽ മികച്ച സഹകരണം ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്നും ശ്രീമതി മുർമു പറഞ്ഞു. ചരിത്രപരമായി കേരളം ഇന്ത്യൻ കായിക മേഖലയുടെ ശക്തി കേന്ദ്രമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ സഹമന്ത്രി സുഗാന്ത മജുംദാർ. പി ടി ഉഷ, അഞ്ജു ബോബി ജോർജ്, എം ഡി വത്സമ, ടി സി യോഹന്നാൻ, പി ആർ ശ്രീജേഷ് തുടങ്ങിയവർ ഇതിനുദാഹരണമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. NIT കാലിക്കറ്റിൽ പുതുതായി നിർമ്മിച്ച മേജർ ധ്യാൻചന്ദ് സ്പോർട്സ് കോംപ്ലക്സിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ മഹാസമാധി ദിനാചരണം നാളെ വർക്കല ശിവഗിരിയിൽ നടക്കും. മഹാപരിനിർവാണ സമ്മേളനവും ശതാബ്ദി ആചരണ സമാരംഭവും മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി ടി സിദ്ദിഖ് വിശിഷ്ടാതിഥിയാകും. തുടർന്ന് നടക്കുന്ന പള്ളാത്തുരുത്തി ഗുരുദേവ മഹാസന്ദേശ ശതാബ്ദി സമ്മേളനം മന്ത്രി ഒ ജെ ജനീഷ് ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നൽകാതിരുന്ന സാഹചര്യത്തിൽ തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കത്തു നൽകി. ഔദ്യോഗികമായി തെരഞ്ഞെടുക്കപ്പെട്ട സിനിമകൾക്കുൾപ്പെടെ പ്രദർശനാനുമതി ലഭിക്കാത്തത് മേളയുടെ സുഗമമായ നടത്തിപ്പിനെ ബാധിക്കുമെന്ന് കത്തിൽ പറയുന്നു. ഈ മാസം 25 മുതൽ 30 വരെ തിരുവനന്തപുരത്താണ് മേള. സംസ്ഥാനത്ത് 6 മാസം റേഷൻ വാങ്ങാത്ത കാർഡുകൾ ഡീ ആക്ടിവേറ്റ് ചെയ്യും. എല്ലാ മാസവും 21-ന് ഇത്തരം കാർഡുകൾ കണ്ടെത്തി അടുത്ത മാസം 1 മുതൽ റേഷൻ വിഹിതം ലഭിക്കാത്തക്ക വിധം ആയിരിക്കും ഡീ ആക്ടിവേറ്റ് ചെയ്യുക. സമയപരിധിക്കുള്ളിൽ ഈ KYC പൂർത്തിയാക്കാത്ത കാർഡുകൾ അസാധുവാക്കി ഡാറ്റാബേസിൽ നിന്ന് നീക്കം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും സംഘടിപ്പിക്കുന്ന 1 മാസം നീളുന്ന സേവാ സങ്കല്പ് അഭിയാൻ പുരോഗമിക്കുന്നു. കർഷകരുടെ ക്ഷേമത്തിനും സാധാരണ ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും നിരവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കി വരുന്നത്. സൂര്യപ്രകാശത്തെ വൈദ്യുതിയാക്കി മാറ്റുന്ന സോളാർ പ്ലാന്റുകൾ കുറഞ്ഞ ചെലവിൽ സ്ഥാപിക്കാൻ അവസരമൊരുക്കുന്ന PM സൂര്യഘർ പദ്ധതിയുടെ ഗുണഭോക്താവ് കോട്ടയം സ്വദേശി സുരേഷ് കുമാർ ആകാശവാണി വാർത്തകളോട്.
1: എന്റെ പേര് സുരേഷ് കുമാർ. കോട്ടയം ജില്ലയിൽ നട്ടശ്ശേരിക്കരയിലാണ്. സൂര്യഭവനം പദ്ധതിയിൽ ഉൾപ്പെടുത്തി സോളാർ പദ്ധതി എനിക്ക് കിട്ടുകയുണ്ടായി. അതിന്റെ ഗുണം വളരെ വലുതാണ്. കാരണം
0: തിരുവനന്തപുരം ജില്ലയിലെ പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. പൊഴിയൂർ കടൽഭിത്തി നിർമ്മാണ ഉദ്ഘാടനം മറ്റന്നാൾ മുഖ്യമന്ത്രി നിർവഹിക്കും. പൊഴിയൂർ കൊല്ലംകോട് തീരപ്രദേശങ്ങളിലെ അതിരൂക്ഷമായ കടലാക്രമണത്തിന് ഇതിലൂടെ ശാശ്വത പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ശ്രീ മോൻസ് ജോസഫ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ജപ്പാനിൽ നടക്കുന്ന 20-ാമത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യയ്ക്ക് മികച്ച തുടക്കം. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിൾ ടീമിനത്തിൽ ഇന്ത്യൻ സംഘം വെള്ളിമെഡൽ നേടി. മലയാളി താരം വിദർശ വിനോദ്, ഇളവേനിൽ വാളരവൻ, സോനം മസ്കർ എന്നിവരാണ് ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ സമ്മാനിച്ചത്. 10 മീറ്റർ എയർ റൈഫിൾ വനിതാ വ്യക്തിഗത ഇനത്തിലും ഇളവേനിൽ വാളരവന് വെള്ളിമെഡൽ ലഭിച്ചു. മെഡൽ ജേതാക്കളെ രാഷ്ട്രപതി ദ്രൌപദി മുർമു, കേന്ദ്രമന്ത്രിമാർ തുടങ്ങിയവർ അഭിനന്ദിച്ചു. അതേസമയം വനിതാ

0: ക്രിക്കറ്റിൽ ഇന്ത്യ ഫൈനലിൽ കടന്നു. രണ്ടാം സെമിയിൽ ബംഗ്ലാദേശിനെ 114 റൺസിന് പരാജയപ്പെടുത്തിയാണ് ടീം ഇന്ത്യ കലാശ പോരാട്ടത്തിന് യോഗ്യത നേടിയത്. വനിതാ 10 മീറ്റർ എയർ റൈഫിൾ ടീം അംഗം വിദർശ വിനോദ് കോഴിക്കോട് തിരുവമ്പാടി സ്വദേശിനിയാണ്. മകളുടെ മെഡൽ നേട്ടത്തിലെ സന്തോഷം ആകാശവാണി വാർത്തകളോട് പങ്കുവെക്കുകയാണ് വിദർശയുടെ മാതാപിതാക്കൾ.
1: വളരെ സന്തോഷം. എയർ റൈഫിളേക്ക് മോളെ പ്രാക്ടീസ് തുടങ്ങിയിട്ട് അധികം കാലം ആയില്ല. എയർ റൈഫിൾ 3 പൊസിഷൻ ആണ്, 3P ആണ് മോളുടെ മെയിൻ ആയിട്ടുള്ള ഇവന്റ്. അപ്പൊ എയർലേക്ക് ഇപ്പൊ കുറഞ്ഞ കാലം കൊണ്ടാണ് എയർ റൈഫിളിലേക്ക് പോയത്. പക്ഷെ അതിലിപ്പോ ഇന്ത്യയിൽ ഇപ്പൊ 4th സ്ഥാനത്തായിരുന്നു. അപ്രതീക്ഷിത മേഖലയാണ് ഇങ്ങനൊരു. അതിൽ സന്തോഷം പങ്കുവെക്കാൻ പെട്ടെന്ന് ചോദിക്കാൻ പറയാ വാക്കുകൾ.
0: സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, വയനാട്, കണ്ണൂർ എന്നീ 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ബംഗാൾ ഉൾക്കടലിൽ അതിതീവ്ര ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അതേസമയം കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കൊല്ലം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ തീരങ്ങളിൽ നാളെ രാത്രി 8:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ട്. ഇടുക്കി വട്ടവട കോട്ടക്കമ്പൂരിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. അമ്മൻകോവിൽ ഭാഗത്ത് കൃഷിസ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിലിൽ ബാലകൃഷ്ണൻ, ചിന്നു എന്നിവരാണ് മരിച്ചത്. ബാലകൃഷ്ണന്റെ ഭാര്യ മാരിയമ്മയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ തീക്കോയ്ക്കും വാഗമണ്ണിനും ഇടയിൽ കാരിക്കാട് ടോപ്പ് ഭാഗത്ത് വൈകിട്ടോടെയായിരുന്നു സംഭവം. പ്രദേശത്ത് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടു. അതേസമയം മീനച്ചിലാറ്റിൽ ജലനിരപ്പ് ഉയരുകയാണ്. കണ്ണൂർ ആറളം ഫാമിലും പുനരധിവാസ മേഖലയിലും ഭീഷണിയായ മോഴ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റാനുള്ള നടപടികൾ അവസാനഘട്ടത്തിൽ. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: മയക്കുവെടിവെച്ച് പിടികൂടുന്ന മോഴയാനയെ വയനാട്ടിലെ മുത്തങ്ങിയിൽ വനംവകുപ്പിന്റെ നിയന്ത്രണത്തിൽ നിരീക്ഷിക്കുന്നതിനുള്ള ആനക്കൊട്ടിൽ നിർമ്മാണമാണ് നടന്നുവരുന്നത്. ഇതിനുള്ള യൂക്കാലി മരങ്ങൾ മുറിച്ച് കൂട് നിർമ്മാണ സ്ഥലത്തേക്ക് എത്തിച്ചു തുടങ്ങി. ദൌത്യത്തിനായി വയനാട്ടിൽ നിന്ന് കുങ്കിയാനകളെ ആറളത്തേക്ക് എത്തിക്കും. ആറളത്ത് ഒട്ടേറെ പേരുടെ ജീവനെടുത്ത മോഴയെ മയക്കുവെടിവെച്ച് പിടിക്കാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ 1.5 മാസം മുൻപാണ് ഉത്തരവിട്ടത്.
0: പ്രമുഖ ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ വി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. 2009 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും ഭാഗിക വൈദ്യുത നിയന്ത്രണത്തിന് സാധ്യത. രാത്രി 12:45 വരെ പല സമയങ്ങളിലായി വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കുമെന്ന് KCB അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. സാമൂഹിക പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99-ാമത് മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18-ാമത് ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 31 ചിത്രങ്ങൾക്ക് പ്രദർശനാനുമതി നിരസിച്ച സംഭവത്തിൽ കേന്ദ്രത്തിന് കത്തയച്ച് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇടുക്കി വട്ടവടയിൽ മണ്ണിടിച്ചിലിൽ 2 മരണം. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളിമെഡൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം രാത്രി 7:45.
3: ആകാശവാണി അനന്തപുരി FM 101.9 സന്ധ്യാഗീതം തുടരുന്നു. ഫാദർ തോമസ് ഇടയിലിന്റെ വരികൾക്ക് സാംജി ആറാട്ടുപുഴയുടെ സംഗീതത്തിൽ മഞ്ചരി പാടിയൊരു ഗാനം കേൾക്കാം.

0: സന്ധ്യാഗീതം പൂർണ്ണമാകുന്നു. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.
1: വയലും വേണം.

0: സ്നേഹം വെറുമൊരു വികാരമല്ല, അത് മനുഷ്യജീവിതത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. ഒരാളെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുമ്പോൾ അവരുടെ വീഴ്ചകളെ തിരിച്ചറിഞ്ഞ് മാപ്പ് നൽകാൻ നമുക്ക് സാധിക്കുന്നു. വെറുപ്പിനും വിദ്വേഷത്തിനും മുകളിൽ വിജയം സ്നേഹത്തിനായിരിക്കും. സ്നേഹം കൊണ്ട് മുറിവുകൾ ഉണക്കാം, മനുഷ്യരെ ഒന്നിച്ചു നിർത്താം. കാരണം സ്നേഹമുള്ളിടത്ത് പ്രകാശമുണ്ട്. ആ പ്രകാശത്തിനു മുന്നിൽ ഒരിരുട്ടിനും നിലനിൽപ്പില്ല. ഈയൊരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ വയലും വീടും പരിപാടി ആരംഭിക്കാം. ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി. മട്ടുപ്പാവിൽ കൃഷി ചെയ്ത് വിജയം കൈവരിച്ച ഒരു വീട്ടമ്മയാണ് ഇന്നത്തെ പ്രധാന പരിപാടിയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിനു മുമ്പ് എന്നത്തെയും പോലെ ഒരു ചോദ്യം ചോദിക്കാം. ചോദ്യം ഇതാണ്, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയാം. ഇനി നമുക്ക് പ്രധാന പരിപാടിയിലേക്ക് പോകാം. ഇന്ന് വീട്ടുവളപ്പിൽ എന്തെങ്കിലുമൊക്കെ കൃഷി ചെയ്യുന്നവർ ധാരാളമുണ്ട്. സ്വന്തം വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളെങ്കിലും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. വിഷരഹിതമായ രുചികരമായ പച്ചക്കറികൾ കഴിച്ച് രോഗങ്ങളിൽ നിന്നും രക്ഷ നേടാമെന്നുള്ള ചിന്തയാണ് പലരെയും പച്ചക്കറി കൃഷിയിലേക്ക് തിരിയാൻ പ്രേരിപ്പിക്കുന്നത്. നഗരങ്ങളിൽ മുറ്റമോ പറമ്പോ ഇല്ലാത്തവർ പോലും ടെറസിൽ ഇത്തിരി പോകുന്ന സ്ഥലത്ത് പോലും നല്ലപോലെ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമൊക്കെ വിളയിക്കുന്നുണ്ട്. മട്ടുപ്പാവിലെ കൃഷി വളരെ വിജയകരമായി തന്നെ ചെയ്യാമെന്ന് പല കർഷകരും തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും മട്ടുപ്പാവിൽ എങ്ങനെ വീടിന് ദോഷകരമല്ലാത്ത വിധം കൃഷി ചെയ്യാമെന്ന് അറിയാത്തവരുണ്ട്. ഇന്ന് മട്ടുപ്പാവിൽ പച്ചക്കറികളും പഴവർഗ്ഗങ്ങളുമെല്ലാം കൃഷി ചെയ്ത് വിജയം വരിച്ച ഒരു വീട്ടമ്മയെ പരിചയപ്പെട്ടാലോ? ശ്രീമതി സുജാകുമാരി. യെസ്, സുജാകുമാരി പറയുന്നത് നമുക്ക് കേൾക്കാം.
1: മേണം പരിപാടിയിലേക്ക് സ്വാഗതം. മേണം ഒരു വീട്ടമ്മയാണ്.
2: അതെ,
1: വീട്ടുവളപ്പിലും മട്ടുപ്പാവിലും കൃഷി ചെയ്യുന്നുണ്ടല്ലേ. അപ്പൊ ഈ ഒരു പരിപാടി എപ്പോഴാണ് തുടങ്ങിയത്?
2: ചെറുപ്പത്തിൽ തന്നെ എനിക്ക് കൃഷിയോട് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴ് വീട്ടില് പൂന്തോട്ടമൊക്കെ സെറ്റ് ചെയ്തായിരുന്നു. അതിൽ നിന്ന് നമ്മൾക്ക് വിഷരഹിതമായിട്ടുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിച്ച് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായതും ബാലൻസ് വരുന്നത് നമ്മൾ പുറത്തു കൊടുത്ത് അതിൽ നിന്നൊരു ചെറിയ വരുമാനം കണ്ടെത്തുന്നു.
1: ഇതായിരുന്നു ഉദ്ദേശം. അപ്പൊ ഇതിനുവേണ്ടി ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഒരു ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ഒരു നമ്മളൊരു പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഒരു കൃഷി എപ്പോഴാണ് തുടങ്ങിയത്?
2: ഞാൻ ഏകദേശം ഒരു 20 വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട്. കൃഷി ചെയ്യുക, അതിൽ നിന്ന് എന്തെങ്കിലും എടുക്കുക, കൂടുതൽ കാര്യങ്ങളൊന്നും നമ്മൾക്ക് ആധികാരികമായിട്ട് അറിയില്ലായിരുന്നു. പിന്നീട് പല കൃഷി ഗ്രൂപ്പുകളും ഒക്കെ ആയിട്ടും അങ്ങനെ ചേർന്ന് ഇപ്പം മണ്ണ് പരിപാലിക്കുക മുതൽ നമ്മളൊരു ചെടി നട്ടാൽ എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ളത് അതെല്ലാം അതാത് സമയങ്ങളിൽ
1: ചെയ്യേണ്ടതെന്നും
2: അതിൻ്റെ ഉള്ള വളപ്രയോഗങ്ങളും എല്ലാം ചെയ്ത് നമ്മളുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ പച്ചക്കറികളും ഇപ്പം ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്.
1: മട്ടുപ്പാവ് ചെയ്യുന്നതിന് പറയാറുണ്ടല്ലോ നമ്മൾ വാട്ടർ പ്രൂഫിംഗ് ഒക്കെ ചെയ്യണം, മട്ടുപ്പാവ് അതൊക്കെ ചെയ്തിട്ടുണ്ട്.
2: 4 വർഷത്തോളം ഒന്ന് ഫ്ലോപ്പ് ആയിരുന്നു മട്ടുപ്പാവിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 5 വർഷമായിട്ട് മട്ടുപ്പാവിൽ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതുവരെ നമുക്ക് യാതൊരു ദൂഷ്യവും ഉണ്ടായിട്ടില്ല.
1: എത്ര ചട്ടിയുണ്ട്?
2: എനിക്ക് ഒരു 1500 ചട്ടികളിലായിട്ട്
1: ചെയ്യുന്നുണ്ട്. ഗ്രോ ബാഗ്സ് ആണോ ചട്ടി?
2: ഗ്രോ ബാഗും ചട്ടികളും കൂടുതലും ചട്ടികളാണ് യൂസ് ചെയ്യുന്നത്.
1: കുറച്ച് നാള്
2: നീണ്ടു നിൽക്കും.
1: ഇപ്പം താങ്കൾ പറഞ്ഞ എല്ലാവിധ പച്ചക്കറികളും അത് ചട്ടിയിലല്ലായിരിക്കും, വലിയ
2: അത് കണ്ടെയ്നറുകളിലാണ്.
1: കണ്ടെയ്നറുകളാണല്ലേ. ഓക്കെ, അപ്പൊ ഇതില് ആദ്യം പറഞ്ഞ മാതിരി തന്നെ ഏറ്റവും പ്രധാന ഒരു കാര്യം നമ്മൾ എല്ലാവരുടെ അടുത്തും ചർച്ച ചെയ്യുന്നത് തന്നെയാണ് മണ്ണ് പരിപാലിക്കുക. താങ്കൾ എങ്ങനെയാണ് ചെയ്യുന്നത്?
2: മണ്ണ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്യും. ട്രീറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ 2-3 മെത്തേഡ്സുകൾ ഉണ്ട്. അതിൽ ഞാൻ യൂസ് ചെയ്യുന്നത് കുമ്മായമാണ്. മണ്ണെടുക്കുക, അത് നമ്മളിപ്പം ഒരു പോട്ടിനേക്ക് ആവശ്യമായത് ഒരു ചട്ടി മണ്ണെടുക്കുകയാണെങ്കിൽ അതിൽ ഒരു പിടി കുമ്മായം അത് ഇട്ടതിന് ശേഷം അങ്ങനെ നമ്മൾ ഇട്ട് അതിനെ നമ്മൾ ഒരു പുട്ടിന്റെ നനവ് വരുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് അതിന്റെ മീതെ നമ്മൾ എന്തെങ്കിലും ഒരു പ്ലാസ്റ്റിക്കോ എന്തെങ്കിലും വെച്ച് ഒന്ന് മൂടിയിടുക. മൂടിയിട്ട് അത് ഏകദേശം ഞാൻ ചെയ്യുന്നത് ഒരു 30 ദിവസമാണ് ഞാൻ ട്രീറ്റ് ചെയ്യുന്നത്. ആ ട്രീറ്റ് ചെയ്യുമ്പോഴത്തേന് തന്നെ ആ മണ്ണിനകത്തെ pH ലെവൽ ഏകദേശം ഒരു 6.5-7 നമ്മളുടെ കൃഷി ചെയ്യാൻ നമുക്ക് ഏറ്റവും അത്യാവശ്യം ആ ഒരു pH ലെവൽ എന്ന് പറയുന്നത് 6-7 ഇടയ്ക്കായിട്ടാണ്. അത് ഏകദേശം നമ്മൾക്ക് അപ്പോൾ ഉണ്ടാകും. ആ രീതിയിലാണ് ഞാൻ കൃഷി ചെയ്യുന്നത്.
1: അത് കഴിഞ്ഞിട്ട്
2: അതിന് വേണ്ടുന്ന ചാണക പൊടി, അത് ഡ്രൈക്കോഡെർമ വെച്ച് സമ്പുഷ്ടീകരിച്ച് അങ്ങനെയാണ് ചെയ്യുന്നത്. അതിന്റെ കൂട്ടത്തിൽ എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്. അതിനുശേഷം തൈകളൊക്കെ ആണെങ്കിൽ ആദ്യം നമ്മൾ പോട്ട് ഒരു മുക്കാൽ ഭാഗം നിറയ്ക്കുക. നിറച്ചതിന് ശേഷം ഒരു രണ്ടു മൂന്ന് ദിവസം ആ മണ്ണിന് ഒരു ഈർപ്പം ഉള്ളതാക്കും. വെള്ളമൊഴിച്ച് രണ്ടു മൂന്ന് ദിവസം വെച്ചതിന് ശേഷം തൈകളാണ് നടുന്നതെങ്കിൽ ആ തൈകളെ നമ്മൾ സുഡോമോണസ് ലൈനിയിൽ ഒന്ന് മുക്കി വെക്കും. വെച്ചതിന് ശേഷം ഒരു ചെറിയ രീതിയിലുള്ള ഒരു കുഴിയെടുത്ത് അതിൽ അല്പം വാമം കൂടെ ചേർത്ത് അങ്ങനെയാണ് നടാറുള്ളത്.
1: അപ്പം ട്രൈക്കോഡെർമയും യൂസ് ചെയ്യുന്നുണ്ട്, സുഡോമോണസും ഉണ്ട്, വാമും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ അറിവുകളൊക്കെ എങ്ങനെയാണ് താങ്കൾക്ക് കിട്ടിയത്?
2: ഒരുപാട് സോഴ്സുകളുണ്ട് നമ്മൾക്ക് എന്തറിവുകൾ കിട്ടാൻ. അപ്പം അതിൽ നിന്നെല്ലാം കളക്ട് ചെയ്യാറുണ്ട്. അതുപോലെ ജൈവ കൃഷിയുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. അതിൽ നിന്നും

0: ഒക്കെയാണ്. പിന്നെ ഇപ്പൊ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്, കൃഷിയുടെ ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിലൊക്കെ ആണെങ്കിൽ നമ്മൾക്ക് നല്ല നല്ല അറിവുകൾ കിട്ടാറുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ഞാൻ
1: അനുഭവങ്ങൾ
0: ഷെയർ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾക്ക് ഏതൊരു കുഞ്ഞു കുട്ടിക്കാണെങ്കിൽ തന്നെയും കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. അത്രമേൽ നമ്മൾക്ക് പറഞ്ഞു തരുന്നത് അനുഭവ
1: സമ്പന്നരായിട്ടുള്ള.
0: നമ്മള് ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ചത് ഏകദേശം ഒരു 15 ദിവസത്തോളം മതി നമ്മൾക്ക് ചെയ്യാനായിട്ട്. പിന്നെ അതുപോലെ നമ്മളുടെ കമ്പോസ്റ്റ് യൂണിറ്റ് ഉണ്ട്. നമ്മളുടെ വീട്ടിൽ പറമ്പിലെ കരിയിലകളൊന്നും നമ്മൾ കത്തിച്ചു കളയാറില്ല. കമ്പോസ്റ്റ് കുഴിയുണ്ട്, അതിലിട്ടതിന് ശേഷം ചാണകവും കൂടി ഇട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതിൽ നിന്നെല്ലാം നമ്മൾക്ക് നല്ലൊരു കമ്പോസ്റ്റ് രൂപപ്പെടുത്തി എടുക്കാൻ പറ്റും.
1: അപ്പൊ ഈ പച്ചക്കറി താങ്കൾ പറഞ്ഞ എല്ലാം ഉണ്ടെന്ന്, ഇതൊക്കെ പച്ചക്കറിയാണ് ഇപ്പോൾ ഉള്ളത്?
0: പച്ചക്കറി ചലഞ്ചുകൾ നടത്തും. അപ്പോഴ് ആ ഗ്രൂപ്പിൽ നമ്മൾക്കൊരു ഏകദേശം അവര് മത്സരത്തിനൊക്കെ ഒരു 50 ആളുകൾ കാണും. അപ്പോഴ് അവർക്ക് ഒരു കർശന നിർദ്ദേശങ്ങൾ ഉണ്ടാകും. അതായത് ഒരു 1-ാം തീയതിയാണ് നമ്മൾ അതിന്റെ എല്ലാവരും ചേർന്ന് വിത്തുകൾ പാകുക. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒരു 15 ദിവസം കഴിയുമ്പോൾ അടുത്തൊരു ഫോട്ടോ നമ്മൾ ഇതാ, അതിനെല്ലാം ഒരു നിയമാവലികൾ കാണും. അതേ രീതിയിൽ നമ്മൾ കൃഷി ചെയ്തു
1: പോകും. നമുക്ക് തിരഞ്ഞെടുക്കാം,
0: വിത്തുകൾ നമുക്ക് തിരഞ്ഞെടുക്കാം. എങ്കിലും ഒരു 7 പച്ചക്കറിയാണ് ഏറ്റവും കുറവ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പം അത് കൃത്യതയോട് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. നമ്മൾ ഒരാൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതും ഷെയർ ചേർന്ന് ആളുകൾ ചെയ്യുമ്പോൾ അവർക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാവും.
1: എത്ര പച്ചക്കറികൾ ഉണ്ടായിരുന്നു?
0: പയറ്, പാവല്, പടവലം, ചുര, കുമ്പളം, മത്തൻ, മുളക്, പല വെറൈറ്റി, അതുപോലെ വെണ്ട പല വെറൈറ്റി, വഴുതനകൾ, അങ്ങനെ ഒന്നും തന്നെ പുറത്തുനിന്ന് വാങ്ങേണ്ടി വന്നില്ല.
1: വിത്തൊക്കെ സ്വന്തം നമ്മൾ സൂക്ഷിക്കുകയോ അതോ ഹൈബ്രിഡ് വിത്താണോ?
0: ഹൈബ്രിഡ് വിത്തുകൾ വാങ്ങാറുണ്ട്. വിത്തുകൾ സൂക്ഷിക്കുന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു ചെറിയ പാക്കറ്റ് ഒന്നും ചിലപ്പം കിട്ടില്ല പയറിന്റെയൊക്കെ. അത് ഈ നാംതാരി അങ്ങനെയൊക്കെയുള്ളതിന്റെ വിത്തുകൾ വാങ്ങിയ നമ്മളുടെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ ഫ്രിഡ്ജിന്റെ ഡോറിൽ സൂക്ഷിക്കും. അത് ഏകദേശം ഒരു 2-3 വർഷത്തോളം അങ്ങനെ സൂക്ഷിപ്പുകാലം ഉണ്ട്. പുറത്ത് വെച്ചാൽ പെട്ടെന്ന് കേടായി പോവും, മുള വരാനുള്ള സാധ്യത കുറവാണ്.
1: 2-3 വർഷം വരെ വെച്ച വിത്തും നിങ്ങൾ
0: യൂസ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ല. നമ്മൾ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാം.
1: പയറും പാവലും ഇതൊക്കെ നടുമ്പോ നമുക്ക് പന്തലും ഇടേണ്ട വരുമല്ലോ?
0: പന്തല് ഇടണം. ഹസ്ബൻഡ് ഫുൾ സപ്പോർട്ടാണ്. ഹസ്ബൻഡ് പന്തലൊക്കെ ഇട്ട് തരും.
1: അപ്പം മട്ടുപാവല് പന്തലിട്ട് അതിന്റെ താഴെ നമുക്ക് കുറച്ചൊരു ഷെയ്ഡുള്ള വെജിറ്റബിൾസ് ഒക്കെ
0: വെക്കാം.
1: ഈ പച്ചക്കറിയൊക്കെ നടുമ്പം ആദ്യം മണ്ണ് നമ്മൾ തയ്യാറാക്കിയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടുള്ള വളപ്രയോഗമൊക്കെ എങ്ങനെയാണ്?
0: രോഗം വരുന്നതിന് മുമ്പേ നമ്മൾ അതിനെ പരിപാലിക്കുക, രോഗം വന്നതിന് ശേഷം പരിപാലിക്കാതെ. അപ്പോഴും നമ്മൾ സമയാസമയങ്ങളിൽ ഇപ്പൊ ഒരു 10 ദിവസങ്ങളിടവേളകളിൽ വേപ്പെണ്ണ, അല്ലെങ്കിൽ നമ്മളുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള എനിക്ക് തോന്നിയേക്കുന്നത് മുളകുകളുടെയൊക്കെ ആണെങ്കിലും കീടനിയന്ത്രണങ്ങളൊക്കെ മാറ്റാനായിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ അടുക്കളയിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ, അതായത് മോര്, മോര് കുളിപ്പിച്ച് അത് കുറച്ചെടുത്തിട്ട് അതിൽ നമ്മളുടെ പാൽക്കായം ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് അത് നല്ല ബെനിഫിറ്റ് ആണ്.
1: എത്ര മടങ്ങ് അതിന്റെ അകത്ത് വെള്ളം ഒഴിക്കും?
0: ഞാൻ ഒരു 20 ml മറ്റോ എടുത്താൽ അതിൽ 2 ഗ്രാമോളം മതി പാൽക്കായം. അതൊന്ന് ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്ത് കൊടുക്കുവാണെങ്കിൽ അത് വളരെ നല്ലതാണ്.
1: എത്ര വെള്ളം ഒഴിക്കും പിന്നെ?
0: അത് 1 ലിറ്ററിന്. പിന്നെ ഗോമൂത്രം നല്ലൊരു കീടനാശിനിയാണ്. അത് തൊട്ടടുത്ത് തന്നെ പശു ഉണ്ട്. അപ്പോഴ് കളക്ട് ചെയ്ത് എന്നും പോയി എടുക്കാറില്ല, ഒരു ടിന്നില് സൂക്ഷിക്കും, ക്യാനില് അടച്ചു വെക്കും. ആവശ്യമുള്ളപ്പം അന്നേരം നമ്മുടെ ഗോമൂത്രം എത്രത്തോളം ഇരിക്കുന്നോ അത്രത്തോളം എഫക്റ്റീവാണ്. കാല പഴക്കം ചെല്ലും തോറും അത് 10 ml എടുക്കുക, 1 ലിറ്റർ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യുക. പിന്നെ ഫിഷ് അമിനോ ആസിഡ് ഉപയോഗിക്കാറുണ്ട്.
1: അതുപോലെ സ്വന്തം ചെയ്യുന്നതാണോ?
0: അതെ, അല്ല, സ്വന്തം ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുവട്ടങ്ങളിൽ കാണുന്ന കളകൾ, ഇപ്പം നമ്മുടെ ചട്ടികളിലും എല്ലാം ഉണ്ടാവുമല്ലോ കളകൾ, ആ കളകളെ ഒന്നും പറിച്ച് നമ്മൾ വെറുതെ കളയാറില്ല. അതൊരു ബാരലില് വെള്ളം ഒഴിച്ച് ഇടുക. ഇട്ടതിന് ശേഷം ഒരു 8-10 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് നമ്മളെ ചാണകം എങ്ങനെയാണോ ഒഴുകുന്ന ചാണകത്തിന്റെ അതേ സ്മെല്ലില് ആ ഒരു കളറിൽ നമുക്ക് കിട്ടും. അതിനെ ഒരു 1/2 kg ശർക്കര, ശർക്കര നല്ല ഒരു എഫക്റ്റീവാണ്, പൊട്ടാസ്യം ഒക്കെ കൂടുതലായിട്ടുണ്ട്. ആ ശർക്കരയും കൂടെ അതിൽ ഡൈലൂട്ട് ചെയ്ത് അതിപ്പം നമ്മൾ 1 ബക്കറ്റ് എടുക്കുവാണെങ്കിൽ അതിനെ ഒരു 10 ബക്കറ്റും ആക്കി നേർപ്പിച്ച് അത് ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും.
1: അത് വളമാതിരി ഒഴിച്ചു
0: കൊടുക്കും. അത് വളരെ എഫക്റ്റീവാണ്, ചെടികൾക്കൊക്കെ നല്ല ഹെൽത്ത് ആയിട്ട്
1: വരും. ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും പറയാറുണ്ട്. താങ്കളുടെ ഒരു അനുഭവത്തിൽ ഇതെല്ലാം യൂസ് ചെയ്യുവോ അതോ ഏതെങ്കിലും പ്രത്യേകമായിട്ട് ഇപ്പൊ നമ്മുടെ ഈ മോര് വെച്ചുണ്ടാക്കുന്ന കാര്യമാണോ അല്ലെങ്കിൽ നമ്മുടെ വേപ്പെണ്ണയാണോ, ഏതാണ് താങ്കൾ യൂസ് ചെയ്യുന്നത്?
0: ഞാൻ ഇത് രണ്ടും ചെയ്യാറുണ്ട്.
1: എല്ലാം ചെയ്യാറുണ്ട്.
0: മാറി മാറി ചെയ്യാറുണ്ട്. ഒന്ന് തന്നെയല്ല ചെയ്യുന്നത്.
1: എഫക്റ്റീവ് ആയിട്ട് തന്നെ കീടങ്ങളെയൊക്കെ നമുക്ക് മാറ്റി നിർത്താൻ
0: സാധിക്കും. നമ്മള് വന്നിട്ട് പരിപാലിക്കാതെ വരുന്നതിന് മുമ്പേ തന്നെ ആരംഭത്തിൽ തന്നെ നമ്മള് ചെടികൾക്ക് കീടങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മള് ഇത് ചെയ്തു പോയാൽ നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഇല്ല.
1: ഒരു 10 ദിവസം ഇടവേളകളിൽ

0: ചെയ്യാം.
1: ചെയ്യാറുണ്ട് അല്ലേ. പിന്നെ വളം പ്രയോഗം പറഞ്ഞ ഈ പച്ചില ഇങ്ങനെ കമ്പോസ്റ്റ് മാതിരി ചെയ്തു കൊടുക്കും. ഇതൊഴിച്ച് പിന്നെ ചെടി വളരുന്ന സമയത്ത് എന്തൊക്കെയാണ് കൊടുക്കുന്നത്?
0: ഒരെണ്ണം തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാറില്ല. ഇത് ഇപ്പം കൊടുത്ത് ഒരു 15 or 20 ദിവസം കഴിയുമ്പോഴത്തേന് നമ്മുടെ വീട്ടിൽ വേസ്റ്റ് വരുന്ന പഴങ്ങളില്ലേ, പഴങ്ങളിൽ നിന്നെ ഒരു മിക്സിയിൽ ഇട്ടെന്ന് അടിക്കുക. അതിനെ നമ്മളുടെ സോഡാപ്പൊടി അല്ലെങ്കിൽ ഈസ്റ്റ് ഒരു 20 gram ഇട്ട്, ഇപ്പം ഒരു 3 kg പഴം ഉണ്ടെങ്കിൽ ഒരു 20 gram ഈസ്റ്റും കൂടെ അതിനകത്തിട്ട് ഒന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നന്നായിട്ട് അടച്ചു വെക്കുക. അതിനെ ഒരു 15 ദിവസം വെക്കുക, വെച്ച്
1: പുളിക്കാൻ
0: വേണ്ടിയിട്ട്. അപ്പോഴ് ഒരു 1/2 kg ശർക്കര എടുത്ത് വെള്ളത്തിലിട്ട് അതിനെ ഒന്ന് അലിയിപ്പിച്ച് ഒരു 2-3 ദിവസം വെച്ച് ഒരു 1/2 kg കടലപ്പിണ്ണാക്കും. പിന്നെ ധാന്യങ്ങൾ വളരെ നല്ലതാണ്. ആ ധാന്യങ്ങൾ 1/2 kg ചെറുപയറോ അല്ലെങ്കിൽ എന്തെങ്കിലും പയറുകൾ, അതിനെയും കൂടെ ഒന്ന് മുളപ്പിച്ചോ ഒന്ന് അരച്ച് ചേർത്ത ചെടികൾക്ക് നല്ല എഫക്റ്റീവ് ആണ്, നല്ല ഗ്രോത്ത് ആണ്, നല്ല ഫലങ്ങൾ. കൂടുതൽ രാസവളങ്ങളൊന്നും നമുക്ക് ഉപയോഗിക്കേണ്ടെന്ന് ആവശ്യമേ ഇല്ല.
1: ഈ ഫ്രൂട്ട് പ്ലാന്റ്സുകൾ ഏതൊക്കെയുണ്ട് താങ്കളുടെ കയ്യില്?
0: മാവ് ഒരു 8 varietyകളോ ഉണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ട്, പ്ലാവ് വെച്ചിട്ടുണ്ട്, ഇപ്പം കായ്ച്ചു തുടങ്ങുന്നുണ്ട്. പേര ഒരു 4 variety ഉണ്ട്.
1: ഇതിനെല്ലാം കായ് വരുന്നുണ്ടോ?
0: എല്ലാത്തിനും കായുണ്ട്. കണ്ടെയ്നറിൽ വെക്കുമ്പം ഒരു കുള്ളൻ മരമായിട്ട് തന്നെയല്ലേ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഫ്രൂട്ട്സ് ഒക്കെ കഴിയുമ്പോഴത്തേന് നമ്മൾ അതിനെ ഒന്ന് പ്രൂൺ ചെയ്തു വിടും. പ്രൂൺ ചെയ്ത് വിട്ടതിന് ശേഷം നന്നായിട്ട് ഫലങ്ങൾ കിട്ടുന്നുണ്ട്.
1: ഫ്രൂട്ട്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ നല്ല നമ്പേഴ്സിൽ കിട്ടുമോ അതോ ഒന്നോ രണ്ടോ മൂന്നോ അങ്ങനെ?
0: നമ്മളുടെ വീട്ടിലേക്ക്
1: ആവശ്യമായത്. താങ്കൾ സൂചിപ്പിച്ചായിരുന്നു കൂൺ കൃഷിയും ചെയ്യുന്നുണ്ടെന്നല്ലേ, ഇതെപ്പോഴാണ് തുടങ്ങിയത്?
0: വീട്ടാവശ്യത്തിനായിട്ട് ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് നേരത്തെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ടായിരുന്നു. ഇപ്പം പിന്നെ കൂൺഗ്രാമം പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ബ്ലോക്കിലൊരു പരിപാടി വന്നിട്ടുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് ഒരു ദിവസത്തെ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്ത് അങ്ങനെ ലാർജ് സ്കെയിൽ മഷ്റൂം യൂണിറ്റ് ഒരെണ്ണം ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയുള്ള റൂമൊക്കെ?
0: അതിന് വേണ്ടിയിട്ടുള്ള ഷെഡ്
1: ചെയ്തിട്ടുണ്ട്. ബാഗ്സിലാണോ ചെയ്യുന്നത്?
0: ബാഗിലാണ്.
1: എത്ര ബാഗ് ഉണ്ട് ഇപ്പം?
0: ഒരു 500 ബെഡ് ചെയ്യുന്നുണ്ട്.
1: 500 എന്ന് പറഞ്ഞാൽ നല്ലൊരു ഉൽപാദനം ഉണ്ടല്ലോ. ശരാശരി ഒരു ദിവസം എത്ര മഷ്റൂം വരുമായിരിക്കും?
0: അത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ഇപ്പം ഇന്നൊരു 10 kg കിട്ടിയാൽ അത് നാളെ 10 kg കിട്ടണമെന്നില്ല. പക്ഷേ മാർക്കറ്റിംഗ് ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾക്ക് കുറച്ച് വാട്സപ്പ് ഗ്രൂപ്പും കുറച്ച് ഫ്രണ്ട്സും ഒക്കെ ഉള്ളത് കൊണ്ടും നമ്മളുടെ 1-2 കടകളിലും ഒക്കെ സപ്ലൈ ഉണ്ട്, അങ്ങനെ കൊടുക്കുന്നു.
1: ഇതിന്റെ സൂക്ഷിപ്പ് കാലാവധി ഒത്തിരി കുറവാണല്ലോ. നമുക്ക് വിറ്റ് പോയില്ലെങ്കിൽ നമുക്കത്,
0: നമ്മളുടെ ചിപ്പിക്കൂണാണ് ഞാൻ ചെയ്യുന്നത്, HU എന്ന് ഉള്ള ഇനത്തിലുള്ളത്. അത് ഇന്ന് ആവുന്നത് ഇന്ന് തന്നെ വിളവെടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതേസമയം പാൽക്കൂണാണെങ്കിൽ അതിന്റെ ഒരു ലൈഫ് ഒരു 3-4 ദിവസത്തേന് ഉണ്ട്.
1: പാൽക്കൂൺ ട്രൈ ചെയ്തില്ലേ?
0: പാൽക്കൂൺ ട്രൈ ചെയ്തു, അതത്ര ഒരു സക്സസ് ആയില്ല.
1: അതിനൊരു ചെറിയ ടെക്നിക്ക്, കേസിംഗ് ടെക്നിക്ക്
0: കേസിംഗ് ഉണ്ട്. കേസിംഗിൽ വന്ന ഒരു പോരായ്മയാണെന്ന് തോന്നുന്നു.
1: ഒരു ട്രെയിനിങ് എവിടെന്നെങ്കിലും കിട്ടിയാൽ എനിക്ക് തോന്നുന്നു.
0: ഇനിയിപ്പം അടുത്ത നമ്മള് ഒരു തുടക്കക്കാരിയല്ലേ, അപ്പോഴ് നമ്മൾ ക്ലാസ്സുകളൊന്നും അറ്റൻഡ് ചെയ്യുന്നതല്ല ഒരു ഇത്. നമ്മൾ ചെയ്ത് പരിശീലിക്കുക. നമ്മളുടെ പല അനുഭവ സമ്പത്തുകളുണ്ടല്ലോ, അതിൽ നിന്ന് മാത്രമേ നമ്മൾക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ.
1: കറക്റ്റ്. അപ്പൊ ഈ 500 ബാഗ് ഇപ്പം ഉണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പം വിപണി ഇപ്പോ ഉണ്ട്, ചിലപ്പം പ്രതിസന്ധി വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതിനെ ഒരു നമ്മള് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളിലോട്ട് മാറ്റാനോ അങ്ങനത്തെ എന്തെങ്കിലും ഒരു ചിന്ത വന്നിട്ടുണ്ടോ?
0: മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മളുടെ ഇതുകൊണ്ട് നമ്മൾക്ക് വിജയിക്കൂ.
1: ഈ മട്ടുപ്പാവ് കൃഷി അല്ലെങ്കിൽ വീട്ടുവളപ്പിലെ കൃഷി, സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ നമ്മൾ ജൈവ രീതിയിൽ ഉൽപ്പാദിപ്പിച്ചാൽ അത് ബെനിഫിറ്റ് ഉള്ള കാര്യം തന്നെയാണ്. അപ്പൊ നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വേണ്ടി ഒരു മെസ്സേജ് ആയിട്ട് താങ്കൾ എന്തു പറയാനാണ് ഉദ്ദേശിക്കുന്നത്?
0: എല്ലാ വീട്ടമ്മമാരെ കൊണ്ടും പറ്റും. നമ്മൾ ആദ്യമേ കൂടുതലായിട്ടൊന്നും ചെയ്യണ്ട, ഒരു 5 grow bag നിറച്ച് അതിൽ 2-3 പച്ചമുളകോ 2-3 വെണ്ടയോ 1 തക്കാളിയോ ഒക്കെ വെച്ച് അതിനെ ഒന്ന് നമ്മൾ വളർത്തിക്കൊണ്ടുവരിക. അതിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങൾ എടുത്ത് നമ്മൾ ഉപയോഗിച്ചു നോക്കുക. ഉപയോഗിച്ച് നോക്കുമ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന രാസവളങ്ങൾ ഉപയോഗിച്ച് കൃഷി ചെയ്ത് നമ്മൾ കഴിക്കുന്നതും നമ്മളുടെ കൈകൊണ്ട് നമ്മൾ ജൈവരീതിയിൽ ചെയ്ത് ഉണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ടേസ്റ്റിൽ പോലും നമ്മളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാം.
1: ഒരു വ്യായാമവുമാണ്, മനസ്സിനൊരു സന്തോഷവും കിട്ടും. എല്ലാ രീതിയിലും ഒരു നല്ല കാര്യം തന്നെ. മേഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് എനിക്ക് തോന്നുന്നു കേൾക്കുന്നവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണും. വളരെ നന്ദി.
0: താങ്ക് യു.
2: ആരോഗ്യത്തിനും ആദായത്തിനും വീട്ടിലെ കൃഷി എങ്ങനെ ചെയ്യാമെന്ന് മനസ്സിലായില്ലേ? വളം തയ്യാറാക്കുന്ന വിധം, മണ്ണ് തയ്യാറാക്കുന്ന വിധം, ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ പറഞ്ഞു തന്നത് ശ്രീമതി സുജാകുമാരി എസ്. സുജാകുമാരിയുമായി സംസാരിച്ചത് ഷിബു ജോർജ്.

0: ഇനി അടുത്ത പരിപാടിയിലേക്ക് പോകാം.
1: കർഷകരുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികൾ ഇന്ന് നിലവിലുണ്ട്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്താണെന്ന് നോക്കാം. കൃഷിയിലെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതോടൊപ്പം വിളവെടുപ്പിന് ശേഷമുള്ള നഷ്ടങ്ങൾ കുറയ്ക്കുന്നതും കർഷകരുടെ വരുമാനം ഉയർത്തുന്നതിന് അത്യന്താപേക്ഷിതമാണ്. ഈ ലക്ഷ്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട്, ചുരുക്കത്തിൽ AIF എന്ന പദ്ധതി നടപ്പിലാക്കുന്നത്. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിന്റെ പ്രധാന ലക്ഷ്യം വിളവെടുപ്പിന് ശേഷമുള്ള കാർഷികാടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയാണ്. ഗോഡൌണുകൾ, സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, പ്രോസസിംഗ് യൂണിറ്റുകൾ, പാക്കിംഗ് സെന്ററുകൾ, കാർഷിക വിപണന അടിസ്ഥാന സൌകര്യങ്ങൾ എന്നിവ സ്ഥാപിക്കാൻ ഈ പദ്ധതി സാമ്പത്തിക പിന്തുണ നൽകുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി കർഷക സംഘടനകൾ, FPOകൾ, സഹകരണ സംഘങ്ങൾ, കാർഷിക സംരംഭകർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ ലഭ്യമാകുന്നു. കൂടാതെ പലിശയിൽ ഇളവും ക്രെഡിറ്റ് ഗ്യാരണ്ടി സൌകര്യവും പദ്ധതിയുടെ പ്രത്യേകതയാണ്. ഇതുവഴി കാർഷിക

0: കാർഷിക മേഖലയിൽ സ്വകാര്യ നിക്ഷേപം വർദ്ധിപ്പിക്കാനും ഗ്രാമീണ തൊഴിൽ സാധ്യതകൾ സൃഷ്ടിക്കാനും കഴിയും. അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് വഴി കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മൂല്യവർദ്ധന സാധ്യമാകുന്നു. വിളകൾ സംഭരിച്ച് അനുയോജ്യമായ സമയത്ത് വിപണിയിലെത്തിക്കാൻ കഴിയുന്നതിനാൽ കർഷകർക്ക് മികച്ച വില ലഭിക്കുന്നു. അതോടൊപ്പം ഭക്ഷ്യനഷ്ടം കുറയുകയും ഉപഭോക്താക്കൾക്ക് ഗുണമേന്മയുള്ള ഉൽപ്പന്നങ്ങൾ ലഭ്യമാകുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നത് കൃഷിയെ ഉൽപാദനഘട്ടത്തിൽ മാത്രം ഒതുക്കാതെ മൂല്യശൃംഖലയുടെ മുഴുവൻ ഘട്ടങ്ങളിലേക്കും വ്യാപിപ്പിക്കുന്ന ഒരു ദീർഘദർശന പദ്ധതിയാണ്. കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാനുള്ള ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്നതിൽ ഈ പദ്ധതി നിർണായക പങ്കുവഹിക്കുന്നു.
1: കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ കേൾക്കാം. നെൽപ്പാടങ്ങളിൽ ഓല ചുരുട്ടിപ്പുഴുവിന്റെയും ചാഴിയുടെയും മുഞ്ഞയുടെയും ഉപദ്രവം കണ്ടുവരുന്നു. പ്രത്യേകിച്ച് തണലുള്ളിടത്ത് ഓല ചുരുട്ടിയുടെ ആക്രമണം കൂടുതലായിരിക്കും. മൂടിക്കെട്ടിയ അന്തരീക്ഷ സ്ഥിതി തുടരുന്നതിനാൽ നെല്ലിലെ ഓല ചുരുട്ടിപ്പുഴുവിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ചിലോണിസ് കാർഡും തണ്ടുതുരപ്പിനെ നിയന്ത്രിക്കാൻ ട്രൈക്കോഗ്രാമ ജപ്പോനിക്കം കാർഡും ഉപയോഗിക്കുക. ഒരേക്കർ പാടശേഖരത്തിന് 2 cc ട്രൈക്കോഗ്രാമ കാർഡ് മതിയാകും. ഇതിന്റെ മുട്ടക്കാർഡുകൾ സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിൽ മണ്ണുത്തിയിൽ പ്രവർത്തിക്കുന്ന ബയോ കൺട്രോൾ ലാബിലും വെള്ളാനിക്കരയിലെ ഹോർട്ടിക്കൾച്ചർ കോളേജിലെ ബയോ കൺട്രോൾ ലാബിലും ലഭ്യമാണ്. ഒരു കാർഡ് 10 കഷ്ണമാക്കിയതിനു ശേഷം 5 cent സ്ഥലത്തിന് 1 കഷ്ണം എന്ന കണക്കിന് നെല്ലോലകളിൽ ഉറപ്പിക്കുക. ആക്രമണം രൂക്ഷമാണെങ്കിൽ 3 mL ക്ലൊറാൻഡ്രാനിലിപ്രോൾ 10 L വെള്ളത്തിൽ ലയിപ്പിച്ച് തളിക്കുക. ബാക്ടീരിയ മൂലമുള്ള ഇലകരിച്ചിലിന് ചാണകവെള്ളത്തിന്റെ തെളി 20 g 1 L വെള്ളത്തിൽ കലക്കി അതിന്റെ തെളിയിൽ 20 g സ്യൂഡോമോണസും ചേർത്ത് തളിച്ചു കൊടുക്കുക. നേന്ത്രവാഴയുടെ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന തോട്ടങ്ങളിൽ കുല വെട്ടിയെടുത്ത മാതൃവാഴകളിൽ നിന്ന് ആരോഗ്യമുള്ള സൂചിക്കന്നുകൾ ഇളക്കിയെടുത്ത് വൃത്തിയാക്കി സൂക്ഷിക്കണം. പഴയ വേരുകൾ നീക്കി തണ്ട് 1/2 നീളത്തിൽ നിർത്തി മുറിച്ച ശേഷം കന്ന് ചാണകവും ചാരവും വെള്ളത്തിൽ കലർത്തിയ മിശ്രിതത്തിൽ മുക്കിയെടുത്ത് തണലിൽ ഉണക്കി സൂക്ഷിക്കണം. പിന്നീട് 2 ആഴ്ചയോളം തണലുള്ള സ്ഥലത്ത് മഴ നനയാതെ സൂക്ഷിച്ചു വച്ചതിനു ശേഷം നടാം. പിണ്ടിപ്പുഴുവിന്റെ പുഴുവുള്ള തണ്ടുകൾ വെട്ടി കഷ്ണങ്ങളാക്കി തെങ്ങോലയോ മറ്റോ കൂട്ടിയിട്ട് കത്തിച്ച് വണ്ടിനെയും പുഴുക്കളെയും കൊല്ലണം. കേരള കാർഷിക സർവകലാശാല നൽകിയ ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ് കേട്ടത്.
2: മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മാനോടും മയിലാടും മഞ്ചാടിക്കുന്നിന്റെ കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും പടലും പറിച്ചു കെട്ടിത്ത മുക്കുറ്റി തിരുതാളി കാടും പടലും പറിച്ചു കെട്ടിത്ത കാടും

0: ഇനി ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം നോക്കാം. ചോദ്യം ഇതായിരുന്നു, സൈലേജ് തയ്യാറാക്കാൻ ഏറ്റവും അനുയോജ്യമായ ധാന്യവിള ഏതാണ്? ഉത്തരം മക്കച്ചോളം. 1 മുതൽ 4 മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന പലതരം മക്കച്ചോള ഇനങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. സസ്യത്തിന്റെ ഉയരം, മൂപ്പെത്താൻ ആവശ്യമായ സമയം, ധാന്യത്തിന്റെ നിറവും വലിപ്പവും, അവയിലെ പോഷകാംശത്തിന്റെ അളവ് എന്നിവയെ അടിസ്ഥാനമാക്കി മക്കച്ചോളത്തെ പലതായി തരംതിരിച്ചിട്ടുണ്ട്. ആഹാര പദാർത്ഥമായി ഉപയോഗിക്കുന്നതിനു പുറമെ സ്റ്റാർച്ച്, ഗ്ലൂക്കോസ് മുതലായവ ഉണ്ടാക്കുന്നതിനും ഇതിന്റെ ധാന്യപ്പൊടി വൻതോതിൽ ഉപയോഗിക്കുന്നു. ഇതിന്റെ വൈക്കോൽ കാലിത്തീറ്റയായി ഉപയോഗിക്കുന്നു. മക്കച്ചോളം ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, പഞ്ചാബ്, ബീഹാർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ വ്യാപകമായി കൃഷി ചെയ്യുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി സമാപിക്കുന്നു. എല്ലാ ശ്രോതാക്കൾക്കും നന്ദി, നമസ്കാരം. നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം സുഷമ അനിൽ.
1: വയലും വീടും

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കാം. നാളെ രാവിലെ 11:30 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9496553231, മറ്റൊരു നമ്പർ 9496593231. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:30 മുതൽ 12 മണി വരെ. ആകാശവാണി അനന്തപുരി എഫ് എം 101.9 ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മനു മുഞ്ചത്തിന്റെ വരികൾക്ക് ഷാൻ റഹ്മാന്റെ സംഗീതത്തിൽ ശ്രീജിഷ് സുബ്രഹ്മണ്യം പാടിയത് ചിത്രം കിങ് ഓഫ് കൊത്ത

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മനോമഞ്ജിത്തിന്റെ വരികൾക്ക് ദീപു നയനാൻ തോമസിന്റെ സംഗീതത്തിൽ കെ എസ് ഹരിശങ്കറും അനില രാജീവും പാടിയ ഗാനം ചിത്രം ARM.

ഇനി മനു മഞ്ജിത് പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ സൂരജ് ശ്യാം ഗോപാൽ, സംഗീതം മുജീബ് മജീദ്, ചിത്രം രേഖാചിത്രം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി മനു, മഞ്ജിത്, ആരോൺ, മാത്യു എന്നിവരുടെ വരികൾക്ക് ജസ്റ്റിൻ പ്രഭാകരന്റെ സംഗീതത്തിൽ ചിന്മയി ശ്രീപാദയും ജസ്റ്റിൻ പ്രഭാകരനും ചേർന്ന് പാടിയ ഗാനം ചിത്രം സർവം മായ.

ശ്രോതാക്കളെ അറിയിപ്പ് ശ്രദ്ധിക്കുക, നാളെ രാവിലെ 11:00 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496556321, മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി വിനായക് ശശികുമാറിന്റെ രചനയ്ക്ക് രഞ്ജൻ രാജിന്റെ സംഗീതത്തിൽ സിത്താര പാടിയ ഗാനം, ചിത്രം കാണേ കാണേ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: കാലാവസ്ഥാ ആഘാതങ്ങൾ നേരിടാൻ മികച്ച കർമ്മ പദ്ധതി ആവിഷ്കരിക്കണമെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ അന്താരാഷ്ട്ര സമ്മേളനത്തിന് ന്യൂഡൽഹിയിൽ സമാപനം. രാഷ്ട്രപതിയുടെ 3 ദിവസത്തെ ഗുജറാത്ത് സന്ദർശനത്തിന് നാളെ തുടക്കമാകും. യു എൻ പൊതുസഭയുടെ 81st സമ്മേളനത്തിന്റെ ഉന്നതതല യോഗത്തിൽ ഇന്ത്യൻ പ്രതിനിധി സംഘത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നയിക്കും. സാമൂഹ്യ പരിഷ്കർത്താവ് ശ്രീനാരായണ ഗുരുവിന്റെ 99th മഹാസമാധി ദിനാചരണം നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. 18th ഡോക്യുമെന്ററി ഹ്രസ്വചിത്രമേളയിൽ 31 ചിത്രങ്ങൾക്ക് പ്രദർശന അനുമതി നിഷേധിച്ച തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് സംസ്ഥാന ചലച്ചിത്ര അക്കാദമി. ഇക്കാര്യം ആവശ്യപ്പെട്ട് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് അക്കാദമി കത്തു നൽകി. തിരുവനന്തപുരം പൊഴിയൂരിൽ തീരസംരക്ഷണത്തിന് 93.22 കോടി രൂപയുടെ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. ഇടുക്കിയിലും മലപ്പുറത്തുമായി 3 മരണം. കോട്ടയം ഇടുക്കി ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. വാഗമൺ ഈരാറ്റുപേട്ട റൂട്ടിൽ ഉരുൾപൊട്ടി ഗതാഗതം തടസ്സപ്പെട്ടു. പ്രമുഖ ഹൃദയരോഗ വിദഗ്ധൻ ഡോക്ടർ ജി വിജയരാഘവൻ അന്തരിച്ചു. 84 വയസ്സായിരുന്നു. ഏഷ്യൻ ഗെയിംസ് വനിതാ ക്രിക്കറ്റിൽ ബംഗ്ലാദേശിനെ പരാജയപ്പെടുത്തി ഇന്ത്യ ഫൈനലിൽ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ മലയാളി താരം വിദർശ വിനോദ് ഉൾപ്പെട്ട ടീമിന് വെള്ളി മെഡൽ. നീന്തലിൽ പുരുഷന്മാരുടെ 100 മീറ്റർ ബ്രസ്റ്റ് സ്ട്രോക്ക് ഇനത്തിൽ ഇന്ത്യയുടെ ഋഷഭ് ദാസ് ഫൈനലിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അൻവർ അലിയുടെ രചനയ്ക്ക് സുഷിൻ ശ്യാമിന്റെ സംഗീതത്തിൽ നേഹാനായർ പാടിയ ഗാനം, ചിത്രം കുറുപ്പ്.

ഇനി വില്യംസ് ഫ്രാൻസിസ് പാടിയ ഗാനം കേൾക്കാം. ഗാനത്തിന്റെ വരികൾ ഹരിനാരായണൻ, സംഗീതം ഔസേപ്പച്ചൻ. ചിത്രം എല്ലാം ശരിയാകും.

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. വൈരമുത്തുവിന്റെ രചന, എ ആർ റഹ്മാന്റെ സംഗീതം. എസ് പി ബി ചരണും നവീനും പാടിയത് ചിത്രം അലൈപായുദേ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി വിനായക് ശശികുമാറിന്റെ രചനയ്ക്ക് ഹിഷാം അബ്ദുൾ വഹാബിന്റെ സംഗീതത്തിൽ സൂരജ് സന്തോഷും നിത്യാമാമനും പാടിയത് ചിത്രം മധുരം.

മെയ്പടിയാൻ എന്ന ചിത്രത്തിന് വേണ്ടി കാർത്തികും നിത്യ മേനോനും പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ അജീഷ് ദാസനും ജിയോ പോളും, സംഗീതം രാഹുൽ സുബ്രഹ്മണ്യൻ.

0: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം എല്ലാ ദിവസവും രാവിലെ 8:30 പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
1: ഇനി ഹരിശങ്കർ പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾ BK ഹരിനാരായണൻ, സംഗീതം കൈലാഷ് മേനോൻ. ചിത്രം തീവണ്ടി.

ശ്രോതാക്കൾ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നാളെ രാവിലെ 11:02 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495565321, അടുത്ത നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണിവരെ. ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതത്തിൽ MG ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം ചിത്രം കാലാപാനി.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ഈ ഗാനത്തിന്റെ വരികൾക്ക് ആവാലം നാരായണ പണിക്കർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ, ചിത്രം കണ്ണെഴുതി പുട്ടും തൊട്ട്.

0: കരുണാസായി മനോയാനം എല്ലാ ബുധനാഴ്ചയും വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി, ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി നഗരപുരാണം എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 7:55. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
2: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനിയൊരു തമിഴ് ഗാനം കേൾക്കാം. ഇളയരാജയുടെ സംഗീതത്തിൽ SP ബാലസുബ്രഹ്മണ്യവും ജാനകിയും പാടിയത് ചിത്രം ഉദയഗീതം.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 9 മണി.
1: This is ആകാശവാണി അനന്തപുരി FM 101.9.

0: ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്.
1: സംഗീതസുധ. സംഗീതസുധയിൽ ഇപ്പോൾ
2: പുതുക്കോട് വി കൃഷ്ണമൂർത്തി അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി കേൾക്കാം. മുത്തുസ്വാമി ദീക്ഷിതർ രചിച്ച പഞ്ചലിംഗ ക്ഷേത്രകൃതികളും ത്യാഗരാജസ്വാമിയുടെ കൃതിയും കേൾക്കാം. ആദ്യം ചിന്തയമാകന്ത മൂലകന്തം എന്നാരംഭിക്കുന്നു രാഗം ഭൈരവി, രൂപകതാളം.

0: നാളെ രാവിലെ 10 മണിക്ക് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ തിരുവനന്തപുരം ഫൈൻ ആർട്സ് കോളേജ് മുൻ പ്രിൻസിപ്പലും ആർട്ടിസ്റ്റുമായ AS സജിത് പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: ഈ പാറ്റേൺ റെക്കഗ്നിഷന്റെ ട്രെയിനിങ് ആണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്. അപ്പൊ ഇത് സംഗീതത്തിൽ നമ്മൾ നടത്തും, കണക്കിൽ നടക്കുന്നു, സയൻസിന് എല്ലാത്തിലും നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതാണ് ചെറിയ വിദ്യാർത്ഥികളെല്ലാം ഈ കല പഠിക്കേണ്ടതിന്റെ, പ്രത്യേകിച്ച് വിഷ്വൽ ആർട്ടൊക്കെ പഠിക്കുന്നതിന്റെ ഒരു ആവശ്യം ഇതാണ്.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 10 മണിക്ക്.

ശ്രോതാക്കളെ ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക. നാളെ രാവിലെ 11:00 മുതൽ പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടിയിൽ UGC നെറ്റ് ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് എങ്ങനെ തയ്യാറെടുക്കാം, ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് കരിയർ വിദഗ്ധ കല്യാണി വല്ലത് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, അടുത്ത നമ്പർ 9496565321, മറ്റൊരു നമ്പർ 9496596321. ഹലോ ആകാശവാണി തത്സമയ ഫോൺ ഇൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണി വരെ.

ആകാശവാണി അനന്തപുരി FM 101.9 നിശാസുരഭി. സ്വാർത്ഥകമായ ഒരു പകലിൻ്റെ ഓർമ്മകൾ അയവിറക്കി നല്ല സ്വപ്നങ്ങൾ വീണ്ടും കാണാൻ ഈ രാത്രി വരവേൽക്കാം. നിശാസുരഭിയിലാദ്യം ലോഹം എന്ന ചിത്രത്തിന് വേണ്ടി ഷഹബാസ് അമൻ പാടിയ ഗാനം. ഈ ഗാനത്തിൻ്റെ വരികൾ റഫീഖ് അഹമ്മദ്, സംഗീതം ശ്രീവത്സൻ ജെ മേനോൻ.

ഇനി യേശുദാസും സുജാതയും പാടിയൊരു ഗാനം കേൾക്കാം. ചിത്രം സൂത്രധാരൻ. ഈ ഗാനത്തിന്റെ വരികൾ എസ് രമേശൻ നായർ, സംഗീതം രവീന്ദ്രൻ.

യേശുദാസും സുജാതയും പാടിയ മറ്റൊരു ഗാനം കേൾക്കാം. ചിത്രം ഗ്രാമഫോൺ. ഈ ഗാനത്തിന്റെ വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്നത്തെ നിശാസുരഭി ഇവിടെ പൂർണ്ണമാകുന്നു. നിശാസുരഭി വീണ്ടും എത്തും നാളെ രാത്രി 10:30. ഈ പരിപാടിയിൽ ശ്രോതാക്കളോടൊപ്പം ഉണ്ടായിരുന്നത് മീര.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9 സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം, ഡോക്ടർ ദേവദാസ് മേനോൻ അവതരിപ്പിച്ചത്.
1: ഞായറാഴ്ച വൈകുന്നേരം സുഹൃത്തിന്റെ വീട്ടിൽ പോയി. അപ്പോൾ സുഹൃത്തിന്റെ 18-കാരൻ മകന് ഒരു അഭ്യർത്ഥന. അയാൾ അടുത്ത വർഷം കോളേജ് യൂണിയൻ ചെയർമാൻ പദവിക്ക് തിരഞ്ഞെടുപ്പിന് നിൽക്കുന്നുണ്ട്. ജയിക്കണം, വെറുതെ ജയിച്ചാൽ പോരാ, വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കണം. അതിന് സഹപാഠികളുടെ ഇടയിൽ നല്ല അംഗീകാരവും പ്രശസ്തിയും വേണം. ഇത് രണ്ടും നേടിയെടുക്കാൻ എന്തെങ്കിലും മനഃശാസ്ത്രവിദ്യ അയാൾക്ക് പറഞ്ഞു കൊടുക്കണം. ചുറ്റും ഉള്ളവരുടെ അംഗീകാരവും അവരുടെ കണ്ണിൽ അല്പം പ്രശസ്തിയും ആഗ്രഹിക്കാത്തവർ കുറയും. ഇത് രണ്ടും നേടിയെടുക്കാൻ കുറുക്കുവഴികളൊന്നുമില്ല. പക്ഷേ ചില നേർവഴികളുണ്ട്. അവ എണ്ണി എണ്ണി പറയാൻ എളുപ്പമാണ്, പ്രാക്ടീസ് ചെയ്യാനാണ് പ്രയാസം. ചിലത് പറയാം. പോപ്പുലർ ആകാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ആദ്യം ചെയ്യേണ്ടത് സ്വന്തം മനസ്സിൽ ഞാൻ, എൻ്റെ, എനിക്ക് എന്നീ തരത്തിലുള്ള ചിന്തകൾ വരുന്നത് കുറയ്ക്കുകയാണ്. അതിനുശേഷം മറ്റുള്ളവരെക്കുറിച്ചുള്ള ചിന്ത കൂടുതലാക്കുകയും വേണം. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മനസ്സിൻ്റെ ഫോക്കസ് സെൽഫിൽ നിന്നും മാറ്റി ദി അതർ പേഴ്സണിലേക്കും ആക്കണം. സ്വന്തം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് കുറച്ചാൽ കൂടുതൽ സ്വസ്ഥതയും സമാധാനവും കിട്ടും. മനസ്സിൻ്റെ ഫോക്കസ് സെൽഫിൽ നിന്നും മാറ്റി ദി അതർ പേഴ്സണിലേക്ക് ആക്കുക എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ സ്വകാര്യതയിൽ തലയിടുക എന്നല്ല അർത്ഥം. മകളുടെ കല്യാണ സമയത്ത് ഒരു കസിനും അയാളുടെ ഭാര്യയും എൻ്റെ കൂടെ ഒരാഴ്ചയോളം താമസിക്കുകയുണ്ടായി. ഈ ദമ്പതികൾക്ക് മക്കളില്ല. അതിൽ അവർ വളരെ ദുഃഖിതരുമായിരുന്നു. കല്യാണത്തിന് വന്ന ഒരു അതിഥി ഇവരുമായി പരിചയപ്പെട്ടു. കുശല പ്രശ്നങ്ങൾ തുടങ്ങി. മക്കളില്ലേ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലങ്ങളായി, ഇങ്ങനെ പോയി അതിഥിയുടെ ചോദ്യവർഷം. ഇത് അന്യരിൽ താല്പര്യമെടുക്കലല്ല, അന്യരുടെ സ്വകാര്യതയിൽ ഇറങ്ങി മുങ്ങിത്തപ്പലാണ്. സെൽഫിൽ നിന്നും ഫോക്കസ് മാറ്റി അന്യരിൽ താല്പര്യമെടുക്കുക എന്ന് വെച്ചാൽ ഈ അബദ്ധം പറ്റാതിരിക്കുക എന്നാണ് അർത്ഥം. ഈ അബദ്ധം കാണിച്ചാൽ നിങ്ങൾ പോപ്പുലർ ആകില്ല എന്ന് മാത്രമല്ല, നിങ്ങളെ കാണുമ്പോൾ അന്യർ ഓടി ഒളിക്കുകയും ചെയ്യും. എപ്പോഴും മറ്റുള്ളവരെ സഹായിക്കാൻ സന്നദ്ധത കാണിക്കുന്ന ആൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആളായിരിക്കും. സഹായം വേണ്ട ആൾ ചോദിക്കാതെ തന്നെ അയാളുടെ ബുദ്ധിമുട്ടറിഞ്ഞ് സഹായിക്കുന്നതാണ് ഉത്തമം. വിദേശയാത്ര കഴിഞ്ഞ് വെളുപ്പിന് 4 മണിക്കാണ് തിരുവനന്തപുരത്ത് എത്തിയത്. വീട്ടിലെത്തിയപ്പോൾ സമയം രാവിലെ 6 മണി. യാത്രാക്ഷീണം, ഉറക്കം വരവ്, വീട് തുറന്ന് പൊടിതട്ടി വാസയോഗ്യമാക്കാനുള്ള ബുദ്ധിമുട്ട്, കുറേശ്ശെയുള്ള വിശപ്പ്, ഇതെല്ലാം കൂടെ വിഷമിച്ച് നിൽക്കുമ്പോൾ അയൽ വീട്ടിലെ വീട്ടമ്മ കുറേ ഇഡ്ഡലിയും ചട്നിയും കാപ്പിയും കൊടുത്തയച്ചു. ഇത് എത്ര ആശ്വാസം നൽകിയെന്ന് പറഞ്ഞറിയിക്കാൻ പ്രയാസം. പ്രാതൽ വേണമെന്ന് അയൽക്കാരോട് പറയാൻ പറ്റുമോ? പക്ഷേ പറയാതെ തന്നെ ആ ആവശ്യം അറിഞ്ഞ് അത് നിറവേറ്റി തന്ന ആ വീട്ടമ്മ ഇന്നും മനസ്സിലെ ഉറ്റ സുഹൃത്താണ്. ഒരു നല്ല സംഭാഷണ രീതി വളർത്തിയെടുക്കുന്നത് പോപ്പുലർ ആകാനുള്ള മറ്റൊരു മാർഗമാണ്. എൻ്റെ ഒരു അമ്മാവൻ പറയും, എനിക്ക് വെറുതെ വാചകമടിച്ചിരിക്കുന്നത് ഇഷ്ടമല്ല, ആ സമയം ഉപകാരപ്രദമായ വല്ല ജോലിയും ചെയ്യുന്നതാണ് ഇഷ്ടമെന്ന്. ഈ മനുഷ്യൻ വല്ല വീട്ടിലും വിരുന്നു പോയാൽ ഒന്നും മിണ്ടില്ല. ചോദിക്കുന്നതിന് മറുപടി പറയും, അത്ര തന്നെ, ഇദ്ദേഹത്തെ ആർക്കും ഇഷ്ടമല്ല. മറ്റൊരു ബന്ധു ഇതിൻ്റെ നേർ വിപരീതമാണ്. ഒരു ജോലിയും ചെയ്യാൻ ഇഷ്ടമല്ല, പ്രധാന പരിപാടി വാചകമടിച്ച് നടക്കലാണ്. ഈ രണ്ടു രീതികളും വർജ്യമാണ്. സംഭാഷണം പന്തുകളി മാതിരിയാണ്. ഏതെങ്കിലും ഒരു കളിക്കാരൻ പന്ത് കൈവശം വെച്ചുകൊണ്ടിരുന്നാൽ കളി നടക്കില്ല. ഇടതും വലതും നോക്കാതെ പന്ത് തിലങ്ങും വിലങ്ങും അടിച്ചുകൊണ്ടിരുന്നാലും കളി നടക്കില്ല. നല്ല പന്ത് കളി പോലെ സംഭാഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചാൽ എല്ലാവർക്കും നമ്മെ ഇഷ്ടമാകും. എല്ലാവരാലും ഇഷ്ടപ്പെടണമെങ്കിൽ പൊങ്ങച്ചം വേണ്ട. പൊങ്ങച്ചം പറയുന്ന ആൾ കടുത്ത അപകർഷതാബോധമുള്ള ആളായിരിക്കും. ഇത്തരം ആൾക്കാരെ ജനം അകറ്റി നിർത്തും. ശാരീരിക വൃത്തി പോപ്പുലാരിറ്റിക്കുള്ള മുഖ്യ ഘടകമാണ്. എന്നും കുളിക്കുക, ശരീരത്തോട് ചേർന്ന് കിടക്കുന്ന വസ്ത്രങ്ങൾ എന്നും മാറ്റുക, കൈയിലെയും കാലിലെയും നഖം വിട്ടി വൃത്തിയാക്കി വയ്ക്കുക, തലമുടി ചീകി ഒതുക്കി വയ്ക്കുക മുതലായവ ശാരീരിക വൃത്തിയുടെ ബാലപാഠങ്ങളാണ്.
0: ഡോക്ടർ

ദേവദാസ് മേനോൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9 കാലാവസ്ഥ അറിയിപ്പ് കേൾക്കാം. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ശക്തമായ ഇടിയോടുകൂടിയുള്ള മഴയുണ്ടാകാൻ സാധ്യത. കാലാവസ്ഥ അറിയിപ്പ് കഴിഞ്ഞു. ഇനി കേൾക്കാം വിവിധ ഭാരതി റിലേ.

रांझा को फरहाद को मजनू को।